0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂലൈ മാസം 20 തിങ്കളാഴ്ച, കൊല്ലവർഷം 1201, കർക്കിടക മാസം 4 അത്തം നക്ഷത്രം. പ്രശസ്ത ശാസ്ത്രജ്ഞനായിട്ടുള്ള അലക്സിസ് ക്യാരൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജീവിതത്തിന്റെ ഭംഗി എന്നത് എത്ര കാലം നീണ്ടു നിൽക്കുന്നു എന്നതിലല്ല, മറിച്ച് നമ്മൾ അതെങ്ങനെ ജീവിച്ചു തീർക്കുന്നു എന്നതിലാണ്. വർഷങ്ങളുടെ എണ്ണത്തിലല്ല, മറിച്ച് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും എത്രത്തോളം അർത്ഥപൂർണമാക്കി എന്നതിലാണ് കാര്യം. എത്ര പേർക്ക് നമ്മൾ സന്തോഷം നൽകി, എത്ര നല്ല ഓർമ്മകൾ നമ്മൾ ബാക്കി വെച്ചു എന്നതാണ് പ്രധാനം. അതുകൊണ്ട് പരാതികളും പരിഭവങ്ങളും മാറ്റിവെച്ച് ഈ കിട്ടിയ ജീവിതം പരമാവധി സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ചു തീർക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. കർക്കിടക മാസത്തിലെ ഈ നാലാമത്തെ പുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി അരുണോദയത്തിൽ രാമചരിതാമൃതം. രാമചരിതാമൃതത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ദേഷ്യമെന്ന ശത്രുവിനെ എങ്ങനെ അകറ്റി നിർത്തണമെന്നാണ് പറഞ്ഞത്. ഇന്ന് ഈ നാലാം ദിനത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഈ ഭൗതിക ശരീരത്തെക്കുറിച്ചും അതിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചുമുള്ള ഒരു വലിയ അറിവാണ്. ബാഹ്യമായ സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും നമ്മൾ അഹങ്കരിക്കുമ്പോൾ കാലം നമുക്കായി കരുതി വച്ചിരിക്കുന്നത് എന്താണ് എന്ന് എഴുത്തച്ഛൻ എത്ര ലളിതമായിട്ടാണ് വരച്ചു കാട്ടുന്നത് എന്ന് നോക്കാം. തവള കരുനാഗവക്രതസ്ഥമായതു, തവള സുഖാർത്ഥമായി തേടുന്നു മണ്ടൂക. ഒരു കൂറ്റൻ കരിമൂർഖന്റെ വായ്ക്കുള്ളിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു തവള താൻ ഏത് നിമിഷവും ഇല്ലാതാകുമെന്ന സത്യം മറന്നുകൊണ്ട് ആ വായ്ക്കുള്ളിൽ കിടന്നുകൊണ്ട് തന്നെ മുന്നിലൂടെ പറക്കുന്ന ചെറിയ ഈച്ചയെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. എത്ര ദയനീയമായിട്ടുള്ള കാഴ്ചയാണല്ലേ. നമ്മൾ മനുഷ്യരുടെ ജീവിതവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് എന്നാണ് എഴുത്തച്ഛൻ ഓർമ്മിപ്പിക്കുന്നത്. കാലം എന്ന വലിയ പാമ്പിന്റെ വായ്ക്കുള്ളിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. മരണം എപ്പോൾ വേണമെങ്കിലും നമ്മെ തേടിയെത്താം. ഈ കഠിനമായ സത്യം മറന്നുകൊണ്ടാണ് നമ്മൾ മനുഷ്യർ അഹങ്കരിക്കുന്നതും സ്വാർത്ഥതയോടെ ജീവിക്കുന്നതും ഭൗതിക സുഖങ്ങൾക്ക് പുറകെ മാത്രം പായുന്നത്. ജീവിതം വളരെ ചെറുതാണ് എന്നും ഉള്ള സമയം കൊണ്ട് പരമാവധി നന്മ ചെയ്യണമെന്നും ഈ വരികൾ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നാളെയെക്കുറിച്ചുള്ള അനാവശ്യമായ ആകുലതകളും അഹങ്കാരങ്ങളും മാറ്റിവെച്ച് ഇന്നത്തെ ഈ ദിവസത്തെ സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും ധന്യമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാൻ ഈ നാലാം ദിന ചിന്ത നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു. ഇനി ഭക്തി നിർഭരമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 20-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര വിപ്ലവം നടന്നത് 1969 ജൂലൈ 20-നാണ്. അമേരിക്കയുടെ അപ്പോളോ 11 ദൗത്യത്തിലൂടെ ബഹിരാകാശ സഞ്ചാരികളായ നീലാംസ്ട്രോങ്, ബസ് ഓൾഡ്രിൻ എന്നിവർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ വിജയകരമായി ഇറങ്ങി. ചന്ദ്രനിൽ ആദ്യമായി കാൽവച്ച നീലാംസ്ട്രോങ് പറഞ്ഞ, ഇതൊരു മനുഷ്യന്റെ ചെറിയൊരു ചുവടുവെപ്പ്, എന്നാൽ മനുഷ്യരാശിക്കാകെയുള്ള വലിയൊരു കുതിച്ചുചാട്ടം എന്ന വാക്കുകൾ ലോക പ്രശസ്തമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മനുഷ്യൻ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടമാണ് ഇത്. ലോക സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ചതും ജനപ്രിയവുമായ അനിമേഷൻ ചിത്രങ്ങളിലൊന്നായ ഡിസ്നിയുടെ ദ ലയൺ കിങ് അമേരിക്കയിൽ പരക്കെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് 1994 ജൂലൈ മാസത്തിലെ ഈ ദിവസങ്ങളിലായിരുന്നു. സിംബ എന്ന സിംഹക്കുട്ടിയുടെ ജീവിതകഥ പറയുന്ന ഈ ചിത്രം സാങ്കേതിക മികവുകൊണ്ടും വികാരനിർഭരമായ കഥാതന്തുകൊണ്ടും കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ചു. ഇതിലെ ഹഗൂന മദാദ എന്ന ഗാനം ലോകമെമ്പാടും തരംഗമാവുകയും ചെയ്തു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ തളർത്താനായി ബ്രിട്ടീഷ് ഭരണാധികാരികൾ എടുത്ത ഏറ്റവും വിവാദപരമായ തീരുമാനം പുറത്തുവന്നത് 1905 ജൂലൈ 20-നാണ്. അന്നത്തെ ഇന്ത്യൻ വൈസ്രോയിയായിരുന്ന കാഴ്സൺ പ്രഭു വിസ്തൃതമായ ബംഗാൾ പ്രവിശ്യയെ വിഭജിക്കാനുള്ള ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുക എന്നതായിരുന്നു ഇതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം. ഈ പ്രഖ്യാപനമാണ് പിൽക്കാലത്ത് ഇന്ത്യയൊട്ടാകെ കനത്ത പ്രതിഷേധങ്ങൾക്ക് കാരണമായി. സ്വദേശി പ്രസ്ഥാനത്തിനും ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങൾക്കും വഴിയൊരുക്കിയത് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ മുൻകൂട്ടി പ്രവചിച്ച വിഖ്യാത സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനും ശാസ്ത്രജ്ഞനുമായ ആർതർ സി ക്ലാർക്ക് ജനിച്ചത് 1917 ജൂലൈ 20-നാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപഗ്രഹ വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അടിസ്ഥാന തത്വം ആദ്യമായി അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം രചിച്ച 2001 A Space Odyssey എന്ന നോവലും അതിന്റെ ചലച്ചിത്രാവിഷ്കാരവും ലോക ക്ലാസിക്കുകളായി കണക്കാക്കപ്പെടുന്നു. 2ാം ലോകമഹായുദ്ധകാലത്ത് നാസി ജർമ്മനിയുടെ സ്വേച്ഛാധിപതിയായ അഡോൾഫ് ഹിറ്റ്ലറെ വധിക്കാനും നാസി ഭരണകൂടത്തെ അട്ടിമറിക്കാനും ജർമ്മൻ സൈന്യത്തിലെ ഉദ്യോഗസ്ഥർ തന്നെ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ജൂലൈ 20 പ്ലോട്ട് നടന്നത് 1944 ജൂലൈ 20-നാണ്. കേണൽ ക്ലോസ് വോൺ സ്റ്റാഫൻബർഗിന്റെ നേതൃത്വത്തിൽ ഹിറ്റ്ലറുടെ രഹസ്യയോഗം നടക്കുന്ന മുറിയിൽ ബോംബടങ്ങിയ ബ്രീഫ് കേസ് വെച്ചായിരുന്നു ആക്രമണം. എന്നാൽ ഭാഗ്യവശാൽ ഹിറ്റ്ലർ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെടുകയും ഗൂഢാലോചന നടത്തിയവർ കഠിനമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. കായികക്ഷമതയ്ക്കപ്പുറം ബുദ്ധിശക്തിക്കും ക്ഷമയും മാറ്റുരയ്ക്കുന്ന ഓരോ ചുവടിലും ദീർഘവീക്ഷണത്തിന്റെ തന്ത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ച ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിനോദം. ഇന്ന് ജൂലൈ 20, ലോക ചതുരംഗ ദിനം. കേവലമൊരു വിനോദമെന്നതിനപ്പുറം മനുഷ്യന്റെ ചിന്താശേഷിയെയും ഏകാഗ്രതയും ഉണർത്തുന്ന ഒരു വലിയ കലയെ നെഞ്ചോട് ചേർക്കുന്ന സുപ്രധാനമായ ദിവസം കൂടിയാണ് ഇന്ന്. ഈ വിനോദം മനുഷ്യന് നൽകുന്നത് ജീവിതത്തിന്റെ തന്നെ വലിയൊരു പാഠപുസ്തകമാണ്. ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എത്രത്തോളം ആലോചിക്കണമെന്നും എടുത്തുചാട്ടങ്ങൾ വരുത്തിവെക്കുന്ന നഷ്ടങ്ങൾ എത്ര വലുതാണെന്നും ഈ കളി നമ്മെ പഠിപ്പിക്കുന്നു. പ്രതിസന്ധികൾക്ക് മുന്നിൽ പതറാതെ ശത്രുവിന്റെ തന്ത്രങ്ങളെ മുൻകൂട്ടി കണ്ട് പുതിയ വഴികൾ കണ്ടെത്താനുള്ള മനസാന്നിധ്യമാണ് ഇതിലൂടെ വളർത്തിയെടുക്കാൻ കഴിയുന്നത്. തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ ശക്തമായി തിരിച്ചു വരാൻ ഇത് ഓരോ കളിക്കാരനെയും പ്രാപ്തനാക്കുന്നു. ഭാരതത്തിൽ ജന്മം കൊണ്ട ഈ വിനോദം ഇന്ന് ലോകമെമ്പാടും കോടിക്കണക്കിന് മനുഷ്യർ ആവേശത്തോടെയാണ് കളിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ നമ്മുടെ രാജ്യം ഇന്ന് ഈ രംഗത്ത് വലിയൊരു ശക്തിയായി മാറിക്കഴിഞ്ഞു. പുതിയ തലമുറയിലെ കുട്ടികളിൽ അച്ചടക്കവും സമയനിഷ്ഠയും മാനസിക ഏകാഗ്രതയും വളർത്താൻ ഈ വിനോദം ഏറെ സഹായിക്കും. ചിന്തകൾക്ക് മൂർച്ച കൂട്ടാനും തീരുമാനങ്ങളിൽ കൃത്യത വരുത്താനും ഈ കളി ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. 64 ചതുരക്കട്ടകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ ജീവിതമെങ്കിലും കൃത്യമായ പ്ലാനിംഗോടെ മുന്നോട്ടു പോയാൽ ഏതൊരു ലക്ഷ്യവും കീഴടക്കാമെന്ന വലിയ സന്ദേശമാണ് ഈ ജൂലൈ 20 നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരികൾ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: and without break with Ahalya FM 90.4 kete kete kootu kooda
1: appa kutta toppi kara eppa kalyanam
2: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
2: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
1: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC Apply.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: Info@7.
4: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. ഷൊർണൂർ പെരിന്തൽമണ്ണ റോഡിൽ പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ട്രേഡ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് ജൂലൈ 22 രാവിലെ 10 കൂടിക്കാഴ്ച നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ ITI അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, മറ്റ് യോഗ്യതകൾ എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി www.gptcpalakkad.ac.in സന്ദർശിക്കുക. കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും September 30 അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ജില്ലയിൽ സ്ഥിരതാമസക്കാരായ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യ റെസിഡൻഷ്യൽ PSC മത്സര പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷിക്കാം. യോഗ്യതാ 10-ാം ക്ലാസ്, പ്രായപരിധി 18-30 മധ്യേ. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ജാതി, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ജൂലൈ 30 വൈകിട്ട് 5 ജില്ലാ പട്ടികവർഗ വികസന ഓഫീസ്, പാലക്കാട്, കൊല്ലങ്കോട്, ചിറ്റൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് എന്നിവിടങ്ങളിൽ ലഭ്യമാക്കണം. ലക്കിടി അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 പൂർത്തിയായ +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് സെക്ടറിൽ സ്കിൽ കൌൺസിൽ നൽകുന്ന NCVT ലെവൽ 4 സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റ് ലഭിക്കും. അവസാന തീയതി ജൂലൈ 24. കൂടുതൽ വിവരങ്ങൾക്കായി 94 95 99 67 67 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പല്ലശേന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 1 ലാബ് റീഏജന്റുകളും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്യാൻ സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. August 5 ഉച്ചയ്ക്ക് 12 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 80 89 48 65 47. കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ശാരീരിക അളവെടുപ്പും പ്രായോഗിക പരീക്ഷയും ജൂലൈ 22, 23, 24 തീയതികളിൽ നടക്കും. കല്ലേക്കാട് ജില്ലാ ആർംസ് റിസർവ് പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന പരീക്ഷയിൽ പ്രവേശന ടിക്കറ്റ്, അസൽ ID കാർഡ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സഹിതം രാവിലെ 5 എത്തണമെന്ന് ജില്ലാ ഓഫീസർ അറിയിച്ചു. പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിലേക്ക് കൺസ്യൂമബിൾസ് വാങ്ങുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ജൂലൈ 29 വൈകിട്ട് 3 വരെ സമർപ്പിക്കാം. അട്ടപ്പാടി കാവുണ്ടിക്കൽ പുനർജനി പുനരധിവാസ കേന്ദ്രത്തിൽ CCTV ക്യാമറ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ജൂലൈ 28 ഉച്ചയ്ക്ക് 12 വരെ സ്വീകരിക്കും. സീഡിറ്റിൽ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജൂലൈ 25. കൊടുവായൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് HMC മുഖേന ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു. അപേക്ഷകർ 40 കവിയാത്തവരും DMLT, BSc, MLT പാരാമെഡിക്കൽ കൌൺസിലിന്റെ രജിസ്ട്രേഷൻ ലഭിച്ചവരും ആയിരിക്കണം. ബയോഡേറ്റ, വയസ്സ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസൽ പകർപ്പ് സഹിതം ജൂലൈ 22 ഉച്ചയ്ക്ക് 2 ആരോഗ്യ കേന്ദ്രത്തിൽ എത്തണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. കെൽട്രോൺ മാധ്യമ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ജൂലൈ 20, 23 തീയതികളിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തും. യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ. വാർത്താവതരണം, ആങ്കറിംഗ്, ടെലിവിഷൻ ജേർണലിസം, പ്രിന്റ് മീഡിയ ജേർണലിസം, ഡിജിറ്റൽ മീഡിയ ജേർണലിസം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത കണ്ടന്റ് നിർമ്മാണം, വീഡിയോ ക്യാമറ പരിശീലനം, വീഡിയോ എഡിറ്റിംഗ്, പബ്ലിക് റിലേഷൻസ്, അഡ്വർടൈസിംഗ് തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ആധാർ, വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം പാലക്കാട്, കോഴിക്കോട് കെൽട്രോൺ പഠന കേന്ദ്രങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 3 എത്തണം. ഇൻഫോ അറ്റ് 7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
3: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50+ പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
7: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
6: നമ്മുടെയൊക്കെ ജീവിതത്തിലെ, നമ്മുടെ എല്ലാവരുടെയും ലൈഫില് ഒരിക്കലെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കും. അതായത്, ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോകും, ആ വാക്ക് നമ്മൾ മണിക്കൂറുകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കും. എന്നാലും എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലേ. ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്നത് മനുഷ്യരായിരിക്കില്ല, അവർ പറയുന്ന ആ വാക്കുകളെ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുന്ന നമ്മുടെ മനസ്സായിരിക്കും എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ തോന്നുമ്പോഴൊക്കെ ഞാൻ ഓർത്തെടുക്കുന്ന ഒരു കഥയാണ് ശ്രീബുദ്ധന്റെ ഒരു കഥ. നമുക്ക് കഥ കേട്ടാലോ? എഴുത്തോലെയാണ് കേൾക്കുന്നത്, കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇപ്പൊ ബുദ്ധന്റെ കഥ ഇങ്ങനെയാണ്. ഒരു ദിവസം ബുദ്ധന്റെ ആശ്രമത്തിലേക്ക് ഒരാളിങ്ങനെ കയറി വരികയാണ്. മുഖം മുഴുവൻ ദേഷ്യം, മനസ്സിൽ നിറയെ അസ്വസ്ഥതയാണ്. ഒന്നും ആലോചിക്കാതെ അയാള് ബുദ്ധനെ നോക്കി ചീത്ത വിളിക്കാൻ തുടങ്ങി. ഓരോ വാക്കും വളരെ കടുപ്പമുള്ള വാക്ക്, ചീത്ത വിളിക്കുകയാണ്. എന്താ പറയാ, കേൾക്കുന്നവർക്ക് പോലും അസ്വസ്ഥത തോന്നുന്ന, നമ്മളെ ഡീപ്ലി ഡിസ്റ്റർബ് ചെയ്യുന്ന അത്രയും വാക്കുകൾ, മോശം വാക്കുകളൊക്കെ അദ്ദേഹം ബുദ്ധനെ വിളിക്കുന്നു. ആശ്രമത്തിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാരാകെ ഞെട്ടി. ഇപ്പൊ തന്നെ നിനക്ക് കിട്ടും, ബുദ്ധൻ എണീറ്റ് വന്ന്, ഗുരു എണീറ്റ് വന്ന് എന്തെങ്കിലും പറയും, പ്രതികരിക്കും എന്നൊക്കെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ പ്രതീക്ഷ. പക്ഷേ ബുദ്ധൻ എന്താ ചെയ്തതെന്നറിയോ, വളരെ ശാന്തതയിൽ, അതേ ശാന്തതയിൽ അങ്ങനെ ഇരിക്കുകയാണ്. മുഖത്ത് എപ്പോഴും ഉള്ള പോലെ, നമ്മൾ ബുദ്ധന്റെ മുഖം മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ചെറിയൊരു ചിരിയില്ലേ, ഒരു ലൈറ്റ് ചിരി, ആ ചിരി മാത്രം. ഒരു വാക്ക് പോലും അദ്ദേഹം തിരിച്ചു പറഞ്ഞിട്ടില്ല. അത് കണ്ട് ശിഷ്യന്മാർക്ക് ആകെ ദേഷ്യം വന്നു. അവരാ മനുഷ്യനെ, ആ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ആശ്രമത്തിന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവർക്ക് തോന്നിയതൊക്കെ അവർ പറഞ്ഞു. എന്നിട്ട് തിരികെ വന്ന് ബുദ്ധനോട് ചോദിച്ചു, ഗുരു ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ദേഷ്യം വന്നില്ലേ, എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും പറയാതിരുന്നത്, ഇതിനൊക്കെ പ്രതികരിക്കണ്ടേ എന്ന് ചോദിക്കുകയാണേ. ബുദ്ധന്റെ മറുപടി ഉടൻ വന്നില്ല. കുറച്ചു നേരം അദ്ദേഹം എല്ലാരെയും ഇങ്ങനെ നോക്കി, എല്ലാരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നോക്കി. എന്നിട്ട് അദ്ദേഹം അവരോട് ചോദിച്ചു, ആരെങ്കിലും നിങ്ങൾക്കൊരു സമ്മാനം കൊണ്ടുവന്നാ നിങ്ങളത് സ്വീകരിക്കാതിരുന്നാൽ ആ സമ്മാനം ആരുടേതായിരിക്കും എന്ന് ചോദിച്ചു. ഒരു സമ്മാനം നമുക്കായിട്ട് കൊണ്ടുവരണോ, ആ സമ്മാനം നമ്മൾ സ്വീകരിക്കാതിരുന്നാൽ ആ സമ്മാനം നമ്മുടെയാണോ? അല്ല, അത് കൊടുത്ത ആളുടെ തന്നെയാണെന്ന് ശിഷ്യന്മാർ മറുപടി പറഞ്ഞു. അപ്പൊ ബുദ്ധൻ വീണ്ടും അടുത്ത ചോദ്യം, ആരെങ്കിലും നിങ്ങൾക്കൊരു കത്ത് അയച്ചാൽ നിങ്ങൾ ആ കത്ത് തുറന്ന് വായിച്ചില്ലെങ്കിൽ അതിലെ വാക്കുകൾ നിങ്ങളെ ബാധിക്കോ എന്ന് ചോദിച്ചു. അടുത്ത ചോദ്യമാണ്, അപ്പൊ ഇല്ല എന്നായിരുന്നു മറുപടി അല്ലെ. ഒരാള് കത്തയച്ചു, നമ്മളത് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വാക്കുകളും ഒന്നും നമ്മളെ ബാധിക്കില്ലല്ലോ. അപ്പൊ ബുദ്ധൻ പറഞ്ഞ കാര്യം, അപമാനം എന്ന് പറയുന്ന കാര്യം, ഇൻസൾട്ട് എന്ന് പറയുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ സ്വീകരിക്കാത്തിടത്തോളം അത് നിങ്ങളുടേതല്ല. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലെസൺ ആണ് അല്ലെ. എനിക്ക് തോന്നുന്നത് ഇതിലും വലിയൊരു ലെസൺ, ലൈഫ് ലെസൺ വളരെ ചുരുക്കം വാക്കുകളിൽ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇൻസൾട്ടുകൾ എന്ന് പറയുന്നത് നിങ്ങൾ സ്വീകരിക്കാത്തിടത്തോളം നിങ്ങളുടേതല്ല എന്ന്. നമ്മളെ വേദനിപ്പിക്കുന്ന എല്ലാ ഇൻസൾട്ടും അല്ല, നമ്മൾ മനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഇൻസൾട്ടുകളാണ് നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. മറ്റൊരാളെറിഞ്ഞ വാക്കുകൾക്ക് നമ്മുടെ സമാധാനം കവർന്നെടുക്കാൻ കഴിയില്ല. നമ്മൾ ആ വാക്കുകൾ എടുത്ത് ഹൃദയത്തിൽ വെക്കുമ്പോൾ മാത്രമാണ് അതിന് പ്രശ്നം അല്ലേ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഓഫീസിലായാലും കോളേജിലായാലും വീട്ടിൽ ജോലികൾ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു കാര്യം മാത്രം ഓർക്കണം, എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കില്ല. എല്ലാ വാക്കുകളും ഹൃദയത്തിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല, മനസ്സിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങളുടെ സമാധാനമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത്. അത് ആർക്കും സൗജന്യമായി കുറക്കരുത്. റിമെമ്പർ, ആൻ ഇൻസൾട്ട് ഓൺലി അഫക്ട്സ് യു ഇഫ് യു അക്സെപ്റ്റ് ഇറ്റ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മനസ്സിന്റെ വാതിൽ തുറക്കുമ്പോൾ സന്തോഷത്തിനും പ്രതീക്ഷയ്ക്കും ധൈര്യത്തിനും മാത്രം പ്രവേശനം കൊടുക്കുക. നെഗറ്റീവ് വാക്കുകൾ, ബാക്കിയുള്ളവർ പറയുന്ന ഇൻസൾട്ടുകൾ, അതൊക്കെ പുറത്തു തന്നെ നിൽക്കട്ടെ. നിങ്ങളത് എടുക്കാത്തിടത്തോളം അത് നിങ്ങളുടേതല്ല. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ മോർണിംഗ് മോട്ടിവേഷൻ. എഴുത്തോലിയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അപ്പോ ഞാൻ ഈ പറഞ്ഞ ബുദ്ധന്റെ കഥ നിങ്ങൾ ഒരിക്കലും മറക്കില്ലല്ലോ. ആ കഥയിലെ ഡയലോഗ് മാത്രമായിരുന്നില്ല കേട്ടോ, ഇൻസൾട്ട് ഓൺലി അഫക്ട്സ് യു ഇഫ് യു അക്സെപ്റ്റ് ഇറ്റ് എന്ന് പറയുന്നത്. ജീവിതം മുഴുവൻ കൂടെ കൊണ്ട് നടക്കാവുന്ന ഒരു മൈൻഡ് സെറ്റാണ്. സമാധാനമായിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ഒരു കഥ ആലോചിച്ചാൽ മതി. നിങ്ങളെ കുറിച്ച് ആളുകൾ എന്തു പറയും എന്ന് നിങ്ങൾക്ക് ഒരിക്കലും നിയന്ത്രിക്കാനാവുന്ന കാര്യമല്ല. ആരെങ്കിലും വിമർശിക്കും, ചില ആളുകൾ പരിഹസിക്കും, ചില ആളുകൾ കഴിവിനെ പോലും ചോദ്യം ചെയ്യും അല്ലേ. യു കാൺ കൺട്രോൾ ദർ വേർഡ്സ്, ബട്ട് യു കെൻ ഓൾവേസ് കൺട്രോൾ യുവർ റിയാക്ഷൻസ്. നമ്മുടെ റിയാക്ഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ വലിയൊരു ഫ്ലെക്സാണ്. കാരണം നിങ്ങളുടെ സമാധാനത്തിന്റെ റിമോട്ട് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ലേ. അതുകൊണ്ട് ഇന്നു മുതൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. എല്ലാ അഭിപ്രായങ്ങളും ഹൃദയത്തിലേക്ക് കയറ്റിവിടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇന്നു മുതൽ അങ്ങനെ വേണ്ട. എല്ലാ നെഗറ്റീവ് കമന്റുകൾക്കും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഡോണ്ട് ടേക്ക് എവറിത്തിങ് പേഴ്സണലി. ചില വാക്കുകൾ കേട്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് നടക്കുന്നതാണ് അവർക്കൊക്കെ കൊടുക്കുന്ന ഏറ്റവും വലിയ മറുപടി. അപ്പൊ എപ്പോഴും ഈ ബുദ്ധന്റെ കഥ മനസ്സിലുണ്ടാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ് ഇത്രയും സമയം കൂടി ചേർന്നത്. ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടെ.
2: എന്റെ അനുദ്ധ്യാ പക്ഷേ പോലീസുകാരനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കത്തുള്ളൂ.
3: നീ അവന്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ, ഒരു പോലീസിന്റെ ലുക്ക് ഇല്ലേ.

0: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
0: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിഷസിലേക്ക്. അഹല്യ വിഷസുമായിട്ട് ആരാ വന്നിരിക്കുന്നേ? എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ അഹല്യാണ് കേട്ടോ. യെസ്, ഈ ഒരു ഹായ് ഹലോ നമസ്കാരം കേൾക്കുമ്പോഴേക്കും അങ്ങ് കണക്ട് ആകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആ മെസ്സേജുകൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വായിക്കുമ്പോൾ അത് എപ്പോഴും നോട്ടീസ് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും അതിങ്ങനെ നോട്ട് ചെയ്തിട്ട് അത് എനിക്ക് തന്നെ മെസ്സേജായിട്ട് അയച്ച് എന്നോട് തന്നെ പറയുന്നു എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. ബിക്കോസ് നമ്മൾ അത്രയും മാത്രം കേട്ട് അത്രയും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യം തിരികെ നമ്മളോട് പറയണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഒബ്സർവേഷൻ സ്കില്ലാണ് അവിടെ കാണുന്നത്. യെസ്, അപ്പം എന്തായാലും അതിന് വളരെയധികം സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ അഹല്യ വിഷസ് തുടങ്ങണ്ടേ? ഇന്നൊരു ഡബിൾ ധമാക്കെ എന്നാണ് എനിക്ക് പറയാൻ തോന്നിയത്. വേറൊന്നുമല്ല, സാധാരണ എന്ത് വിഷയം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംടൈംസ് ഒരുപാട് വിഷയങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കയ്യിൽ വരാറുണ്ട്. അതുപോലൊരു ദിവസമാണ് ഇന്നും. നോക്കുകയാണെങ്കിൽ ജൂലൈ മാസം 20-ാം തീയതി, ഇനി മലയാള മാസം പറയുകയാണെങ്കിൽ കർക്കിടകം 4 അല്ലെ. അങ്ങനെ ഒരു തിങ്കളാഴ്ച ദിവസം ഡബിൾ ധമാക്കി എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് അറിയോ? രണ്ട് കാര്യമാണ്. ഒന്ന്, 4 വർഷത്തോളം ഇനി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ലോകകപ്പിന് വേണ്ടി, ഫുട്ബോൾ ലോകകപ്പിന് വേണ്ടി അല്ലെ. ഇന്നലെ നൈറ്റ് 12:30 അതായിരുന്നു നമ്മുടെ ഒരു ഇന്ത്യൻ ടൈം. ആ ഒരു സമയത്ത് കളി ഇങ്ങനെ തുടങ്ങി. ആ ലോകകപ്പ് ഇങ്ങനെ അവസാനിക്കുമ്പോൾ സ്പെയിൻ ദി ലോകകപ്പ് കിരീടം കൊണ്ടുപോയിട്ടുണ്ട്. അർജന്റീന സ്പെയിൻ ഫൈനൽ മാച്ച് ആയിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ ദിവസം 12 മണി കഴിഞ്ഞ പിന്നെ ഇന്നാണല്ലോ. യെസ്, അപ്പോ അങ്ങനെ സ്പെയിൻ ആ കപ്പും കൊണ്ടുപോയി. മക്കളെ, സങ്കടമുണ്ടോ? അർജന്റീന ഫാൻസ് എങ്ങനെയാണ്, വിഷമമുണ്ടോ? ഇല്ല അല്ലെ. ഫുട്ബോള് പ്രേമികൾക്ക് എപ്പോഴും നല്ല മാച്ചസ് കാണാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ഫേവറേറ്റ് ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടീമൊക്കെ ആദ്യമേ പോയായിരുന്നു, മുൻപേ അങ്ങ് പോയി. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ ഫുള്ള് ഇങ്ങനെ ബെറ്റ് വെക്കലും തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആര് ജയിക്കും? ഇല്ല ഇത്തവണ അർജന്റീന, ഇല്ല ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നു സ്പെയിൻ ജയിക്കണേ, അങ്ങനെ പറയുന്ന കുറെ കാര്യമുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു സ്നേഹമുണ്ടല്ലേ, നമുക്ക് ആ കോമ്പറ്റീഷൻ സ്പിരിറ്റ് ആണ്. എന്നാ പോലും ആഫ്റ്റർ ദാറ്റ് ഓക്കെ, നല്ല മാച്ച് കണ്ടു, അങ്ങനെ നല്ലൊരു സീസൺ ദേ അവസാനിക്കുന്നു. ഇനി ഒരു 4 വർഷം വേണ്ടേ നമ്മൾ കാത്തിരിക്കണ്ടേ ആ ഒരു കാര്യം വരണമെങ്കിൽ? അങ്ങനെ ലോകകപ്പ് കിരീടം ആ ഒരു സ്പെയിൻ കൊണ്ടുപോകുന്ന സമയത്ത് കായിക പ്രേമികളോടാണ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഇത്തവണത്തെ ആ ഒരു ലോകകപ്പ് ജേണി? നമ്മൾ ഒരു മാസത്തോളം ഈ ഒരു കാര്യമാണ് കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. ഉറക്കമുളച്ച് പോരാത്തതിന് ഇന്ന് നോക്ക്, സംസ്ഥാനത്ത് മൊത്തം വിദ്യാലയങ്ങൾക്ക് അവധിയാണ്. ബിക്കോസ് വേറെ ഒന്നുമല്ല, കളി കാണാൻ വേണ്ടി, ഫൈനൽ കാണാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും അധികം മലയാളികൾ ഈ ഒരു കായിക വിനോദത്തെ ഇങ്ങനെ നെഞ്ചിളേറ്റി. നമ്മൾ പറയാറുണ്ട് അല്ലേ, ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലോകകപ്പിൽ വേറൊരു സ്റ്റേറ്റ് മത്സരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കേരളമായിരിക്കും. അതായത് രാജ്യമൊന്നുമില്ല, സ്റ്റേറ്റ് ആയിട്ട് മത്സരിക്കുകയാണെങ്കിൽ മേ ബി അത് കേരളമാവാം. ബിക്കോസ് അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം ഇവിടെ കൂടുതലാണ്. അപ്പോൾ എൻ്റെ കായിക പ്രേമികളോടാണ്, ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്നവരോടാണ്, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു മാസം, ഈ ഒരു ലോകകപ്പ് ജേണി എങ്ങനെയുണ്ടായിരുന്നു? അതാണ് ഒരു കാര്യം. ഇനി അത് മാത്രമല്ല, കായിക പ്രേമികളോട് മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട സിനിമാ പ്രേമികൾ, യെസ് നമുക്കറിയാം നാഷണൽ അവാർഡ്സ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഡേ അല്ലെ. നാഷണൽ അവാർഡ്സ് ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ആരെ കൊണ്ടുപോയി? ബെസ്റ്റ് ആക്ടർ അവാർഡ് ഗോസ് ടു നമ്മുടെ മമ്മൂക്ക അല്ലെ. ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് വേണ്ടി മമ്മൂക്കതേ അതങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിന്റെ മണ്ണിലേക്ക്. ആ ഒരു സന്തോഷമുണ്ടല്ലേ. സെയിം മമ്മൂക്ക ഫാൻ എനിക്കതൊന്നും കൂടി മോർ ഹാപ്പി പരിപാടിയാണ് കേട്ടോ. മമ്മൂക്കയ്ക്ക് 4-ാമത്തെ നാഷണൽ അവാർഡോ ദേശീയ അവാർഡ് 4-ാമത്തെ തവണ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് വല്ലാത്തൊരു ഫീലാണ് ഗായ്സ്. അങ്ങനെ അത് മാത്രമല്ല കേട്ടോ, നല്ലൊരു ശബ്ദം, അതെ വ്യത്യസ്തമായ ശബ്ദം, നമ്മുടെ വൈക്കം വിജയലക്ഷ്മിയിലെ വൈക്കം വിജയലക്ഷ്മി മാമിനാണ് ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ഇത്തവണത്തെ നാഷണൽ അവാർഡിൽ കിട്ടിയിരിക്കുന്നത്. ഫോർ ദ സോങ് ഏതാണെന്നറിയോ? അങ്ങുവാനക്കോണിൽ അജയന്റെ 2-ാം മോഷണം, ARM ടൊവിനോയുടെ മൂവി. ആ ഒരു പാട്ട് വല്ലാത്തൊരു ഫീലായിരുന്നു. ആ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ ഈ ഒരു പാട്ട് ഉണ്ടാക്കിയ ഒരോളം. അന്ന് തന്നെ പലരും പറയാറുണ്ട് മിക്കതും ഇത്തവണത്തെ അവാർഡ് അങ്ങ് തൂക്കും, അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലേ. ഗംഭീര സോങ് ആണത്. ആ ഒരു സോങ്ങിന് വേണ്ടി നമ്മുടെ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? വൈക്കം വിജയലക്ഷ്മി മാമിനാണ് ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അത് മാത്രമൊന്നുമല്ല കേട്ടോ, മലയാളത്തിലേക്ക് വേറെ കുറച്ച് അവാർഡ് കൂടി വന്നിട്ടുണ്ട്. ബെസ്റ്റ് മലയാളം ഫിലിം എന്ന് പറയുകയാണെങ്കിൽ ഫെമിനിസ്റ്റ് ഫാത്തിമയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി ഷെഹദ് ജാൽ ഫ്രം ഏതാണ് ബ്രഹ്മയുഗം മൂവി. അതുപോലെ തന്നെ സ്പെഷ്യൽ മെൻഷൻ കിട്ടിയിട്ടുള്ള നോൺ ഫീച്ചർ
മൂവിയുണ്ട്, ഭരതകാളി നാടകം, യെസ് അങ്ങനെയാണ് എൻ്റെ പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. യെസ് അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ മമ്മൂക്കയ്ക്ക് ഒരു നാഷണൽ അവാർഡ്, മമ്മൂക്കയ്ക്ക് ഒരു നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ മലയാളികളായി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാതിരിക്കോ? ഇല്ല, ആ ഒരു കാര്യം ഞാൻ അഹല്യ വിഷസിൽ ചോദിക്കാതിരിക്കുക, അതും ഇല്ല. യെസ്, അപ്പോൾ ആ ഒരു കാര്യം കൂടിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എങ്ങനെയുണ്ട് മമ്മൂക്കയ്ക്ക് ഒരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായോ? നിങ്ങളുടെ മമ്മൂക്ക ഫേവറേറ്റ് മൂവി ഏതാണ്? നിങ്ങൾ ഈ ഒരു അവാർഡ് എക്സ്പെക്ട് ചെയ്തിരുന്നോ? ബ്രഹ്മയുഗം നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു? അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ രണ്ട് ചോദ്യം ഉണ്ടെന്ന് എൻ്റെ കയ്യിൽ. ഒന്ന് ഫുട്ബോൾ പ്രേമികളോടാണ്. ഇത്തവണത്തെ നിങ്ങളുടെ ഈ ഒരു സീസൺ ഇവിടെ ഇങ്ങനെ അവസാനിക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളിങ്ങനെ ഉറക്കം മുളച്ച് അലാം വെച്ച് എണീറ്റിരുന്ന് കളി കണ്ടിരുന്നോ? നിങ്ങളുടെ ടീമൊക്കെ ആദ്യമേ ഔട്ടായി പോയിരുന്നോ? അതുപോലെ കുറെ ബെറ്റുകൾ നടക്കുന്നുണ്ട്, ബെറ്റൊക്കെ വെച്ചിരുന്നോ? നിങ്ങളുടെ പ്രഡിക്ഷൻ ശരിയായിരുന്നോ? ഇന്നലെ ഏത് ടീമിന്റെ കൂടെ ആയിരുന്നു നിങ്ങൾ? ഈ ഒരു കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക, യെസ് മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടേ, യെസ് നിങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക മൂവി ഏതാണ്? അങ്ങനെ കുറെ കുറെ ചോദ്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ എല്ലാത്തിന്റെ ഉത്തരങ്ങൾ ഇങ്ങോട്ട് വേഗം വേഗം വേഗം പോന്നോട്ടെ. അപ്പോൾ വിളിക്കാനുള്ള നമ്പർ ഇതാണ്, 8281509000. അപ്പോൾ ഒട്ടും സമയം കളയണ്ട. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം അല്ലേ? ഫസ്റ്റ് സോങ് നെയ് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങ് വാന കോണിൽ തന്നെ ആവട്ടെ അല്ലെ, ഇന്ന് തുടക്കം അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോടുകൂടി അഹലി വിഷസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാ കേട്ടാലോ?

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: Your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷേസ്. അങ്ങനെ അഹല്യ വിഷേസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം പറയുകയാണെങ്കിൽ 8 കഴിഞ്ഞ് 11 ആയിട്ടുണ്ട്. അഹല്യ വിഷേസുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അപ്പോ ഇന്നത്തെ ആദ്യത്തെ കോൾ എത്തിയിരിക്കുന്നു. നമുക്ക് നോക്കാം ആരാണെന്ന്. അതിനു മുൻപ് വിളിക്കാനുള്ള നമ്പർ ഞാൻ വൺസ് അഗൈൻ പറയാം, 8281509000. അപ്പോ ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണ്? ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ.
2: യെസ്, ഷക്കീല ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് ഷക്കീല ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ?
3: സുഖായിരിക്കുന്നു അഹല്യ,
2: സുഖായിരിക്കുന്നു. എന്താ, എന്താണ് ഒരു ഒരു സന്തോഷം ചെരിയും വന്നല്ലോ, എന്ത് പറ്റി?
3: ഒരുപാട് സന്തോഷങ്ങളുണ്ട്.
2: എന്താണ്, എന്താണ് പറയൂ, പോരട്ടെ, സന്തോഷങ്ങളുടെ റീസൺസ് പോരട്ടെ.
3: അർജന്റീന പോയില്ലേ?
2: അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറയില്ല. ഞാനൊക്കെ ആദ്യമേ വീട്ടിൽ പോയാളാ.
3: അർജന്റീന അതിന്റെ ടീമിനേക്കാൾ ഉപരി മെസ്സി ജയിക്കാന്നുള്ള ആ ഒരിതും കൂടെ.
2: സാരല്ലേ, ഫൈനൽ എത്തിയല്ലേ.
3: അതെ അതെ, ഫൈനൽ എത്തി. ഞാന് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ആരാണ് അഭിരാമിയോട് ആരോടോ പറഞ്ഞു ജയിക്കാനൊരു അത്ര ചാൻസ്
2: ഒന്നുമില്ല.
3: ഫൈനൽ എത്തിയില്ലേ, ഫൈനൽ എത്തിയില്ലേ, അത് വലിയ കാര്യമാണ്.
2: കഴിഞ്ഞ ദിവസം അല്ലേ?
3: അതെ അതെ.
2: ഓക്കെ, കുഴപ്പമില്ല, സാരല്ലേ, സങ്കടപ്പെടണ്ട, പോട്ടെ.
3: അവര് പിന്നെ ആരാണെങ്കിലും കഷ്ടപ്പെട്ടവർക്ക് കിട്ടണല്ലോ. സ്പെയിന് നല്ല കളിയായിരുന്നു,
2: നല്ല കളിയായിരുന്നു,
3: അതുപോലെ കപ്പും കിട്ടി, അത്രേ ഉള്ളൂ.
2: ഓക്കേ, അപ്പൊ സങ്കടം കഴിഞ്ഞ സ്ഥിതിക്ക് സന്തോഷം.
3: സന്തോഷം മമ്മൂക്കക്ക് പിന്നെ നാഷണൽ അവാർഡ് കിട്ടി, വൈക്കം വിജയലക്ഷ്മിക്ക് കിട്ടി, ഇതെല്ലാം സന്തോഷമുള്ള കാര്യമാണ്.
2: സന്തോഷമുള്ള കാര്യമാണ്, അതങ്ങനെയാണ് കേട്ടോ. വിഷമിക്കണ്ടപ്പോ, മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാ? മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാ?
3: മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ മൃഗയ്യ, സൂര്യമാനസം.
2: ഓക്കെ, ലിസ്റ്റ് ആണല്ലേ. ഓക്കെ, ഭയങ്കര ഇഷ്ടം, അടിപൊളി അടിപൊളി.
3: ഒരെണ്ണം പറയാൻ ഒരിക്കലും പറ്റൂല, ഒരുപാടുണ്ടല്ലോ,
2: ഒരെണ്ണം പറയണം.
3: ഓക്കെ, ഒരെണ്ണം പറയാൻ ഒരിക്കലും നടക്കൂല.
2: കൊഴപ്പില്ല കൊഴപ്പില്ല, പോട്ടെ. ഓക്കെ ചേച്ചി, പറയൂ, ഇന്നത്തെ ആശംസകൾ ആർക്കാണ്?
3: ഇന്നത്തെ ആശംസകള് പിന്നെ എന്താ, വേൾഡ് കപ്പില് ജയിച്ചവർക്കും പിന്നെ നാഷണൽ അവാർഡ് വാങ്ങിയ നമ്മുടെ എല്ലാ മലയാളികൾക്കും മമ്മൂക്കക്കും പിന്നെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു അടിപൊളി ദിവസം ആവട്ടെ.
2: ഓക്കെ, അപ്പൊ ഷക്കീല ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ആവട്ടെ. ഞാൻ വിഷ് ചെയ്യുന്നു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് ഷക്കീല ചേച്ചി ആയിരുന്നു കേട്ടോ. ഷക്കീല ചേച്ചിക്ക് ഒരു ചെറിയ സങ്കടമുണ്ട്, അർജന്റീന തോറ്റുപോയി, അതിന്റെ ചെറിയ സങ്കടമുണ്ട്. പക്ഷെ ഇപ്പുറത്തതേ അവാർഡുകൾ വാരിക്കൂട്ടുന്നു നമ്മുടെ മമ്മൂക്ക, അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എനിവേ, നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ എത്തുന്നുണ്ട്, നോക്കട്ടെ ഞാൻ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം. പാറയിൽ നിന്ന് ജ്യോതിച്ചേട്ടനാണ്. ജ്യോതിച്ചേട്ടാ, പറയൂ,
4: എന്താ പറയേണ്ടത്?
2: എന്താണ് ഞാൻ ചോദിച്ചിരുന്നത് കേട്ടോ?
4: ചോദിക്കുന്നോ?
2: അങ്ങനെയാണെങ്കിൽ പറയൂ, കളി കാണാറുണ്ടായിരുന്നോ?
4: എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു,
2: കേട്ടില്ല.
4: സ്പെയിൻ ജയിക്കുന്ന എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു.
2: നേരത്തെ അറിയായിരുന്നു. അപ്പൊ ഓക്കെ, സ്പെയിൻ ആരാധകനാണോ?
4: അതിന്റെ സ്പെയിൻ ഉള്ള അവന്റെ പേരിൽ തന്നെ ഉണ്ട് വിജയം.
2: ഓ,
4: എന്ന് വരുമ്പോ നമ്മള് മുകളിലേക്ക് പോയി താഴേക്ക് വന്ന് മുകളിലേക്കാണ്. അർജന്റീന അവസാനം വരുന്നത് 7 അപ്പോ മുകളിലേക്ക് പോയി താഴ്ച്ചാ വരുന്നത്.
2: അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല,
4: അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ എല്ലാവരും അർജന്റീന കണ്ണുവെച്ചപ്പോ അവരുടെ ഭാഗ്യം പോയി, എന്തറിയോ, എല്ലാവരും അവരുടെ ദൃഷ്ടി അവരെ മേലെ പതിഞ്ഞു
2: പോകും.
4: ശരിക്കും പറയുകയാണെങ്കിൽ തീർച്ചയായും അല്ല, എല്ലാതും പറയണ്ട, ഇതിന് കാര്യമുണ്ട്.
2: ഞാൻ അങ്ങനെ എന്താ പറയാത്തറിയോ, ലാസ്റ്റ് തവണ. അപ്പൊ അതായത് ഇപ്പൊ ലാസ്റ്റത്തെ ഈ വേൾഡ് കപ്പിന് മുന്നേ വേൾഡ് കപ്പ് കൊണ്ടുപോയത് അർജന്റീനയാണ്.
4: ഭാഗ്യം ഏത് നിമിഷം കടാക്ഷിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ സ്പെയിൻ എന്ന് പറയാൻ വളരെ തന്ത്രപരമായിട്ടുള്ള കളിയാണ്. അതിന്റെ അവിടെ അവിടെ ശക്തിയിലായിട്ടൊന്നും കാര്യമില്ല.
2: ഓക്കെ ഓക്കെ ശരി, സമ്മതിച്ചു. പിന്നെ
4: മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയത് വളരെ സന്തോഷം. വൈക്കം വിജയലക്ഷ്മിക്ക് ആ പാട്ടിന് കിട്ടണം, നേരത്തെ നമുക്ക് അറിയായിരുന്നു
2: കിട്ടുന്ന അറിയായിരുന്നു അതും അറിയായിരുന്നു അല്ലേ.
4: പിന്നെ വിശ്വസ് പറയാനുള്ളത് നമ്മുടെ വളരെ കൃഷ്ണേട്ടൻ, ശേഷിജിഞ്ചേട്ടൻ, നമ്മുടെ സഹദേവഞ്ചേട്ടൻ, മാധവഞ്ചേട്ടൻ, മണിക്കേട്ടൻ, ഗുരുവരപ്പഞ്ചേട്ടൻ, ഇവർക്ക് പ്രത്യേകം.
2: നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് പാറയിൽ നിന്ന് ജ്യോതിച്ചേട്ടനായിരുന്നു. അർജന്റീനയുടെ ഭാഗ്യം പോയിന്നൊക്കെയാണ് പറയുന്നത്. എന്താ ചെയ്യാ അല്ലെ, പോട്ടെ സാരമില്ല. ലാസ്റ്റ് അതായത് ഈ മാച്ചിന് തൊട്ട് മുൻപത്തെ മാച്ചിൽ കപ്പ് കൊണ്ടുപോയത് അവരാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിൽ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ വിശ്വസിക്കുന്നൊന്നുമില്ല. ഇത്തവണ സ്പെയിൻ അടിപൊളിയായി കളിച്ചു. അതുകൊണ്ട് ഒന്ന് ആലോചിച്ചു, ആദ്യം 0-0, പിന്നെ അതിൽ നിന്ന് 1 ഗോൾ, അങ്ങനെ ഫൈനലി വിൻ ചെയ്തു. പോട്ടെ, എനിവേ നമുക്ക് നെക്സ്റ്റ് കോളർ എത്തുന്നുണ്ട്. ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: ആഹാ,
2: അപ്പൊ ഞങ്ങളൊക്കെ എന്താ?
5: നിങ്ങളൊക്കെ കൊള്ളക്കാരാണ് കേട്ടോ.
2: അതെ, നിങ്ങളൊക്കെ പാവോ, ഞങ്ങളൊക്കെ കൊള്ളക്കാരോ. ഞങ്ങളാകെ ഒരു കാര്യം മാത്രമേ മോഷ്ടിച്ചിട്ടുള്ളൂ, അതൊക്കെ നിങ്ങളുടെ മനസ്സാണ്. നിങ്ങളുടെ മനസ്സ് മാത്രല്ലേ അഹല്യ മോഷ്ടിച്ചിട്ടുള്ളൂ?
5: എല്ലാം ഉണ്ടോ അവിടെ?
2: എല്ലാം ഉണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ ബഷീർക്ക, അല്ല പാവം ബഷീർക്ക,
5: പറയൂ
2: പറയൂ, ഇന്ന് ഇന്നത്തെ വിഷയത്തെ കുറിച്ച് പറയൂ. ഫുട്ബോൾ കണ്ടിരുന്നോ? അതുപോലെ തന്നെ മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടി, അങ്ങനെ രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്.
5: അപ്പൊ ആദ്യം തന്നെ പറയാം, ഫസ്റ്റ് പറയുന്നത് നമ്മുടെ മലയാളത്തിന്റെ മഹാനടന് നാലാമത് ദേശീയ അവാർഡ് കിട്ടി.
2: യെസ്,
5: വളരെ വളരെ ഹാപ്പിയാണ് മലയാളികൾ എല്ലാവരും
2: എല്ലാവരും.
5: അപ്പൊ 1000 നല്ലൊരു വിശ്വസ് നമ്മുടെ മലയാളത്തിന്റെ അഹങ്കാരമായ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക്.
2: ഓക്കെ,
5: അതോടൊപ്പം തന്നെ ഞാൻ മിലിജാന്ന് പറഞ്ഞു അർജന്റീന തോൽക്കുന്നു.
2: അയ്യോ,
5: ഞാൻ മിലിജാന്നേ ഞാൻ പറഞ്ഞു, വെള്ളിയാഴ്ചയാണ് ഞാൻ എന്നെ വിളിച്ചപ്പോ അർജന്റീന തോൽക്കും പറഞ്ഞ് മെസ്സിന്റെ എല്ലിനെ ഒടിച്ചു.
2: അയ്യോ, എന്താണ് അർജന്റീന വിരോധമാണോ ഇപ്പോ?
5: അർജന്റീന തോൽക്കണല്ലോ,
2: അങ്ങനെയൊന്നുമില്ല.
5: ഓക്കെ
2: ഓക്കെ, അതുകൊണ്ട് അതുകൊണ്ടാണ്
5: പൊതുവെ ഒരു കൂടുതലാണ് പിടിച്ചത്.
2: എന്താണിത്, വൈരാഗ്യമുള്ളോ വൈരാഗ്യമുള്ളോ. ഓക്കെ, അർജന്റീന ഫാൻസ് ഇതിൽ എനിക്ക് പങ്കില്ല കേട്ടോ, ഇതിൽ എനിക്ക് ഒരു പങ്കുമില്ല.
5: അപ്പൊ നമ്മുടെ ഇതുകൂടി പറയാം, നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട്, പറഞ്ഞോട്ടെ,
2: വേഗം പറഞ്ഞോളൂ.
5: നമ്മുടെ മാധവേട്ടൻ, കൃഷ്ണേട്ടൻ, ചെറുപ്പുക്ക, കൊഴിഞ്ഞമ്പാറ, ഇന്ദ്രി ചേച്ചി പെരുമ്പ്, നമ്മുടെ ഗുരുവായൂർ പഞ്ചായത്തൻ, പിന്നെ നമ്മുടെ മുഹമ്മദ് ഇക്കെ, പിന്നെ ആനന്ദേട്ടൻ തില്ലാനൂര്, പിന്നെ
2: എല്ലാവർക്കും വേണ്ടി കൊടുക്കാം. ഓക്കെ, അപ്പൊ ബഷീർക്ക് നല്ലൊരു ദിവസാവട്ടെ ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പൊ നമ്മളെ വിളിച്ചത് ബഷീർക്ക് ആയിരുന്നു. ഇത് എന്താണ് അർജന്റീന വിരോധോ? ഇതിന് കുറച്ച് കുറച്ച് ദിവസം മുൻപ് ഞാൻ അർജന്റീന, അതായത് ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാന്ന് തോന്നുന്നുണ്ട്, യെസ്, ആ ടൈമിൽ ഞാൻ ഈ ഫുട്ബോൾ നിങ്ങൾ ഏതാ ടീമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ കേട്ടൊരു കാര്യം അർജന്റീന ഫാൻസ് എന്നായിരുന്നു. ഇപ്പൊ അർജന്റീന ഫാൻസ് ഒക്കെ ഇവിടെ പോയി, എന്തു പറ്റി നിങ്ങൾക്ക്? നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ, നിങ്ങളിങ്ങനെ എന്തിനെങ്കിലും പൊരുതി തോറ്റവരാണ്, അതുകൊണ്ട് അതിൽ അഭിമാനിക്കാം നമുക്ക്. എനിവേ, നമുക്ക് നെക്സ്റ്റ് ഒരു കോൾ വരുന്നുണ്ട്, നോക്കട്ടെ ഞാൻ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
6: വല്ലടി, കഞ്ചിക്കോട് വല്ലടിയിൽ നിന്ന് വിജയനാണ്.
2: വിജയൻ ചേട്ടനാണ്? വിജയൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
6: വിശേഷം നല്ല വിശേഷം.
2: നല്ല വിശേഷം, സുഖായിരിക്കുന്നു?
6: അതെ,
2: സുഖായിരിക്കുന്നു അല്ലേ. ഓക്കെ, അപ്പൊ വിജയൻ ചേട്ടാ, എങ്ങനെയാണ് ഫുട്ബോൾ കണ്ടിരുന്നോ?
6: ഫുട്ബോള് എന്റെ വീട്ടില് ടി വി ഇതൊന്നുമില്ല, റേഡിയോയിലൂടെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് എന്റെ ടീമാണ് ജയിച്ചിരിക്കുന്നത്, അതുകൊണ്ടുള്ള ഒരു സന്തോഷം.
2: ഓ, സ്പെയിൻ സ്പെയിൻ ആയിരുന്നോ?
6: അതെ,
2: അടിപൊളി. അപ്പൊ അതിന്റെ അതിന്റെ ഒരു വല്ലാത്തൊരു അഭിമാനം.
6: ഞാനും മോള് ഭാര്യ എല്ലാവർക്കും പിടിച്ച ഒരു ടീമാണ്.
2: ഒരു ടീമാണ്, നമ്മൾ കുടുംബത്തോട് സ്പെയിൻ ആരാധകരാണെന്നല്ലേ.
6: അതെ അതെ,
2: അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ്.
6: അതെ,
2: അടിപൊളി. അപ്പം ഒപ്പം തന്നെ മമ്മൂക്കയ്ക്ക് ഒരു അവാർഡ് കിട്ടിയായിരുന്നു, അറിഞ്ഞിരുന്നോ?
6: അത് എല്ലാ റേഡിയോയിലൂടെയാണ് മേഡം അറിയുന്നത്, വേറെ ഒന്നും എങ്ങനെയില്ല, എല്ലാ റേഡിയോയിലും കൂടെ തന്നെയാണ് കേൾക്കുന്നത്. 24 മണിക്കൂർ റേഡിയോ കേൾക്കുന്നത്.
2: റേഡിയോ ആണ് അല്ലേ, അടിപൊളി അടിപൊളി. ഓക്കേ, അപ്പൊ വിജയൻ ചേട്ടാ,
6: പറഞ്ഞോളൂ
2: പറഞ്ഞോളൂ, ഇന്നത്തെ വിശ്വസം ആർക്കാണ്?
6: വിശ്വസ് ഭാര്യ മകള് എനിക്ക്.
2: ഓക്കെ, അപ്പൊ എന്തായാലും വിജയൻ ചേട്ടന്റെ ഫാമിലിക്ക് നല്ലൊരു ദിവസം ആവട്ടെ ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ നമ്മൾ വിളിച്ചത് വിജയൻ ചേട്ടനായിരുന്നു കഞ്ചിക്കോട് നിന്നും. ഓക്കെ, അങ്ങനത്തെ ഈ സമയം എത്രയായിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസാണ് കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. ഒന്ന് ഫുട്ബോൾ, ഫുട്ബോൾ ഫൈനൽ മാച്ച്, അതിനെ കുറിച്ചും ഒപ്പം തന്നെ മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മുക്കാക്കി ദി നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നു, ആ ഒരു സന്തോഷം. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് മുൻപോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അടുത്തൊരു കോൾ എത്തുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ഞാൻ പോവാൻ കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്.
7: സുപ്രഭാതം.
2: സുപ്രഭാതം ജയരാജ് ഏട്ടാ, സുപ്രഭാതം. എന്തൊക്കെയുണ്ട് വിശേഷം, സുഖാണോ? സുഖായിരിക്കട്ടെ. അപ്പൊ പറയൂ, പോരട്ടെ, എങ്ങനെയാണ് മാച്ച് കണ്ടിരുന്നോ?
7: പിന്നെ ഇന്നലെ തിയേറ്ററിൽ പോയിരുന്നു കാണുമായിരുന്നു.
2: ഓഹോ,
7: ഇന്നലെ തിയേറ്ററിൽ പോയിരുന്നു കണ്ടു. ആഗ്രഹിച്ചത് അർജന്റീന തന്നെ ആയിരുന്നു ജയിക്കണമെന്ന്.
2: പോട്ടെ,
7: പക്ഷേ വിജയം സ്പെയിനിന് സ്വന്തം എന്ന് പറഞ്ഞാൽ അത് അവർ കളിച്ച് പൊരുതി നേടിയ നിലം തൊടാതെ അർജന്റീനക്ക് ബോള് നിലത്ത് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ കളിച്ച ശരിക്കും ചില കുട്ടികൾ തന്നെയായിരുന്നു സ്പെയിൻ. അവർക്ക് അർഹതപ്പെട്ട വിജയം തന്നെയായിരുന്നു.
2: യെസ്, അതുകൊണ്ട് കുഴപ്പമില്ലാന്നല്ലേ, പൊരുതി തോറ്റ നമ്മള് പോട്ടേന്ന് വെക്കും.
7: ആ അതെ, കാരണം ഇന്നലെ ശരിക്കും ഇന്നലെ അർജന്റീനയുടെ ദിവസം ആയിരുന്നില്ല. ഇന്നലെ അർജന്റീന ഒട്ടും കളിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരു തവണ പോലും അവിടെ പോയിട്ട് ഓപ്പോസിഷനിൽ പോയിട്ട് ഒന്ന് ഒരു ഭീതി പരത്താനോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു അറ്റംപ്റ്റ് പോലും ഉണ്ടായിട്ടില്ല.
2: പോട്ടെ, സാരില്ല, ഫൈനലിലെത്തിയില്ലേ.
7: അതെ അതെ അതെ അതെ
2: അത് നമുക്ക് സന്തോഷിക്കാം.
7: ഞാൻ ഞാൻ കരുതിയിരുന്നത് ഫ്രാൻസ് എത്തുന്നതായിരുന്നു. ഫ്രാൻസ് വളരെ നന്നായി വന്നിരുന്ന ആ സെമിയില് പോയതോടുകൂടി ഫ്രാൻസ്
2: പോയി പോയി. സാരില്ല,
7: എന്തായാലും കളി ഓരോരുത്തർക്കും ഓരോ സമയത്ത് ഓരോ ദിവസത്തിന്റെയാണല്ലോ. അന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവുന്നു
2: പറയാൻ
7: പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ യൂത്ത് ഫുട്ബോളിന് ഇന്ത്യ ബ്രസീലിനെ തോൽപ്പിച്ച് വിജയ കിരീടം നേടിയിരിക്കുന്നു.
2: ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ്,
7: വളരെ അഭിമാനം. ഹെൽസിങ്കി ഹെൽസിങ്കി കപ്പും ഇന്നലെ വെച്ചാൽ ഈ യൂത്ത് ഫുട്ബോളിന് 80 ഗെയിമിൽ 87 ഗോള് സ്കോർ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ടീം. അത് ആ പഞ്ചാബിൽ നിന്ന് അദ്ദേഹം രാജേഷ് എന്നുള്ള അദ്ദേഹം വളരെ സ്വന്തം ഒരുപാട് സ്വത്തൊക്കെ പണയം വെച്ചിട്ട് ഇതിനെ കൊണ്ടുപോയതാണ്.
2: അതെ അതെ, അടിപൊളി. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പുറത്ത്.
7: അതെ അതെ, ഇനി ഒരു ഭാവി ഒരു ടീം നമ്മൾ പ്രതീക്ഷിക്കുന്നു. വേൾഡ് കപ്പിൽ ഒരു ഇന്ത്യ എന്നുള്ള ഒരു ഈ കുട്ടികൾ
2: ഒരിക്കൽ ഒരിക്കൽ നമ്മളും വരും.
7: അതെ അതെ, നമ്മള് എന്താ പറയുക, നമ്മുടെ കേരളത്തിന്റെ അത്ര പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊച്ചു ഡിസ്ട്രിക്റ്റിന്റെ പോലും അത്ര ഇല്ലാത്ത രാജ്യങ്ങൾ വരെ ലോക ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന, അതും ഇത്രയും ഫുട്ബോൾ ഗ്രാന്തമായി നടക്കുന്ന ഇത്രയും ജനങ്ങളുണ്ടായിട്ട് ഒരു 11 പേരെ നമുക്ക് ഒരുക്കാൻ പറ്റില്ല. അതിപ്പോ നാണക്കേടില്ലല്ലോ.
2: വരും ഒരിക്കൽ ഒരിക്കൽ നമ്മളും ആ ഒരു കളത്തിലേക്ക് വരും. അന്ന് നമ്മൾ അർജന്റീന എന്നുള്ളതൊക്കെ മാറി നമ്മളും പോവും ഇന്ത്യ എന്ന് വിളിക്കാൻ വേണ്ടി, അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ ജയരാജേട്ട പറയൂ, ഇന്നത്തെ ആശംസകൾ ആർക്കാണ്?
7: ഇന്ന് എല്ലാവർക്കും, കേട്ട് കേട്ട് കൂട്ടുകൂടിയ എല്ലാവർക്കും, പിന്നെ നാഷണൽ അവാർഡ് കിട്ടിയ മമ്മൂക്കും വിജയലക്ഷ്മിക്കും എല്ലാവർക്കും നല്ലൊരു
2: ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ജയരാജേട്ടനും നല്ലൊരു ദിവസം ഞാനും വിഷയാണ് കേട്ടോ. അങ്ങനത്തെ ഈ സമയം 8 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു പാട്ട് കേട്ടാലോ. യെസ്, ബ്യൂട്ടിഫുൾ ട്രാക്ക് എത്തുന്നു അഹല്യോ വിഷസിൽ. കീപ് ഓൺ ലിസണിംഗ് അഹല്യോ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
8: നീ പിടിയാനാ പിടിയാനാ ഞാൻ

0: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാം.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 8 കഴിഞ്ഞ് 29 ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു കോളർ ഇങ്ങനെ കുറച്ചധികം സമയമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു കോളിലേക്ക് പോയാലോ. യെസ്, ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ.
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഞാൻ ഗുരുവായൂരപ്പനാണ്, തിരുവല്ലാമലയിൽ.
2: ഗുരുവായൂരപ്പൻ ചേട്ടനാണ് തിരുവല്ലാമലയിൽ നിന്ന്. എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം?
3: നല്ല വിശേഷം, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു.
2: നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്കും രാവിലെ ചെറിയൊരു മഴ കിട്ടിയിരുന്നു.
3: നല്ല കനമഴ ഇല്ല, എന്നാലും അങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നു.
2: പെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ? ഓക്കേ. അപ്പൊ മഴയില്ല മഴയില്ല പരാതിയൊക്കെ മാറിയില്ലേ?
3: ഇല്ല, അങ്ങനെ മഴയില്ല പരാതി മാറിയില്ല.
2: കുറച്ചുകൂടി വരുന്നല്ലേ? കുറച്ചും കൂടി നല്ല നല്ല മഴ വന്നിട്ട് വേണം നമുക്ക് പരാതി പറയാൻ. എന്ത് മഴയായത്! എന്നാൽ ആ ഒരു സുഖം കിട്ടുള്ള പൂർണ്ണത വരുള്ളൂ. ഓക്കെ, അപ്പൊ ഗുരുവായൂരപ്പൻ ചേട്ടാ പറയൂ, എങ്ങനെയായിരുന്നു ഫുട്ബോള് കണ്ടിരുന്നോ?
3: തീർച്ചയായും കണ്ടല്ലോ.
2: കണ്ടല്ലോ,
3: കണ്ടു, ഫുള്ളായിട്ട് കണ്ടു,
2: ഫുള്ളായിട്ട് കണ്ടു.
3: ഞാനൊരു അർജന്റീന,
2: പോരട്ടെ, അതെനിക്ക് മനസ്സിലായി.
3: ഫൈനലില് ഇത് വന്നപ്പോ, രണ്ടുപേരും വന്നപ്പോ ഞാൻ വിചാരിച്ചു സ്പെയിൻ തന്നെ വിജയിക്കുന്നുള്ള ഒരു കണക്കൂട്ടൽ തന്നെ ആയിരുന്നു.
2: അതെന്ത്
3: ആയിരുന്നു കാരണം? അവരുടെ ആ കളിയും, അവരുടെ ഞാൻ മുമ്പ് അത് മുമ്പ് കണ്ട കളികളൊക്കെ അങ്ങനെ കളിച്ചവരാണ് അവര്. നല്ല കളിയാണ് അവര്,
2: നല്ല കളിയാണ്,
3: നല്ലൊരു ഒത്തൊരുമയുള്ള ടീമാണ്. ഇന്നലെ ആ വിജയ ഗോള് സമ്മാനിച്ച ആ വില്യംസില്ലേ, വില്യംസിന്റെ ആ പാസ് കൊടുത്തത്, ഓ, എന്റെ അപ്പോ ശരിക്കും അളന്ന് മുറിച്ചു കൊടുത്ത ഒരു പാസ്റ്റായിരുന്നു അത്.
2: അതൊക്കെ കണ്ടപ്പോ തന്നെ പോയി, കിളി പോയി. ഓക്കേ, കപ്പ് ഞങ്ങൾ
3: പറന്നു. വില്യംസിന്റെ ഒരു കഥകളൊക്കെ ഉണ്ട്. അവനൊക്കെ, അവൻ ആ വിജയ ഗോള് സമ്മാനിച്ചവൻ ഒരുപാട് ദുരിതത്തിൽ നിന്നും പഷ്കിനി കടന്നിട്ട് വളർന്ന ഒരു ഒരാളാണ് ഈ ലോകത്തിൽ ഇപ്പൊ നെറുകയിൽ എത്തിച്ചത്. അവരുടെ സ്പെയിനെ
2: അതിലൊരു
3: കഥകളൊക്കെ ഒരുപാടുണ്ട്. അവര് രക്ഷിതാക്കള് അവരുടെ ഗാനയില് ആണ് അവര് ഗാനയെന്ന് പാരായണം ചെയ്തതാ സ്പെയിനിലേക്ക്.
2: ഓക്കെ, അങ്ങനെ കൊറേ കൊറേ കഥകൾ,
3: അങ്ങനെ ഒരുപാട് കഥകളുണ്ട് അവരുടെ. അങ്ങനെ ആ വിജയ ഒരാളിന് ഞാൻ ഒരുപാട് ആശംസകളും അറിയിക്കുന്നു. വിജയം വിജയം വിജയിച്ച സ്പെയിനിന് ഒരു നല്ലൊരു ആശംസ.
2: ഓക്കെ, അപ്പൊ എന്തായാലും ഗുരുവായൂരപ്പൻ ചേട്ടാ നല്ലൊരു ദിവസം ഞാനും വിഷ് ചെയ്യാൻ കേട്ടോ.
3: ഓക്കെ,
2: താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് തിരുവല്ലാമലയിൽ നിന്നും ഗുരുവായൂരപ്പൻ ചേട്ടനായിരുന്നു. അർജന്റീന ഫാനാണ്, എന്നാ പോലും ഇന്നലത്തെ കളി അങ്ങ് ഇഷ്ടപ്പെട്ടു, സ്പെയിൻ അർഹിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ആ ഒരു മൈൻഡ് വേണം. നമ്മുടെ ഫേവറേറ്റ് ടീമിന് കിട്ടിയില്ലെങ്കിൽ പോലും അവർ കളിച്ച് നേടിയതാണെങ്കിൽ അതിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ്, ആ മനസ്സ് വേണം എന്നുള്ളതാണ് അല്ലേ? എനിവേ, സമയം നോക്കുമ്പോൾ 8 കഴിഞ്ഞ് 32 ആയിട്ടുണ്ട്. സ്റ്റഡി ആ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓണിയോട് അഹല്യ എഫ് 90.4 കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. നമുക്കൊരു കോള് കൂടി ഇങ്ങനെ ഓടി ഓടി വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ഇന്ന് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
2: ഇത് ആരാണ്? ആരാധിക്കുട്ടിനോട് ഒരു കാര്യം ചോദിക്കാൻ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ആരാധിക്കുട്ടിക്ക് ഇങ്ങനെ കോള് കൃത്യമായിട്ട് കണക്ട് ആവുന്നേ?
4: അത് എനിക്കറിയില്ല. വിളിക്കും കിട്ടും,
2: വിളിക്കും കിട്ടും. വേറെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യാണല്ലോ ആരാധിക്കുട്ടിക്ക്.
4: പക്ഷെ അത് ഇന്നും പിന്നെ കൊറേ മുമ്പ് മാത്രമേ ഉണ്ടായിരുന്നു. ചഴപ്പളൊക്കെ വിളിച്ചിട്ട് കിട്ടിയത്, എന്നിട്ട് ലാസ്റ്റ് മിനിറ്റിലാ കിട്ടും. ഓട്ടോ വരുന്ന നേരത്തെ കിട്ടും.
2: അച്ഛോ, അങ്ങനെയൊക്കെ ഉണ്ടപ്പോ. പക്ഷെ പൊതുവെ ഒരു ശ്രുതി ഉണ്ട് ആരാധിക്കുട്ടിയുടെ അടുത്ത്, ആ ഒരു ടിപ്പ് ചോദിക്കണം എങ്ങനെ വിളിക്കുമ്പോഴെങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നേന്ന്.
4: അമ്മ വിളിക്കും, എനിക്ക് തരും.
2: അമ്മ വിളിക്കുമ്പോ എനിക്ക് തരും. അമ്മയാണ് അപ്പൊ വിളിച്ചു തരുന്ന ഒരാളല്ലേ? ആ, ഓക്കെ. അപ്പൊ അമ്മേനോട് ചോദിക്കാം, എന്താണ് ഈ ഒരു ഗുട്ടൻസ്?
4: അത് ഒരാൾ കട്ടയും വിളിച്ചു, അപ്പൊ തന്നെ വിളിക്കും.
2: അപ്പൊ തന്നെ വിളിക്കും. അയ്യോ, ഇതിപ്പൊ എല്ലാരും കേട്ടല്ലോ. ശ്യോ, ഇനി എന്ത് ചെയ്യും? ഓക്കെ, ആരാധിക്കുട്ടി കളി കണ്ടിരുന്നോ? അറിയോ?
4: ആ കണ്ണാ, എനിക്കറിയാം. ഞാൻ ഇന്നലെ 12:30 എണീക്കാ വിചാരിച്ചു, പക്ഷേ അമ്മ വിളിച്ചിട്ട് ഞാൻ എണീച്ചില്ല.
2: അച്ചട ഉറങ്ങിപ്പോയോ? സാരല്ലേ സാരല്ലേ. ഏതായിരുന്നു ഇഷ്ടമുള്ള ടീം?
4: പോർച്ചുഗൽ ആയിരുന്നു. പോർച്ചുഗൽ പൊട്ടിയപ്പോ സ്പെയിൻ ആയി.
2: പോർച്ചുഗലിലെ ആരെയാ ഏറ്റവും ഇഷ്ടം?
4: റൊണാൾഡോ.
2: റൊണാൾഡോ, എന്ത് സംശയല്ലേ. പോട്ടെ, പോർച്ചുഗലിൽ പൊട്ടിയപ്പോ പിന്നെ ആരും ഇഷ്ടായിന്ന്?
4: സ്പെയിൻ.
2: സ്പെയിൻ? ഓ ഓ, വിജയിച്ചത് കൊണ്ടാണോ?
4: ആണോ?
2: അർജന്റീന ഫാൻസുകാര് കേട്ടല്ലോ, ഞാനല്ലാട്ടോ ആരാധികുട്ടിയെ പറഞ്ഞത് അർജന്റീനെ ഇഷ്ടമല്ലാന്ന്. എല്ലാരും കൂടി ഇന്ന് ഇന്ന് ഇന്ന് ശരിയാക്കും കേട്ടോ. പക്ഷേ സ്പെയിനെയാണ് കൂടുതൽ ഇഷ്ടം അല്ലേ. ഓക്കെ, നമുക്ക് ഡീലാക്കാതെ കേട്ടോ. ഓക്കെ ആരാധികുട്ടി, പറയൂ, ഇന്ന് വിഷസ് കൊടുക്കാനുണ്ടോ? ആർക്കാണ്?
4: എല്ലാവർക്കും.
2: ഓക്കെ, താങ്ക് യു. അപ്പൊ ആരാധികുട്ടിക്ക് നല്ലൊരു ദിവസം ആവട്ടെ. ക്ലാസ് ഒന്നുമില്ലല്ലോ, സന്തോഷമായില്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് ആരാധികുട്ടി ആയിരുന്നു. ഞാൻ പോർച്ചുഗലാണ്. പോർച്ചുഗലും പൊട്ടിയപ്പോ ഞാൻ കാലും മാറി സ്പെയിനിലേക്ക് പോയി. അർജന്റീന എനിക്ക് ഇഷ്ടമല്ലാന്ന്. എന്തായാലും ഓക്കെ, എനിവേ നമുക്ക് അടുത്തൊരു കോളർ വരുന്നുണ്ട്. ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ് ആയില്ല.
2: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
5: ശാന്തി സുമേഷ് പുള്ളി. ആയിലേക്ക് സുഖാണോ?
2: ആ, എനിക്ക് സുഖാണ്. ചേച്ചിക്ക് സുഖാണോ?
5: സുഖാണ്.
2: സന്തോഷായിരിക്കുന്നോ?
5: സന്തോഷായിട്ടിരിക്കുന്നു.
2: അടിപൊളി. ആ പോരട്ടെ.
5: വിഷസ് അല്ല, അമ്മമ്മയുടെ സന്തോഷം. പിന്നെന്താ പറയാ, ഞാൻ ഇന്നലെ, എനിക്ക് ഫുട്ബോളിന്റെ ABCD അറിയാത്ത ഞാൻ പോലും വെറുതെ വിധി എഴുതി സ്പെയിനിന് കിട്ടണേന്ന്.
2: അതെന്തിനാ?
5: അതറിയില്ല, എനിക്ക് അങ്ങനെ തോന്നി. അഭിരാമി എന്നുള്ള ഒരു ടോപ്പിക് കൊണ്ട് വന്നപ്പോ ഞാൻ ആർക്ക് കിട്ടണമെന്ന് ചോദിച്ചപ്പോ ഞാൻ ചുമ്മാ ഒരു തട്ടി വിട്ടു, സ്പെയിനാണ് കിട്ടണം. പ്രിഫറൻസ് കിട്ടണം.
2: നാക്ക് പൊന്നായിന്നാണോ? നാക്ക് പൊന്നായിന്ന്?
5: അയ്യോ, ഞാൻ പറയണ, എല്ലാതും ഫ്ലോപ്പ് ആവാറാണ് പതിവ്. ഇത്
2: ആദ്യമായിട്ട് കിട്ടിയ സന്തോഷം ഉണ്ടോ? ആദ്യമായിട്ട് അങ്ങനെ പറഞ്ഞ ഒരു കാര്യം സംഭവിച്ചതിന്റെ ഒരു സന്തോഷമാണ്.
5: സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. എനിക്കിന്നലെ ഉറക്കമുണ്ടായിരുന്നില്ല. അയ്യോ, കളിയല്ലേ. ഇടയിൽ ഞാൻ എണീച്ചു വന്ന് നോക്കി, അപ്പൊ ഒന്നും ആയിട്ടില്ല. അപ്പൊ വീണ്ടും പോയി ഉറങ്ങി. പിന്നീട് മോനാണ് പറഞ്ഞത്, അമ്മ അമ്മ പറഞ്ഞ ടീം ജയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷമായി.
2: അങ്ങനെ സന്തോഷമായി. അടിപൊളി അടിപൊളി. അപ്പൊ ചക്ക വീണു, മൊയ്യല് ചത്തൂന്ന്. ഞാൻ ഞാൻ പറഞ്ഞത് നോക്ക്, എന്റെ പ്രവചനം കൊള്ളാം. ഞാനൊരു പ്രവചന സിംഹമായിരിക്കും.
5: ആദ്യമായിട്ട് എന്റെ പ്രവചനം വിജയിച്ചവരുടെ എനിക്ക് ചെറിയൊരു സന്തോഷമുണ്ട്.
2: കുഴപ്പമില്ല, കുഴപ്പമില്ല, ഇനി ഇനി കൊറേ കാര്യങ്ങൾ വിജയിക്കട്ടെ കേട്ടോ.
5: അതെ,
2: ഇടയ്ക്ക് ഇങ്ങനെ പ്രവചിച്ചു ആയിലേക്ക് ഒരു ഒരു 100 crore കിട്ടണേ,
5: അങ്ങനെയൊക്കെ ടിക്കറ്റ് എടുക്കാറുണ്ടോ?
2: എന്താണ്?
5: ലോട്ടറി ടിക്കറ്റ് എടുക്കാറുണ്ടോ?
2: ഇല്ല.
5: പിന്നെങ്ങനെ കിട്ടുക?
2: ആണല്ലേ, വേണ്ട, നമുക്ക് വേറെ വല്ല വഴി കൂടെ കിട്ടിയാലോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചില അമ്മമാരൊക്കെ എന്റെ അടുത്ത് വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ എനിക്ക്, ഞാൻ നോക്കാറ് പോലും ഇല്ല. അത് എടുത്താ തന്നെ ഞാൻ നോക്കാറൊന്നും
5: ചെയ്യാറില്ല. ഒരു 500 or 200 ഉണ്ടാവാറുണ്ട്.
2: ഇടയ്ക്ക് ഇങ്ങനെ ചില അമ്മമാരൊക്കെ ഒന്ന് നമ്മളോട് ചോദിക്കുക, അച്ഛച്ചമാരൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്, എടുക്കോ മോളെ. അപ്പൊ ആ ഒരു ഒരു മൊമെന്റിൽ അവർക്ക് ഒരു ഹെൽപ്പ് അങ്ങനെ എടുക്കുന്നതാണ്. അതെല്ലാം എടുക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല, എന്താ ചെയ്യാ.
5: ഞാൻ പറയാം, ആയിലേക്ക് വലിയ വലിയ വിജയങ്ങളൊക്കെ ഉണ്ടാവട്ടെ.
2: ഓക്കെ ചേച്ചി, താങ്ക് യു.
5: കരിയറിൽ കുറച്ചും കൂടി ഡെവലപ്പ് ആവട്ടെ എന്നൊക്കെ ഞാൻ ആശംസിക്കാം.
2: എനിക്ക് ഇഷ്ടപ്പെട്ടു, ആശംസ ഞാൻ അങ്ങനെ സ്വീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോരട്ടെ ഇന്നത്തെ വിഷസ്.
5: വിഷസ് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ നമ്മുടെ മമ്മൂക്കൊക്കെ സ്പെഷ്യൽ വിഷസ്. എനിക്ക് മമ്മൂട്ടിയുടെ സിനിമ എന്ന് പറഞ്ഞപ്പോ വേഷം എന്നുള്ള സിനിമയാണ് ആദ്യം മനസ്സിലേക്ക് വന്നത്.
2: താനൂര് ചക്ക തിന്നാൻ പോയപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയി അല്ലേ. തമ്പാനൂർ ചെന്നപ്പോ ചക്ക മാവില കായ്ക്കാം, മാവിലായി ചെന്ന് കാർന്നമാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരെ അല്ലെന്ന്.
5: അപ്പൊ എല്ലാവർക്കും, ടീമിനും എല്ലാവർക്കും സൂപ്പർ ഡേ വിഷ് ചെയ്യുന്നു.
2: താങ്ക് യു ചേച്ചി. അപ്പൊ ശാന്തി ചേച്ചി നല്ലൊരു ദിവസം ആവട്ടെ, ഞാനും വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് ശാന്തി ചേച്ചിയായിരുന്നു, ആലപ്പുള്ളിയിൽ നിന്നും. അങ്ങനെ ചേച്ചിയുടെ പ്രവചനം സത്യമായിരിക്കുന്നു എന്നാണ് ചേച്ചി പറഞ്ഞൊരു കാര്യം. സ്പെയിൻ കൊണ്ടുപോയേ കപ്പുന്ന്. ഓക്കെ, എനിവേ നമുക്കിത് നെക്സ്റ്റ് കോൾ വരുന്നുണ്ട്. ആര് കോളിലേക്ക് പോവാം? ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്. ബാക്ക്ഗ്രൗണ്ടിൽ റേഡിയോ ഉണ്ടെങ്കിൽ സൗണ്ട് നന്നായി ഒന്ന് കുറയ്ക്കൂ. കുറച്ചോ
6: പറഞ്ഞു.
2: ഓക്കെ പറയൂ, ഇത് ആരാണ്?
6: പ്രജിത്ത്.
2: പ്രജിത്ത്, ഓക്കെ. പ്രജിത്ത് ഏട്ടനാണ്? ചിറ്റൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ആദ്യമായിട്ട് വിളിക്കാണോ? രണ്ടാമതാ വിളിക്കുന്നേ. ഓക്കെ.
6: നേരത്തെ ആരാധിക്കുട്ടിയുടെ കേസ് പറഞ്ഞപ്പോഴേ കോൾ കട്ടായതും അപ്പൊ തന്നെ കോൾ
2: നോക്കിയതാട്ടി.
6: അതായിട്ട് ഈ ആരാധിക്കുട്ടിക്ക് ബിഗ് താങ്ക്സ്. ആ ടിപ്പ് പറഞ്ഞു,
2: ടിപ്പ് പറഞ്ഞു തന്നതിനും കൊള്ളാം കൊള്ളാം, നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പ്രജിത്തേട്ടാ പറയൂ, ഫുട്ബോള് കണ്ടിരുന്നോ?
6: അതായത് കണ്ടിരുന്നു കണ്ടിരുന്നു കണ്ടിരുന്നു, നാലേ മുക്കാല് ഒക്കെ ആയി ഉറങ്ങാൻ
2: ഉറങ്ങാനായി
6: വീണ്ടും ജോലിക്ക് പോയി. സ്കൂൾ കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാം, പക്ഷെ ഓഫീസിലും ജോലിക്കൊക്കെ പോകുന്നവര് ഒക്കെ എനിക്ക്.
2: അപ്പം
6: കളി കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ടൈറ്റ്, ദെൻ സെക്കൻഡ് ഹാഫിലൊക്കെ ഗോള്. അതുപോലെ തന്നെ ഞാൻ ആരുടെയും ഫാനല്ല, ഈ പറഞ്ഞ ഗവൺമെന്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ ആളുകളും വേൾഡ് കപ്പിനെ കുറിച്ചും ഭയങ്കരമായിട്ടുള്ള സംഭവം, ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ഗെയിമാണ് പറഞ്ഞ. അപ്പം നമ്മളും അതിനകത്തൊരു എന്താ പറയുക ഭാഗമാവുക എന്നുള്ള രീതിയിൽ.
2: ഹലോ ഹലോ, അയ്യോ കോൾ ഡ്രോപ്പായി പോയിട്ടോ, സാരമില്ല. ഇനി വിളിച്ചത് പ്രജിത്തേട്ടനായിരുന്നു. ഏകേ നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ഞാൻ വിഷയമാണ്. ചേട്ടൻ കറക്റ്റ് ടൈമൊക്കെ നോക്കി ഒന്ന് വിളിച്ചതാ, കറക്റ്റ് കിട്ടുകയും ചെയ്തതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, കോള് കട്ടായിപ്പോയി, സാരമില്ല. നല്ലൊരു ദിവസം ഞാൻ എന്തായാലും വിഷയം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് തന്നെ പോട്ടെ. ഹലോ
7: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
2: ഇതാരാണ്?
7: ഞാൻ രാഹുലാണ്.
2: രാഹുലേ, റേഡിയോ വെച്ചിട്ടുണ്ടോ അവിടെ? റേഡിയോ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണോ?
7: അതെ.
2: ആ ശബ്ദം ഒന്ന് കുറച്ചേ.
7: ആ കുറച്ച്.
2: കുറച്ചോ? ഓക്കെ. അപ്പൊ രാഹുൽ എവിടുന്നാ വിളിക്കുന്നേ?
7: പുതുശ്ശേരി നിന്ന്.
2: പുതുശ്ശേരിയിൽ നിന്ന്? അന്ന് ക്ലാസ് ഉണ്ടോ?
7: ഇല്ല, അന്ന് ലീവാണ്.
2: ആ ഇന്ന് ലീവാണ്, അതെനിക്കറിയാം. അതെനിക്ക് ഇഷ്ടായില്ല. എന്നിട്ട് എങ്ങനെയാണ്, ഗെയിം കണ്ടോ, മാച്ച് കണ്ടിരുന്നോ? ഏത് ഏത് ടീമായിരുന്നു ഫേവറേറ്റ്?
7: ഞാൻ അർജന്റീന.
2: അർജന്റീന തോറ്റില്ലേ?
7: അതൊന്നും കുഴപ്പമില്ല, അർജന്റീന അടുത്തേര് പിടിക്കും.
2: അടുത്തേര് പിടിക്കും.
7: സ്പെയിനായി.
2: ഓ, എല്ലാരും ജയിച്ചപ്പോ കാല് മാറി സ്പെയിൻ ആയതാണ്.
7: അതെ.
2: ആഹാ, അത് വിഷയമായി. നമ്മള് പക്ഷെ മാറില്ല അല്ലേ?
7: ഇല്ല, നമ്മള് മാറില്ല.
2: നമ്മള് മാറില്ല, കട്ട് അർജന്റീന ഫാനാണ്.
7: എന്തുകൊണ്ടാ?
2: ഓ പിന്നല്ല, നമ്മളൊരു ടീമിലാണെങ്കിൽ അവിടെ ഉറച്ചങ്ങ് നിക്കും ഉരുക്കുപോലെ. എന്തുകൊണ്ടായിരിക്കും മേബി ഇങ്ങനെ അർജന്റീന തോറ്റേ? എന്തെങ്കിലും ഒരു അവലോകനം ഉണ്ടോ?
7: അവര് മറ്റുള്ളവരെ പോലെ എല്ലാവരും നമ്മളെ കളിക്കണവരാണ്.
2: അതെ,
7: കളിച്ചു. പക്ഷെ ഇപ്രാവശ്യം എന്തൊരു കാരണം കൊണ്ട് ഗോൾ അടിക്കാൻ
2: കിട്ടിയില്ല അല്ലേ? അത് മേബി സ്പെയിൻ നന്നായി കളിച്ചത് കൊണ്ടാവും.
7: അതെ, അതുകൊണ്ടാണ്.
2: ഓക്കെ, സാരല്ലേ, പോട്ടെ. കഴിഞ്ഞ തവണ കൊണ്ടുപോയില്ലേ കപ്പ്? കഴിഞ്ഞ തവണ കൊണ്ടുപോയി. ഇനി ഇനി വരില്ലോ, ഫൈനലിൽ എത്തിയിട്ടല്ലേ പോയെ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അഭിമാനിക്കാം കേട്ടോ. അല്ല പിന്നെ. ഓക്കെ രാഹുലെ, പറയൂ ഇന്നത്തെ വിഷസ് ആർക്കാ?
7: ഇന്ന് അഹലിയിലുള്ളവർക്കും പിന്നെ എല്ലാവർക്കും ഒരു നല്ല ദിവസം തരുന്നു.
2: ഓക്കെ, അപ്പൊ എന്തായാലും രാഹുൽ കുട്ടിക്ക് മാറ്റി ഹോളിഡേ ആവട്ടെ ഇന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് രാഹുലാണ്, കട്ട് അർജന്റീന ഫാനാണ്. സ്പെയിൻ ജയിച്ചപ്പോ എല്ലാവരും സ്പെയിന്റെ കൂടെ കാലുമാറി പോയി എന്നാണ് പറഞ്ഞത്. എന്താണ് ഗായ്സ് നിങ്ങൾ ഇങ്ങനെ കാലുമാറി പോയത്? അങ്ങനെ പോവാൻ പാടില്ലായിരുന്നു കേട്ടോ. ഇനി വേദേ സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്ക് എല്ലാം അടുത്ത പാട്ടിനുള്ള സമയവും ആയിട്ടുണ്ട്. അപ്പൊ അത് കേട്ടാലോ. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ FM 90.4 കൂടെ. ഇറ്റ്സ് മീ ആർ ജെ അഹല്യ.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം എത്രയായിട്ടുണ്ട്? 8 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുണ്ട്, ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അപ്പോൾ ദേ നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ എത്തിയിരിക്കുന്നു, നോക്കിയാലോ. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹായ്, നമസ്കാരം, ഞാൻ ബുളക് ജഗൻ, മലപ്പുറം.
3: ഹായ്, നമസ്കാരം ജഗൻ ചേട്ടാ, സുഖല്ലേ?
4: ഹാപ്പിയായിട്ട് പോകുന്നു.
3: മലപ്പുറംകാരോട് ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് ഫുട്ബോള്? കാണോ
4: ഫുട്ബോള്? ഞാൻ കാണുന്നുണ്ട്, സംഭവം പൊളിയാണ്. പക്ഷേ രാത്രി ഉറക്കം വെച്ചുള്ള പരിപാടി മാത്രം അങ്ങോട്ട് കഴിയില്ല. കാലത്ത് പത്രം നോക്കിയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി
3: മനസ്സിലാക്കാറല്ലേ.
4: മോർണിംഗ് നേരത്തെ ജോഗിംഗ് നനച്ച് പോണ കാരണം ഉറക്കം ഭയങ്കര പ്രശ്നം.
3: ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നം. അല്ല, ഉറക്കം നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ.
4: എന്തായാലും താങ്കൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്, നല്ലൊരു ഗായികയാകാനുള്ള ഒരു ചാൻസ് മുന്നിൽ നിൽക്കുന്നുണ്ട്.
3: ഓക്കെ, അത് വെറും തെറ്റിദ്ധാരണയാണ്. എനിക്ക് ഒട്ടും തന്നെ പാടാൻ അറിയാത്ത ഒരാളാണ്. ഇവിടെ ഞാനിങ്ങനെ കാറിക്കൂവി പാടുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് പാടാറിയില്ല, ഞാനിവിടെ
4: ആണല്ലേ.
3: എനിക്ക് വയ്യ, എനിക്കറിയില്ല എന്തുകൊണ്ടാ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട് തോന്നുന്നതാവും കേട്ടോ. എനിക്ക് ഒട്ടും പാടാറിയാറില്ല. ഞാൻ ഇവിടെ പാടിക്കഴിഞ്ഞാൽ അപ്പൊ എന്നോട് സുനിലൊക്കെ പറയാറുണ്ട്, ഒന്നും അതിരിക്കോ, കുറച്ച് കുറച്ച് കുറച്ച് സമാധാനം തരും ചോദിക്കും. അത്രയും മനോഹരാണ് എന്റെ പാട്ട്. അത് അവർക്ക് അവരുടെ നാശത്തിലേക്കാണ് ആ പോക്ക്. ഓക്കെ, അപ്പൊ ജഗൻ ചേട്ടാ
4: പറയൂ
3: രണ്ട് കാര്യം. ഒന്ന് ഫുട്ബോൾ, ഒന്ന് മമ്മൂക്കയ്ക്ക് കിട്ടിയ അവാർഡ്.
4: മമ്മൂക്കയ്ക്ക് കിട്ടിയ അവാർഡ് ഞാൻ അഭിനന്ദിക്കുന്നു. അതേപോലെ ഫുട്ബോള് തീർച്ചയായിട്ടും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് വിജയം തീർച്ചയായിട്ടും ഉണ്ടാവും.
3: തീർച്ചയായിട്ടും
4: ഞാൻ ആർക്കും അങ്ങനെ അനുകൂലമായി സംസാരിക്കുന്ന ആളല്ല. നല്ല കളിക്കാരെ അഭിനന്ദിക്കും, അത്രേ ഉള്ളൂ.
3: അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചേട്ടാ പറഞ്ഞോളൂ ഇന്നത്തെ വിഷസ് ആർക്കാണ്.
4: ഇന്നത്തെ വിഷസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും അതേപോലെ ആർജിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ശുഭദിനം.
3: ഓക്കെ, അപ്പൊ ജഗൻചേട്ടനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അങ്ങനെ അതെ, 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട് സമയം. എനിക്ക് ഇത്തിരി കോൾ കൂടി എടുക്കാനുള്ള സമയമേ ഉള്ളൂ കേട്ടോ. 9 മണി വരെയാണ് നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എല്ലാവരും വേഗം വേഗം ആ മെസ്സേജ് കൂടി ഒന്ന് അയച്ചിട്ടെ. യെസ്, എനിവേ നെക്സ്റ്റ് കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
5: പറയൂ.
3: പറയൂന്നോ പറഞ്ഞ ഇതാരാ? യദുഷ ഭയങ്കര ഹാപ്പി ആണല്ലോ. എവിടെന്നാ വിളിക്കുന്നേ?
5: പാലക്കാട്.
3: പാലക്കാട് ആദ്യമായിട്ട് സംസാരിക്കുക?
5: അതെ.
3: അതിന്റെ സന്തോഷാണോ?
5: ഹലോ.
3: എന്റെ ഇടയിൽ കൂടെ ഒരു ഹലോ വേറെ കേട്ടല്ലോ. എന്താരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? ഓക്കെ, ഇപ്പൊ യദുഷ എന്താ ചെയ്യുന്നേ?
5: പഠിക്കുന്നു.
3: പഠിക്കുന്നു? എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? 9th പഠിക്കുന്നു. ഇന്ന് ക്ലാസ് ഒന്നും ഇല്ല അല്ലേ. യദുഷയുടെ ചുറ്റും ഒരു അനിയനാണോ ചേട്ടനാണോ ആരാണ് നിക്കുന്നേ? അനിയത്തിയുണ്ടോ? അനിയനുണ്ട്. ഓ, എല്ലാരും കൂടി ഇങ്ങനെ ഒരുമിച്ച് വിളിച്ചതാണ്. ഓക്കെ, അപ്പൊ യദുഷ എങ്ങനെയാണ് കളി കണ്ടിരുന്നോ?
5: കണ്ടു.
3: കണ്ടു. ഏതായിരുന്നു ഫേവറേറ്റ് ടീം?
5: അർജന്റീന.
3: അർജന്റീന അർജന്റീന വേൾഡ് കപ്പ്. വേൾഡ് കപ്പ് അതാരാണ്? അനിയത്തിയാണോ? മൊത്തം അർജന്റീന ഫാൻസ് ആയിരുന്നു അല്ലേ. എന്നിട്ട് എങ്ങനെയുണ്ട്, തോറ്റിട്ടൊക്കെ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കിയോ? ചെറുതായിട്ടൊന്നല്ലേ. അപ്പൊ അവരോട് പറയണ്ടേ ഞങ്ങൾ ഫൈനലിൽ എത്തിയിട്ടാണ് തോറ്റത്, അതിലൊരു പ്രശ്നമില്ല, ഞങ്ങൾ പൊരുതി തോറ്റവരാണെന്ന് പറയണം കേട്ടോ. അങ്ങനെ പറയോ? പറയാം. ഓക്കെ, അപ്പൊ യദുഷ ഏയ് പോയോ? ഫോണൊക്കെ വെച്ച് പോയോ?
5: ഇല്ലില്ല
3: ഇല്ലില്ല. റേഡിയോയില് കേൾക്കാൻ പോയതാലേ. ഏ, ഇതെല്ലാം സംഭവിച്ചിരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ യദുഷ കുട്ടി ഇന്നത്തെ വിഷസ് ആർക്കാ?
5: എല്ലാ സുഹൃത്തുക്കും.
3: ഓക്കെ, അയ്യ, എല്ലാവർക്കും വേണ്ടി കൊടുക്കാം കേട്ടോ. അപ്പൊ വിഷമിക്കണ്ട.
5: ഏയ്,

0: ഇന്നൊരു ഹോളിഡേ കിട്ടിയതല്ലേ, അടിച്ചു പൊളിച്ച് തകർക്ക കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് യദുഷ്യണ്ട്. മൊത്തം ഒരു ആയിരുന്നു മൊത്തത്തില്. നിവേ, നമുക്ക് അടുത്തൊരു കോള് കൂടി വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ഒന്ന് പോട്ടെ, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഞാൻ ഖദീജയാണ്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചോ. ഞാൻ ആരാ? ഒരു നിമിഷം ആലോചിച്ചോ, സ്വന്തം പേര്? ഇല്ല. ഓക്കെ, അപ്പൊ ഖദീജ കുട്ടി. ഖദീജ കുട്ടിക്ക് ഇങ്ങനെ ഫേവറേറ്റ് ടീം എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? അച്ഛനാ കാണാറ്. ആ വീട്ടില് വീട്ടിൽ അവർക്കൊക്കെ ഇഷ്ടമുള്ള ടീം ഏതാ?
1: അച്ഛനാ അർജന്റീന തോറ്റിട്ട് വിഷമായി.
0: അച്ഛടാ, സാറില്ലേ അത് പറയൂ കേട്ടോ. സാറില്ലേ, നെക്സ്റ്റ് ടൈം നമുക്ക് കപ്പ് എടുക്കാന്ന് പറഞ്ഞാ മതി.
1: അച്ഛൻ കണ്ടിരുന്നു, പിന്നെ അച്ഛൻ ഞായറാഴ്ച കണ്ടിരുന്നു.
0: കണ്ടിരുന്നു അല്ലേ? കാണാറില്ല, കുഴപ്പമില്ല. ഓക്കേടാ, അതുപോലെ മമ്മൂക്കൊക്കെ ഇങ്ങനെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, സന്തോഷമായോ അതൊക്കെ കേട്ടപ്പോ?
1: വൈക്കം വിജയലക്ഷ്മിക്ക് ആശംസകൾ നേരുന്നു ഞാന്.
0: ഓക്കേ,
1: ഞാൻ അതേപോലെ തന്നെയാണ്, ഒരു കുട്ടിയാണ്.
0: ഓക്കേ,
1: കുട്ടിയാണ് ഞാൻ.
0: ആ ഖദീജ കുട്ടിനെ എനിക്കറിയാം, ഞാൻ ഖദീജ കുട്ടിനോട് മുൻപൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കേ, അപ്പൊ ഖദീജ കുട്ടി പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
1: ചേച്ചിക്ക്, എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ എല്ലാരും വിഷമിക്കാതിരിക്കുക അർജന്റീന.
0: ഓക്കെ ഓക്കെ ഖദീജ കുട്ടി, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസമാവട്ടെ കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് ഖദീജയായിരുന്നു. എല്ലാവരും വിഷമിക്കാതിരിക്കും, അതാണ് ഖദീജ കുട്ടി പറഞ്ഞൊരു കാര്യം. കളിയാകുമ്പോ ജയം പരാജയം നമുക്കറിയാലോ. ഇപ്പൊ അർജന്റീന ജയിച്ചു കഴിഞ്ഞ ഇവിടെ എന്ത് സംഭവിക്കും എന്നും നമുക്കറിയാം അല്ലേ? മൊത്തത്തിൽ അങ്ങനെ കുറെ കുറെ കുറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വേ സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിലുള്ള ഒരു കോള് കൂടി ഇങ്ങനെ വരുന്നുണ്ട്. ആറ് കോളിലേക്ക് കൂടി ഇന്ന് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് ആയില്ല.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്? ഹലോ,
2: എല്ലാരും സുഖായിരിക്കണോ?
0: ഇതാരാണ്?
2: ഖദീജുമ്മ.
0: അപ്പൊ ഒരു ഖദീജ കുട്ടി വിളിച്ചേ ഉള്ളു, ഇപ്പൊ അടുത്തത് ഖദീജുമ്മയാണ്. അതെ, ഇതെന്താണിത്? ഓക്കെ, ഇപ്പൊ ഖദീജുമ്മ സുഖല്ലേ? ഖദീജുമ്മക്ക് സുഖല്ലേ?
2: അതെ അതെ, സുഖാണ്.
0: സുഖാണ്, ഓക്കെ. അപ്പൊ പറയൂ.
2: അവിടെ എല്ലാരും സുഖായിരിക്കുന്നു?
0: അതെ, ഇവിടെ എല്ലാരും സുഖായി സന്തോഷായിരിക്കുന്നു കേട്ടോ. പിന്നെ കളിയൊക്കെ കാണുന്നവരാണോ?
2: മക്കള് കാണും, അർജന്റീന ആയിരുന്നു.
0: ഓ, മക്കള് കാണും, അർജന്റീന ആയിരുന്നു. ഒരു സങ്കടം അല്ലേ? മക്കൾക്ക് വിഷമായോ? സാരില്ല എന്ന് പറയേ, കളിയല്ലേ, ഇനി വരുന്നു പറഞ്ഞേക്കൂട്ടോ. അതാണ്. ഓക്കെ, അപ്പൊ ഖദീജമ്മ പറയൂ, ഇന്നത്തെ ആശംസകൾ ആർക്കാ കൊടുക്കേണ്ടേ?
2: എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ, അപ്പൊ ഖദീജമ്മക്ക് നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ഖദീജമ്മയായിരുന്നു. അപ്പൊ അതേ ഞാൻ ഇന്നത്തെ കോൾസ് ഇങ്ങനെ അവസാനിപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ. 8 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിരുന്നു സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പൊ ഇന്നത്തെ കോൾസ് ഒക്കെ ഞാൻ അവസാനിപ്പിച്ച് നമുക്ക് മെസ്സേജുകളിലേക്ക് പോകണ്ടേ? യെസ്, മെസ്സേജുകളിലേക്ക് പോകേണ്ട സമയമാണിനി. അപ്പോ മെസ്സേജൊക്കെ വേഗം വേഗം വേഗം ഇങ്ങ് പോന്നോട്ടെ. ലാസ്റ്റിലേക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കേണ്ട. അപ്പൊ മെസ്സേജ് അയക്കേണ്ട നമ്പർ സെയിം നമ്പർ ആണ്, 8288150900. അപ്പോൾ ഒട്ടും സമയം കളയണ്ട കേട്ടോ. അപ്പൊ മെസ്സേജ് വായിക്കണം, അതിനുശേഷം കഥ വേണ്ടേ? യെസ്, കഥ ഒക്കെ പറയണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു കുട്ടി ബ്രേക്ക് ഞാൻ ദേ തരാൻ പോവാണ്. നല്ലൊരു ട്രാക്ക് എത്തുന്നു അഹല്യോ വിഷസിൽ. കീപ് ഓൺ ലിസണിങ് അഹല്യോ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: அகல்யா விஷஸ், யோர் லவ்லி விஷஸ் ஆன் அகல்யா FM 90.4. கேட்டு கேட்டு கூட்டு கூடா.
2: Yes, once again, welcome back to Ahalya Vishes. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം കൃത്യം എത്രയായിട്ടുണ്ടോ? 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുണ്ട്, ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അങ്ങനെ ദേ ഇന്നത്തെ കോൾസ് ഒക്കെ അവസാനിപ്പിച്ച് മെസ്സേജുകളിലേക്ക് കടക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ആരും ഇങ്ങനെ ഒരുപാട് ലേറ്റാവാൻ നിൽക്കേണ്ട, വേഗം വേഗം വേഗം ആ മെസ്സേജുകളൊക്കെ അയച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാം. മഴമുകളിൽ ഒളിമങ്ങിയ ആദിത്യൻ, സുപ്രഭാതം, ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ അനലിന്റെ മെസ്സേജാണ് എത്തിയിരിക്കുന്നത്. ആ മെസ്സേജ് ഞാൻ കഷ്ടപ്പെട്ട് കേട്ടോ കണ്ടുപിടിക്കാൻ വേണ്ടി. ഒത്തിരി പിക്ചർ മെസ്സേജിന്റെ ഇടയിൽ കിടന്നൊരു മെസ്സേജാണ്, തപ്പിത്തെറിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ പിക്ചർ മെസ്സേജ് നിങ്ങൾ അയക്കുന്നത് ഒന്ന് ഒഴിവാക്കുക, അതിനുശേഷം ടെക്സ്റ്റ് മെസ്സേജ് മാത്രമായിട്ട് അയക്കാനായിട്ട് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത ആ ഒരു മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്, ഗുഡ് മോർണിംഗ്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ പ്രതീക്ഷ കൈവിടാൻ ഒരുങ്ങുന്ന ആ നേരത്താവും. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ പ്രയത്നിക്കുക. ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു. ശുഭദിന ആശംസകളോടെ PV മുഹമ്മദ്, വടക്കേ വാവന്നൂർ. മുഹമ്മദ് ജാന്റെ മെസ്സേജ് ആയിരുന്നു. മുഹമ്മദ് ജാന്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്തുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോട്ടെ. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം ആയില്ലേ, നമസ്കാരം. നാഷണൽ അവാർഡ് കിട്ടിയ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്ക് ഹൃദയം നിറഞ്ഞ വിഷസ് അറിയിച്ചുകൊള്ളുന്നു. ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ, കോയമ്പത്തൂർ. മമ്മൂട്ടിയുടെ ഇഷ്ടപ്പെട്ട സിനിമകൾ നിറയെയുണ്ട്. അതിൽ ഒരു സിനിമ ഷൂട്ടിംഗ് അടക്കം ഞാൻ നേരിട്ട് കണ്ടതാണ്. അത് രാജമാണിക്യം, അദ്ദേഹത്തിനോട് ചേർന്നൊരു ഫോട്ടോ കൂടി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ, കോയമ്പത്തൂർ. അപ്പൊ ചന്ദ്രചേട്ടൻ്റെ നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അടുത്ത ഒരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് അഹല്യ, അഹല്യ FM. ഓക്കെ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ആവേശകരമായ ആ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഫുട്ബോൾ മാമാങ്കത്തിന് തിരിതെഴിഞ്ഞു. ഓക്കെ, തിരിതൊഴിഞ്ഞു എന്താണ് ഉദ്ദേശിച്ചത്? മാമാങ്കത്തിന് തിരിതൊഴിഞ്ഞു. ഓക്കെ, ശരി, സമ്മതിച്ചിരിക്കുന്നു. സ്പെയിൻ കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു. അതെ, ഇനി അടുത്തൊരു ലോകകപ്പ് ആവേശത്തിനായി കാത്തിരിക്കാം. സ്നേഹത്തോടെ, രതീഷ് മഞ്ഞപ്രാ. രതീഷേന്റെ മെസ്സേജാണ്. രതീഷേനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോട്ടെ. ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ബുള്ളറ്റ് ജഗൻ, മലപ്പുറം. ജഗൻ ജയണ്, വൺസ് അഗെയിൻ നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, തൂക്കി ചുവന്ന കാലുകൾ. ഓക്കെ, നിശാന്ത് എറണാകുളമാണ്. അഹല്യ അഹല്യ ടീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്പെയിൻ തൂക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിശാന്ത് ഏട്ടൻ കേട്ടോ. അപ്പോൾ എന്തായാലും നിശാന്ത് ഏട്ടനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. ഇനി മെസ്സേജുകളൊന്നും തന്നെ ഇപ്പോൾ എനിക്ക് എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കാനായിട്ട് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പിന്നെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയതിന് ശേഷം മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വായിക്കും? അത് നിങ്ങൾക്കൊരു വിഷമാവില്ലേ ഗായ്സ്? അതൊരു വിഷമാവൂലേ. അപ്പോൾ അതുകൊണ്ട് ആ വിഷമത്തിനൊന്നും ഇടവെക്കേണ്ട. അതുകൊണ്ട് വേഗം വേഗം വേഗം ആ മെസ്സേജ് അയക്കാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. ഇപ്പോൾ മെസ്സേജുകളൊന്നും ഇപ്പോൾ വരാത്ത സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ആ കഥയിലേക്ക് പോകാമെന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കഥ ഇല്ല, ഇന്നത്തെ കഥ പറ്റില്ലേ ഗായ്സ്? എനിക്ക് മെസ്സേജിലധികം വന്നിട്ടുണ്ട്. മെസ്സേജിന് ശേഷം ഞാൻ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കഥയിലേക്ക് പോകാം കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കട്ടെ. ഗുഡ് മോർണിംഗ് അഹല്യ, ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പാട്ടുകളും പൊളി എന്ന് പറഞ്ഞുകൊണ്ട് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. താങ്ക് യു ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ FM, ഗുഡ് മോർണിംഗ്. കുറേ നാളായി വിളിച്ചിട്ടും കിട്ടുന്നില്ല. മെസ്സേജ് അയക്കാൻ അറിയുന്നില്ല. ഓക്കെ, ജയേട്ടൻ അവർക്കൊരു ഹായ് പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലടി, ജയേട്ടനെ വേണ്ടിയിട്ട് ഒരു ഹായ് പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിക്കാൻ നോക്കൂ കേട്ടോ, തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. ഓക്കെ, ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നേ? വിജയൻ ജയൻ്റെ മെസ്സേജ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, പേരില്ല, ഞാൻ പ്രീവിയസ് മെസ്സേജ് ഞാൻ തപ്പിത്തെറിഞ്ഞ് വായിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വിജയൻ ജയൻ്റെ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അമ്മയ ഫ്രം പാലക്കാട്. ഓക്കെ, അമ്മയ്ക്ക് മനോഹരമായൊരു ദിവസം ഞാനും വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഇനി മെസ്സേജുകൾ വരുമ്പോൾ നമുക്ക് ആ മെസ്സേജുകളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒട്ടും ടൈം കളയേണ്ട, വേഗം വേഗം വേഗം നിങ്ങൾ നിങ്ങളുടെ മെസ്സേജുകൾ അയച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കഥ, എനിക്ക് തോന്നുന്നു ആ കഥയിലേക്ക് നമുക്ക് വേഗം പോവാം, അതായിരിക്കും ബെറ്ററെന്ന് അല്ലേ. ഇന്നത്തെ കഥ വളരെ കുഞ്ഞി കഥയാണേ, വളരെ ചെറിയൊരു കഥയാണ്. അതായത് നമ്മൾ പറയാറുണ്ട് ചില ആളുകളോട് തർക്കിക്കുന്നത് ശരിക്കും നമ്മുടെ വില തന്നെ കളയുന്നൊരു പരിപാടിയാണ് നമ്മൾ പറയാറുണ്ട്. തർക്കിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളൊരു കാര്യമൊക്കെ പറയാറില്ലേ. യെസ്, അങ്ങനൊരു കഥയുണ്ട്. അതായത് ഒരു കാട്ടില് ഒരു കഴുതയും കടുവയും ഉണ്ടായിരുന്നു. ഈ കഴുതയും കടുവയും തമ്മിൽ വൻ തർക്കം നടക്കാണ് കേട്ടോ. എന്ത് പറഞ്ഞിട്ടാ തർക്കം നടക്കണേന്ന് അറിയോ? കഴുത പറയാണ്, നിനക്കൊരു കാര്യം അറിയോ, ഈ പുല്ലിന്റെ കളറ് നീലയാണ്. അപ്പൊ ആ സമയത്ത് കടുവ പറയുന്നുണ്ട്, ഏ അല്ല, ഈ പുല്ലിന്റെ കളർ പച്ചയാണ്, നീ നോക്കിയെന്നുള്ള കാര്യം നമ്മുടെ കടുവ പറയുന്നുണ്ട്. ഈ ഒരു വിഷയം പറഞ്ഞ് ഇവർ രണ്ടുപേരും തമ്മില് വൻ തർക്കം നടക്കാണ്. കഴുത ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. അല്ല, പുല്ലിന്റെ കളർ നീല തന്നെയാണ്. കടുവ പറയുന്നുണ്ട്, അല്ല, പുല്ലിന്റെ കളർ പച്ചയാണ്, നീ ഒന്ന് നോക്ക്. ഈ ഒരു കാര്യം പറഞ്ഞ് ആ തർക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവർ എന്ത് തീരുമാനിച്ചു? ഇവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാം. കാട്ടിലെ രാജാവ് ആരാ? സിംഹമാണ്. നമുക്ക് സിംഹത്തിന്റെ അടുത്ത് പോയിട്ട് ഈ ഒരു പ്രശ്നം അങ്ങ് അവതരിപ്പിക്കാം. അങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ തരുമല്ലോ. സിംഹമാണല്ലോ രാജാവ്. ആ ഒരു തീരുമാനത്തിൽ ഇവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്യുക? രണ്ടുപേരും കൂടി നമ്മുടെ സിംഹത്തെ കാണാൻ വേണ്ടി പോവാണ്. അതായത് പുല്ലിന്റെ നിറം നീലയാണോ പച്ചയാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി. കഴുത സ്റ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പുല്ല് നീല കളറിലാണ്. കടുവ പറയുന്നുണ്ട്, എന്താ, അല്ല, പുല്ലിന്റെ കളറ് പച്ചയാണ്. അങ്ങനെ അവസാനം ഇവര് സിംഹരാജാവിന്റെ അടുത്ത് എത്തുകയാണ് കേട്ടോ. അതിനുശേഷം സിംഹരാജാവിനോട് പറയുന്നുണ്ട്, ഈ സിംഹരാജാവ്, ഞങ്ങളുടെ ഇടയിൽ ഒരു തർക്കമുണ്ട്. അതായത് എന്താണ്? ഒരാള് പറയുന്നു, അതായത് കഴുതയായിട്ടുള്ള ഞാൻ പറയുന്നുണ്ട്, പുല്ലിന്റെ കളറ് നീലയല്ലേ. അതേസമയം നമ്മുടെ സിംഹം ഒരു മറുപടി പറയാണ്. ഇവരുടെ തർക്കം കേട്ടതിന് ശേഷം സിംഹം പറയുന്ന മറുപടി എന്താണെന്നറിയോ? അതെ, പുല്ലിന്റെ കളറ് നീലയാണ്. ഏ, ഇത് കേട്ടത് നമ്മുടെ കടുവ ഷോക്കാവാണ്. എന്താ സിംഹരാജാവ് എന്തായി പറയുന്നത് പുല്ലിന്റെ കളറ് നീലയാണെന്നോ? ആ ഒരു മറുപടി കേട്ടത് നമ്മുടെ കഴുതയ്ക്ക് വല്ലാതെ സന്തോഷാവാ. കഴുത എന്തെയ്യ, ആ മറുപടി കേട്ട് സന്തോഷത്തിൽ അങ്ങ് ചാടിത്തുള്ളി അവിടെ നിന്ന് അങ്ങ് പോവാണ്. അതിനുശേഷം സിംഹരാജാവ് വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. കടുവയ്ക്കുണ്ടല്ലോ 3 ദിവസത്തെ ഒരു മൗന ശിക്ഷ വിധിച്ചു. കടുവ ശരിക്കും ഞെട്ടി പോവാൻ കേട്ടോ. ഏ, അതായത് ഞാൻ പറഞ്ഞത് ശരിയാണ്, എന്നിട്ടും എനിക്കെന്തിനാണ് ശിക്ഷ? ഈ ഒരു കാര്യം നമ്മുടെ കടുവ സിംഹരാജാവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോ സിംഹം പറയുന്ന മറുപടി എന്താണെന്നറിയോ? അതായത് സിംഹം കടുവയോട് പറയാണ്, നീ പറഞ്ഞത് സത്യമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഒരു മണ്ടനുമായി വാദിച്ച് നിന്റെ സമയം കളഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ശിക്ഷ. മണ്ടനോടുള്ള വാദത്തിൽ സത്യത്തിന് വിലയില്ല. ഈ ഒരു കാര്യമാണ് നമ്മുടെ സിംഹം ഈ കടുവയോട് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? അതായത് മണ്ടനോട് വാദിക്കരുത്, സമയം നഷ്ടപ്പെടും, സത്യത്തിന് വില കുറയും. ആ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. അതായത് നിങ്ങൾ ഇതിൽ നിന്ന് ശരിക്കും എന്ത് ഉൾക്കൊള്ളേണ്ടതെന്ന് അറിയാം? നമ്മുടെ ലൈഫിൽ ഇങ്ങനെ തന്നെയാണ്, നമുക്ക് തർക്കിക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും അല്ലെ, പല കാര്യങ്ങളും. അപ്പം നമ്മുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് ഇതുപോലെ ചില കഴുതകൾ എന്ന് പറഞ്ഞ വ്യക്തികൾ അങ്ങനെയല്ല കേട്ടോ, ആ നേച്ചർ കാണിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെ തിരുത്താനായിട്ട് പോകുന്നത് ശരിക്കും നമ്മൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരാണ്. നമ്മുടെ എനർജി ലോസ് ആവുന്നല്ലാതെ വേറെ എന്തെങ്കിലും അവിടെ സംഭവിക്കുക, വേറെ ഒന്നും അവിടെ സംഭവിക്കില്ല അല്ലേ. അപ്പോൾ നിങ്ങളെക്കാളായൊരു ലെവൽ ബുദ്ധി നിലവാരം കുറഞ്ഞവരുമായിട്ട് നിങ്ങളുടെ ഈഗോ കാണിക്കാൻ വേണ്ടി വാദിക്കാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് യുവർ എനർജി. ആ കാര്യം പറഞ്ഞ് നശിപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ അവിടെ എന്താ നോക്കുന്നത്? നമ്മുടെ എനർജി അവിടെ ലോസ് ആവാണ്. സോ പ്രൊട്ടക്ട് യുവർ എനർജി, ഓൾസോ ചൂസ് വിസ്ഡം എന്ന് പറയുന്ന ഒരു കാര്യം അല്ലേ. അതായത് നിങ്ങളുടെ ഒരു ഈഗോ, ആ അവിടെ തർക്കിച്ച് ആ ഈഗോ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ അവിടെ അങ്ങനെ വാദിക്കാൻ നിൽക്കേണ്ടതിന്റെ ആവശ്യമില്ല. ചൂസ് വിസ്റ്റം, സമയം നഷ്ടപ്പെടും, ഒപ്പം സത്യത്തിന് വില കുറയും. അപ്പോൾ എന്ത് ചെയ്യുക? അവരെ അവരുടെ പാട്ടിന് വിടുക അല്ലേ. അപ്പോൾ മണ്ടന്മാരോട് തർക്കിച്ച് സമയം കളയാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഫോക്കസ്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. നമ്മുടെ ലൈഫിൽ ഒരുപാട് തർക്കിക്കാനുള്ള അവസരങ്ങൾ വരും. ആ ഒരു അവസരങ്ങളിൽ തർക്കിക്കാൻ നിൽക്കാതെ ബുദ്ധിപരമായിട്ട് ഡീൽ ചെയ്യുക. എന്തിനാണ് തർക്കിച്ചിട്ട്? നമ്മുടെ എനർജി നഷ്ടമാവുന്നു, നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നു. സമയം പോയി കഴിഞ്ഞാൽ പോയതാണ്, തിരികെ കിട്ടാനൊന്നും പോകുന്നില്ല. സോ നമ്മൾ എന്ത് വേണം? കഴുതയാവാൻ നിൽക്കരുത് കേട്ടോ. ആ ഒരു പരിപാടിക്ക് നിൽക്കരുത്, അല്ലെങ്കിൽ ആ രീതിയിൽ തർക്കിക്കാൻ നിൽക്കരുത്. നമുക്ക് ആ കാര്യം സത്യമാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി പോവാ, അവരെ വഴിക്ക് വിടുക. ഓക്കെ, അപ്പൊ ആ ഒരു പണിഷ്മെന്റിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ, ചില സമയത്ത് മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അപ്പൊ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ആ ഒരു കഥ. എങ്ങനെയുണ്ട് കഥ, ഇഷ്ടപ്പെട്ടോ? ഓക്കെ, എനിവേ 2-3 മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഞാൻ ആ മെസ്സേജ് കൂടി ഇന്ന് വായിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ മെസ്സേജിലേക്കും കൂടി ഇന്ന് പോവാം. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഗുഡ് മോർണിംഗ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും എഫ് എം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ്. മണിമേഖല ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്ത ഒരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം അബി ലൈവിൽ ഒരു ഗോൾ മത്സരം നടത്തിയതിൽ ഞാൻ സ്പെയിനിന്റെ കൂടെയായിരുന്നു. കപ്പടിച്ചതിൽ സന്തോഷം. ഓക്കെ, വലിയ പരിമിതികളിൽ നിന്ന് പോരാടി ദേശീയ അവാർഡ് നേടിയെടുത്ത വൈക്കം വിജയലക്ഷ്മിക്ക് അഭിനന്ദനങ്ങൾ ആശംസകൾ. ലീല ടീച്ചറുടെ മെസ്സേജാണ്. ലീല ടീച്ചർക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഒരു മെസ്സേജ് കൂടി നമുക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ അർജന്റീന ഫാനാണ്. സ്പെയിനിന് കൺഗ്രാറ്റ്സ്. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസമാവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ആയില്ല മോട്ടിവേഷൻ പോലീസ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു കവിത ചേച്ചി. കവിത ചേച്ചിയുടെ മെസ്സേജ് ആയിരുന്നു കേട്ടോ. അപ്പൊ കവിത ചേച്ചിക്ക് നല്ലൊരു ദിവസം ഞാൻ അഗൈൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ ഇന്ന് വന്ന എല്ലാ മെസ്സേജുകളും ഞാൻ വായിച്ച് അവസാനിച്ചിട്ടുണ്ട്. ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സമയം നോക്കുമ്പോൾ 9 കഴിഞ്ഞ് 11 ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കൽ ഞാൻ ടാറ്റ ബൈ ബൈ പറയാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം. പക്ഷേ ഇപ്പം മാത്രമേ ഞാൻ ടാറ്റ ബൈ ബൈ പറയുന്നുള്ളൂ. ഇനി ഒരു സിനിമാ വിശേഷവുമായിട്ട് സെല്ലോയിഡുമായിട്ട് ഞാൻ ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാല്ലേ. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ടിരിക്കാം, സൂപ്പറായിട്ടിരിക്കുക. ആരും വിഷമിക്കേണ്ട കേട്ടോ. കളിയാവുമ്പോൾ ജയം പരാജയമൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ നമ്മളിങ്ങനെ മത്സരിച്ച് നല്ല വീറും വാശിയോടും കൂടി മത്സരിച്ച് പൊരുത് തന്നെയാണ് തോറ്റത്. അതുകൊണ്ട് ആരും തന്നെ വിഷമിക്കേണ്ട. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ ഒരു മനോഹരമായ ദിവസം വിഷ് ചെയ്തുകൊണ്ട് വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ. ടിൽ ദൻ ഇറ്റ്സ് മീ ആർജെ ആയില്ല സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
0: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: Celluloid.
3: ഹോളിവുഡിൽ വൻ തരംഗം സൃഷ്ടിച്ച ഡ്രീം വർക്ക് ആനിമേഷൻസിന്റെ ഇക്കാലത്തെ വലിയൊരു മാസ്റ്റർ പീസ് ചിത്രമാണ് ദി വൈൽഡ് റോബോട്ട്. പീറ്റർ ബ്രൗണിന്റെ പ്രശസ്തമായ നോവലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ് ഇത്. അതായത് പ്രകൃതിയും ആധുനിക സാങ്കേതിക വിദ്യയും തമ്മിലുള്ള വശ്യമായ ഒരു ബന്ധമല്ലേ, ആ ഒരു ബന്ധത്തിന്റെ കഥയാണ് ഈ ഒരു സിനിമ പറയുന്നത്. മനുഷ്യരില്ലാത്ത വന്യമൃഗങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരു ഒറ്റപ്പെട്ട ദ്വീപിലേക്ക് റോസം 7134 അഥവാ റോസ് എന്നൊരു ആധുനിക റോബോട്ട് അബദ്ധത്തിൽ വന്നുപെടുകയാണ്. ഈ മൃഗങ്ങളുടെ ഭാഷ പഠിച്ചെടുക്കുന്ന റോസ് അവിടെ വെച്ച് അനാഥനാകുന്ന ബ്രൈറ്റ് ബിൽ എന്നൊരു ഒരു കുഞ്ഞു പക്ഷിയെ ഒരു അമ്മയെ പോലെ വളർത്താനായിട്ട് തുടങ്ങാണ്. ഒരു മെഷീനുള്ളിൽ എങ്ങനെയാണ് അമ്മ മനസ്സും സ്നേഹവും ഒക്കെ ഉണ്ടാകുന്നത്, ആ ഒരു വികാരം കാണിച്ചു തരുന്ന അതീവ വികാരഭരിതമായ കഥയാണ് കേട്ടോ ഇത്. അപ്പോൾ നമസ്കാരം ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ സെല്ലൗട്ട് ഇൻ ദി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ആയിലിയാണ് കൂടെയുള്ളത് കേട്ടോ. ഇന്ന് സെല്ലൗട്ട് റേഡിയോ സ്ക്രീനിൽ നമ്മൾ ദൃശ്യവൽക്കരിക്കാൻ പോകുന്നത് തിയേറ്ററുകളിലൊക്കെ വൻ വിസ്മയം തീർത്ത ദി വൈൽഡ് റോബോട്ട് എന്ന കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സുന്ദരമായ ചിത്രത്തിന്റെ കഥയാണ്. നമുക്കിതിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപശ്ചാത്തലത്തിലേക്ക് ഒന്ന് കടന്നു നോക്കിയാലോ. അതായത് ഈ കഥ നടക്കുന്നത് ഭാവി കാലത്തെ ഒരു കാട്ടിലാണ് കേട്ടോ. ഒരു വലിയ കാർഗോ കപ്പൽ തകർന്ന് അതിലുണ്ടായിരുന്ന റോസം 7134 അഥവാ നമ്മുടെ റോസ് എന്നൊരു വമ്പൻ റോബോട്ട് മനുഷ്യരില്ലാത്ത കാട്ടുമൃഗങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ വന്ന അടിയാണ്. ഈ ആജ്ഞകളൊക്കെ അനുസരിക്കാനും ജോലികൾ ചെയ്യാനും മാത്രം പ്രോഗ്രാം ചെയ്യപ്പെട്ട റോസ് ഉണ്ടല്ലോ, തനിക്ക് ജോലി തരാൻ അവിടെ ആരെയും കാണാതെ ഇങ്ങനെ കൺഫ്യൂഷനിലായിട്ട് നിൽക്കാണ്. അങ്ങനെ കാട്ടിലെ മൃഗങ്ങളാവട്ടെ ഇവളൊരു വലിയ രാക്ഷസിയായിട്ടാണ് കാണുന്നത് കേട്ടോ. റോസ് എന്താ സംഭവം, ഇത് ആരാണ്, ഞങ്ങൾ ആക്രമിക്കാൻ വന്ന ഒരു രാക്ഷസനാണെന്നുള്ള ഫീല് കാട്ടിലെ മൃഗങ്ങളൊക്കെ ഇവളെ കണ്ട് പേടിക്കാണ്. അതിനൊപ്പം തന്നെ അവരെല്ലാരും റോസിനെ ആക്രമിക്കാനും നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. എങ്കിലും തളരാതെ റോസ് അവിടെ തന്നെ അങ്ങനെ നിൽക്കാണ്. അങ്ങനെ ദിവസങ്ങൾ കൊണ്ട് ആ കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും ഭാഷയും ശൈലിയും ഒക്കെ സ്വന്തമായിട്ട് നമ്മുടെ റോസ് അങ്ങ് പഠിച്ചെടുക്കാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വലിയൊരു അപകടത്തിൽപ്പെട്ട് ഒരു പക്ഷിക്കൂട് അങ്ങ് തകരാണ്. അതിലെ അമ്മ പക്ഷിയാവട്ടെ മരിച്ചു പോകുന്നുണ്ട്. എന്നാലുണ്ടല്ലോ ഭാഗ്യവശാൽ അതിലൊരു മുട്ട മാത്രം അവശേഷിക്കാണ്. റോസിന്റെ കയ്യിലേക്കാണട്ട് ആ ഒരു കൊച്ചു മുട്ട വന്ന് വീഴുന്നേ. അങ്ങനെ റോസിന്റെ കയ്യിലിരുന്നിട്ട് ആ ഒരു മുട്ട വിരിഞ്ഞ് ഒരു കുഞ്ഞു പക്ഷിക്കുട്ടി പുറത്തേക്ക് വരാണ്. അതായത് ഈ ജനിച്ച നിമിഷം തന്നെ ആ കുഞ്ഞു കാണുന്നത് ആരെയാണ്, റോസിനെയാണ്. അതുകൊണ്ട് അവൻ റോസിനെ തന്റെ അമ്മയായിട്ട് അങ്ങ് കണക്കാക്കാണ്. ഈ സ്വന്തമായിട്ട് വികാരങ്ങളോ സ്നേഹങ്ങളോ ഒന്നുമില്ലാത്ത ഒരു മെഷീൻ ആ കുഞ്ഞു പക്ഷിക്കുട്ടിയെ നെഞ്ചോട് ചേർക്കുന്നതോടെയാണ് കഥ അങ്ങ് ആരംഭിക്കുന്നത്. അപ്പോ ബാക്കിയുള്ള കഥ എന്താന്ന് കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. നമ്മളെല്ലാവരും ഒരു വികാരങ്ങളില്ലാതെ അല്ലെങ്കിൽ ഒരു ഇമോഷൻസ് ഇല്ലാത്തവരെ പറയാറുണ്ട്, നിങ്ങളെന്താ റോബോട്ടാണോ, നിങ്ങൾക്ക് എന്തോ ഒരു ഫീലിങ്സ് ഇല്ലാത്തേന്ന്. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയാറുള്ള ഈ റോബോട്ടിന് എങ്ങനെ ഒരു അമ്മയായിട്ട് മാറാനാവും, എങ്ങനെ ആ ഒരു പക്ഷിക്കുട്ടിക്ക് ഒരു അമ്മയായിട്ട് മാറുന്നുണ്ടാവാം. കഥ തുടരാം സെല്ലൗട്ടിൽ ഒരേടെ വേളയ്ക്ക് ശേഷം. സ്റ്റേറ്റ് വിത്ത് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: വെൽക്കം ബാക്ക് ടു സെല്ലോയിഡ്. അപ്പൊ കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു നിർത്തിയത് റോബോട്ടിന്റെ കയ്യിൽ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന ആ കുഞ്ഞു പക്ഷിയെക്കുട്ടിയെ കുറിച്ചാണല്ലേ. ആ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന റോസിന്റെ അടുത്തേക്ക് ഫിക് എന്നൊരു കൗശലക്കാരനായ കുറുക്കൻ വരാണ്. കുറുക്കൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പണ്ട് കാണുന്ന കഥയിലും മൂപ്പര് കൗശലക്കാരൻ തന്നെയാണല്ലേ, അതുപോലെ തന്നെയാണ് ഈ ഒരു കഥയിലും കേട്ടോ. ഈ ഫിഗ് ഭയങ്കര കൗശലക്കാരനാണ്. ആദ്യം അവൻ എന്താ ചെയ്യണേന്നറിയോ, ആദ്യം അവൻ ആ കുഞ്ഞിനെ തിന്നാനായിട്ട് നോക്കുകയാണ്. എങ്കിൽ പിന്നീട് റോസിന്റെ കൂടെ കൂടി അവൻ ആ കുഞ്ഞിന് ബ്രൈപിൽ എന്നൊക്കെ പേരിടുന്നുണ്ട്. സാങ്കേതികമായിട്ട് അവനൊരു വിചിത്ര കുടുംബമായിട്ട് അങ്ങനെ മാറാണ്. ഒരു റോബോട്ടും ഒരു കുറുക്കനും ഒരു പക്ഷിക്കുട്ടിയും. നമ്മുടെ റോസിനാണെങ്കിലേ ഒരുപാട് ടാസ്ക് ഉണ്ടായിരുന്നു. അതായത് ഈ പക്ഷിക്കുട്ടിയുടെ അമ്മയുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ പഠിപ്പിക്കും, ആ ഒരു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കേണ്ടത് ഈ റോബോട്ടായിട്ടുള്ള റോസ് ആയിരുന്നു കേട്ടോ. അവനെ പറക്കാൻ പഠിപ്പിക്കണം, അവനെ കഴിക്കാൻ പഠിപ്പിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക, അത് ഈ റോസിനൊരു ടാസ്ക്കായിരുന്നു. എന്നാൽ ബ്രൈപ്പിൽ വളരും തോറും ബാക്കിയുള്ള പക്ഷികളൊക്കെ അവനെ കളിയാക്കാനായിട്ട് തുടങ്ങുകയാണ്. നിന്റെ അമ്മ ഒരു റോബോട്ടാണ്, നീ ഒന്നിനും കൊള്ളാത്തൊരു വികലാംഗനാണ്. കാരണം നമ്മുടെ ബ്രൈപ്പിലിന് പറക്കാനായിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ ബ്രൈപ്പിൽ കടുത്ത വിഷമത്തിലാവാണ്. അവൻ റോസിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു റോബോട്ട് ആയിരുന്നിട്ടും ബ്രൈറ്റ്ബിലിന് വേണ്ടി റോസ് തന്റെ പ്രോഗ്രാമിങ്ങും സിസ്റ്റത്തിനപ്പുറമുള്ള ചില കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാൻ തുടങ്ങാണ്. അവൾ എന്തെയാണ്, അവന് പറത്താൻ വേണ്ടി രാത്രിയും പകലൊക്കെ കഠിനമായിട്ട് പരിശീലിപ്പിക്കുകയാണ്. ഒടുവിൽ ഈ പക്ഷികളുടെ ഒക്കെ ലീഡർ ആയിട്ടുള്ള ലോങ് നെക്കിന്റെ സഹായത്തോടെ ബ്രൈറ്റ്ബിൽ പറക്കാൻ പഠിക്കുകയാണ്. മറ്റുള്ളവരോടൊപ്പം ആകാശത്ത് ദീശാടനം നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ബ്രൈറ്റ്ബിൽ ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന സമയമുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ റോബോട്ടിന്റെ മെറ്റാലിക് കണ്ണുകളിലുണ്ടല്ലോ വല്ലാത്തൊരു ശൂന്യത നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ആ കാട്ടിൽ വന്ന വലിയൊരു വിപത്തുണ്ട്. അതെന്താണ് കേൾക്കാം. സെല്ലോയിഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്ലൗഡ് ആണ്. കഥ അതിന്റെ ഏറ്റവും മനോഹരമായ ഇമോഷണൽ ആയ ഘട്ടത്തിലേക്ക് അങ്ങ് കടക്കാൻ പോവാണ്. ബ്രെഡ് ബിൽ പോയതിനു ശേഷം ആ ദ്വീപിൽ ഇതുവരെ കാണാത്ത വമ്പൻ മഞ്ഞു വീഴ്ചയും കനത്ത തണുപ്പുകാലൊക്കെ വരാനട്ടോ. കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒന്നിനു പിറകെ ഒന്നായിട്ട് തണുത്ത് പറച്ചിങ്ങനെ മരിക്കാൻ തുടങ്ങാണ്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ നമ്മുടെ റോസ് രംഗത്തിറങ്ങാണ്. അവൾ എന്തെയ്യാ, അവൾ തന്റെ ഇഞ്ചിന്റെ ചൂടൊക്കെ പുറത്തുവിട്ട് വലിയൊരു മൺകൂട് തന്നെ ഉണ്ടാക്കാണ്. ആ കാട്ടിലെ എല്ലാ വന്യമൃഗങ്ങളെയും പരസ്പരം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് ഒരു ഒരുമിച്ച് നിർത്താണ്. ഈ തണുപ്പുകാലം തീരുന്നത് വരെ ആരും ആരെയും ഉപദ്രവിക്കരുത്, നമ്മൾ ഒന്നിച്ച് അതിജീവിക്കണം എന്ന് റോസ് അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മൃഗങ്ങൾ അവരുടെ ശത്രുതയ്ക്ക് മറന്ന് ഒന്നിച്ചങ്ങ് ജീവിക്കാണ്. ഒരു മനുഷ്യൻ പോലും ചെയ്യാത്ത നന്മയാണല്ലേ ആ മിഷീൻ അവിടെ കാട്ടുന്നത്. അതാണ് ഈ തണുപ്പുകാലൊക്കെ കഴിഞ്ഞ് അങ്ങനെ വസന്തകാലം എത്തുന്ന സമയത്ത് ബ്രെഡ് ബില്ലും മറ്റു പക്ഷികളൊക്കെ തിരികെ വരുന്നുണ്ട്. തന്റെ അമ്മ കാട്ടിലെ മൃഗങ്ങളെ മുഴുവൻ രക്ഷിച്ച വലിയ ഒരു ഹീറോ ആയിരിക്കുന്നത് കണ്ടിട്ട് ബ്രെഡ് ബിൽ അഭിമാനത്തോടെ ഇങ്ങനെ റോസിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ സന്തോഷം അധികം നീണ്ടു നിന്നില്ല എന്നതാണ് കേട്ടോ. റോസിനെ നിർമ്മിച്ച വലിയ കമ്പനി അവൾ നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കി അവളെ തിരികെ പിടിച്ചു കൊണ്ടുപോവാനായിട്ട് വരികയാണ്. അങ്ങനെ വമ്പൻ റോബോട്ട് സൈന്യവുമായിട്ട് ആ ദ്വീപിലേക്ക് അവരെത്താണ് കേട്ടോ. അവിടെ നടക്കുന്ന ആ ഒരു മാസ് ക്ലൈമാക്സ് പോരാട്ടമുണ്ട്. അതെന്താന്ന് കേട്ടാലോ, കേൾക്കാം സ്ലോഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം.

0: celluloid.
1: അങ്ങനെ സെല്ലുലോയിഡിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്താണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് എന്റെ എല്ലാ പ്രിയപ്പെട്ട സിനിമാ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അല്യാണ് കേട്ടോ. അങ്ങനെ കഥ, റോസിനെ പിടിക്കാൻ വന്ന ആധുനിക റോബോട്ടുകൾ കാടിന് എന്ത് ചെയ്യാണ്, തീടാണ്. റോസിനെ അവർ വലിയൊരു സ്പേസ് ഷിപ്പിലേക്ക് മാറ്റാനായിട്ട് നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ദാ വരുന്ന നമ്മുടെ കാട്ടിലെ മൃഗങ്ങളുടെ വലിയൊരു പടയണി എന്നുള്ളതാണ്. അതായത് നമ്മുടെ റോസ് അവരെ ഒരുപാട് രക്ഷിച്ചതാണല്ലേ. എന്നാൽ ഇന്ന് റോസിനെ രക്ഷിക്കാൻ വേണ്ടി ആ മൃഗങ്ങളെല്ലാവരും എന്താ ഒന്നിച്ചു നിന്നിട്ട് ഈ ആധുനിക മെഷീനുകളോട് ഫൈറ്റ് ചെയ്യാണ്. ബ്രെറ്റ് ബില്ലിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പക്ഷികളൊക്കെ വന്നിട്ട് ആ സ്പേസ് ഷിപ്പ് അങ്ങ് തകർക്കുകയാണ്. അങ്ങനെ അവർ ആ യുദ്ധത്തിൽ വിജയിക്കുകയാണ്. എങ്കിലുണ്ടല്ലോ, കമ്പനിയുടെ ആളുകൾ വീണ്ടും വന്ന് കാട് നശിപ്പിക്കും എന്ന് റോസിന് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്റെ കാടിനെയും തന്റെ മകൻ ബ്രെറ്റ് ബില്ലിനെയും രക്ഷിക്കാൻ വേണ്ടി റോസ് ഒരു വലിയ തീരുമാനം എടുക്കുകയാണ്, താൻ സ്വയം ആ ഒരു കമ്പനിയുടെ കൂടെ തിരികെ പോകാമെന്ന്. അങ്ങനെ പോകുന്നതിന് മുൻപായിട്ട് അവൾ ബ്രെഡ് ബില്ലിനെ കെട്ടിപ്പിടിച്ച് പറയുന്ന ഒരു രംഗമുണ്ട്. അവർ എന്റെ മെമ്മറി ഫുള്ള് ഡിലീറ്റ് ചെയ്താലും എന്റെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്താലും ഞാൻ എന്നെ സ്നേഹിച്ച ആ ഓർമ്മകൾ എന്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും. ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ്, അതായത് ഒരു അമ്മ മനസ്സുണ്ടല്ലോ, മെഷീനാണെങ്കിൽ പോലും ആ മെഷീൻ ഉണ്ടായിരുന്ന ഒരു അമ്മ മനസ്സ്. ആ ഒരു അമ്മ മനസ്സോടെ സംസാരിക്കുന്നത് കേട്ടിട്ട് നമ്മളിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുനിറയും അല്ലേ. അങ്ങനെ സിനിമയുടെ അവസാനം റോസ് എന്താ തിരികെ കമ്പനിയിൽ എത്തുന്ന സമയത്ത് അവളുടെ മെമ്മറി എല്ലാം അവർ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു വലിയ നഗരത്തിൽ ഒരു വലിയ കൃഷിത്തോട്ടത്തിൽ റോസ് ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് പറന്നു വരുന്ന ബ്രെഡ് ബിൽ അവളെ കാണാണ്. ഓർമ്മകൾ നഷ്ടപ്പെട്ട റോസ് പതുക്കെ വരെ നേരെ തിരിഞ്ഞ് പഴയതുപോലെ ബ്രെഡ് ബിൽ എന്ന് വിളിക്കുന്ന ആ ഒരു ഒറ്റ വിഷ്വൽ മാജിക്, ആ ഒരു വിഷ്വൽ മാജിക്കിലാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ക്രിസ് സാൻഡേഴ്സ് എന്ന ലെജൻഡറി ഡയറക്ടറുടെ വിഷ്വൽ അത്ഭുതമാണ് കേട്ടോ ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയിൽ അനിമേഷൻ ശൈലി ഒരു പെയിന്റിംഗ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം. അത്രയും മനോഹരമായ കളർ ടോൺ ആണ് ഇതിന്. ലുപിത നിയോങ്കോയുടെ ആ ശബ്ദ നിയന്ത്രണവും ചിത്രത്തിന് വലിയൊരു ജീവൻ നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ അമ്മയുടെയും മകളുടെയും സ്നേഹത്തിന്റെ വന്യമായ കഥ പറയുന്ന ഓസ്കാർ ലെവൽ നിലവാരമുള്ള ഒരു മനോഹര ചിത്രമാണ് ദ വൈൽഡ് റോബോട്ട്. തീർച്ചയായും ഈ ഒരു സിനിമ കണ്ടിട്ടില്ല.

കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
3: ഇനി ചിക്കൻ ബിരിയാണിയും ഗ്യാസ് സിലിണ്ടറും ഒരേ ആപ്പിൽ നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. എന്റെ അമ്മയെ എന്തൊക്കെയാ ഈ ലോകത്ത് നടക്കണേ എന്ന് ചിന്തിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഓൺലൈനിൽ നമ്മൾ ഭക്ഷണവും ഗ്രോസറിയും ഒക്കെ ഓർഡർ ചെയ്യില്ലേ, അതേപോലെ പാചകവാതക സിലിണ്ടറും നമ്മുടെ ഗ്യാസ് സിലിണ്ടറും ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതേപോലെ നമ്മുടെ ചുറ്റും നടക്കുന്ന ഇൻഫർമേറ്റീവ് എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. വെൽക്കം ടു കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി LPG സിലിണ്ടർ ഹോം ഡെലിവറി സേവനമായിട്ട് കൈകോർക്കുകയാണ് സ്വിഗ്ഗിയും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും. വീട്ടിലെ ഗ്യാസ് തീർന്നോ, ഇന്നേരെ ഏജൻസിയിലേക്ക് വിളിക്കേണ്ട, ആപ്പ് തുറക്കൂ, ബുക്ക് ചെയ്യൂ, സിലിണ്ടർ വീട്ടിലെത്തും എന്നാണ് അവർ പറയുന്നത്. ഓൺലൈൻ ഡെലിവറിയുടെ ലോകം ഭക്ഷണത്തിൽ നിന്ന് ഈ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിലേക്കും വ്യാപിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്കും ടെക്നോളജി നമ്മുടെ ലൈഫ് എത്ര എളുപ്പമാക്കുന്നു എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതിനു മുന്നേ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: രാവിലെ ചായ വെക്കാൻ പോകുമ്പോഴോ ബിരിയാണി അടുപ്പത്ത് കയറ്റിയ സമയത്തോ സിലിണ്ടർ ഷൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ വീട്ടിലെ ഏറ്റവും വലിയ വില്ലൻ ആരാണ് എന്ന് പോലും നമുക്ക് തീരുമാനിക്കാനാവില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ സ്വിഗ്ഗിയിലൂടെയും നമുക്ക് ഗ്യാസ് സിലിണ്ടർ ഓർഡർ ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ആ വലിയ 14.2 kg സിലിണ്ടർ അല്ല. ആദ്യഘട്ടത്തിൽ 5 kg 10 kg ഒക്കെയുള്ള സിലിണ്ടറുകളാണ് സ്വിഗ്ഗി ത്രൂ ഓർഡർ ചെയ്യാനായിട്ട് പറ്റുക. അതുകൊണ്ട് ബാച്ചിലേഴ്സ്, പി ജിയിൽ താമസിക്കുന്ന ആളുകൾ, പിന്നെ സ്മോൾ ഫാമിലീസ്, സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ്, ഇവിടൊക്കെ താമസിക്കുന്നവർ ഉപയോഗിക്കുന്ന ചെറിയ സിലിണ്ടറുകളില്ലേ, ഇവർക്കൊക്കെ ഇത് വലിയൊരു സൗകര്യമാവാം. ഗ്യാസ് തീർന്നെങ്കിൽ ശരി, ഇനി ഫോൺ എടുത്തോളൂ, ആപ്പിൽ നോക്കി ബുക്ക് ചെയ്തോളൂ എന്ന ലെവലിലേക്കൊക്കെ കാര്യങ്ങൾ മാറുകയാണ്. ഇനി ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിലിണ്ടർ വാങ്ങാൻ HP ഗ്യാസ് കണക്ഷൻ നിർബന്ധമില്ല. അതായത് എനിക്ക് ഗ്യാസ് കണക്ഷൻ ഇല്ലല്ലോ എന്ന ഡയലോഗും ഇനി അധിക കാലം നമുക്ക് കേൾക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരിലാണ് ഈ ഒരു സർവീസ് പൈലറ്റ് അടിസ്ഥാനത്തിൽ തുടങ്ങുന്നത്, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കായിരിക്കും ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തു വരിക. അപ്പോൾ അവിടുത്തെ ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും മറ്റ് സിറ്റീസിലേക്കൊക്കെ എത്തുക. പിന്നെ എത്ര രൂപയാകും എന്ന ചോദ്യമല്ലേ ഇനിയുള്ളത്. അതിനിപ്പോൾ കമ്പനികൾ ചെറിയൊരു സസ്പെൻസ് വെച്ചിരിക്കുകയാണ്. വില ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാലത്ത് 30 മിനിറ്റിൽ ഭക്ഷണം എന്ന് കേട്ട് നമ്മൾ അത്ഭുതപ്പെട്ടിരുന്നു. ഇപ്പോൾ അടുക്കള തന്നെ ഒരു ആപ്പിന്റെ നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുന്ന കാലമാണ്. ടെക്നോളജി ഈസ് കുക്കിംഗ് ലിറ്ററലി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇപ്പൊ ട്രെയിനിന്റെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ആദ്യം ലോഗിൻ, പിന്നെ ഒ ടി പി, അതിനിടയിൽ ക്യാപ്ച എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഈ ക്യാപ്ചയിൽ എന്തൊക്കെയാണ് അല്ലെ? ചില സമയത്ത് നമുക്ക് മിക്കവരുടെയും കയ്യിന്ന് പോകുന്ന ഒരു കാര്യമാണ് ഈ ക്യാപ്ച. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, ട്രാഫിക് ലൈറ്റ് എവിടെയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യം. അവസാനം ടിക്കറ്റ് കിട്ടിയോ ഇല്ലയോ എന്നതിനേക്കാൾ നമ്മൾ മനുഷ്യനാണെന്ന് കമ്പ്യൂട്ടറിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം പോവാറ്. വെരിഫൈ യു ആർ എ ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്യാപ്ച കാര്യം, ക്യാപ്ച എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഈ ഒരു ഫ്രസ്ട്രേഷന് ഒടുവിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഒരുങ്ങാണ് ഇന്ത്യൻ റെയിൽവേ. എന്താ സംഗതി, ക്യാപ്ചയൊക്കെ പോയോ? എല്ലാം പറഞ്ഞു തരാം കാലിഡോസ്കോപ്പിൽ. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ടും.

0: my hands are handsome.
1: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
2: IRCTCയുടെ പുതിയ വെബ്സൈറ്റിൽ നിന്ന് ക്യാപ്ചയ്ക്ക് അങ്ങോട്ട് വിട പറഞ്ഞിരിക്കുകയാണ്, ബൈ ബൈ പറഞ്ഞേക്കാണ് റെയിൽവേ മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അശ്വിനി വൈഷ്ണവ്. അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, വെറും 8 ക്ലിക്കിൽ ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയാക്കാം. യാത്രക്കാരുടെ വിവരങ്ങൾ നേരത്തെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 6 ക്ലിക്കായിട്ട് ചുരുങ്ങും. അത് മാത്രമല്ല, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പൊങ്ങി വരുന്ന പോപ്പ് ആപ്പുകളും നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് തിരിക്കുന്ന ഗ്രാഫിക്സുകളും ഒക്കെ ഒഴിവാക്കിയിട്ട് വളരെ പ്രൊഫഷണലായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിലുള്ളൊരു സർവീസായിട്ട് മാറും IRCTCയുടെ പുതിയ വെബ്സൈറ്റ് എന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെയാണ് വേണ്ടത് അല്ലേ? ഈ സോഫ്റ്റ്വെയർസും ഇങ്ങനെയുള്ള വെബ്സൈറ്റും ഒക്കെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ സിംപ്ലറാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ചില സോഫ്റ്റ്വെയർസൊക്കെ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആകെ ബോധം കിട്ടും. അവിടെ നിന്നും ഇവിടെ നിന്നും പോപ്പും കാര്യങ്ങളും ഒക്കെ വരും, ഇഷ്ടംപോലെ ആഡ്സ് വരും. ഇതിനിടയിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ എന്തിനാണോ ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് ആ കാര്യം തന്നെ നമ്മൾ മടുപ്പായി പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യം എന്താണ്? കൺഫേം ടിക്കറ്റ് അല്ലെ, അല്ലാതെ സ്ക്രീനിൽ പ്രത്യേകിച്ച് ഫയർവർക്സോ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടല്ലോ. അപ്പൊ അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് മാറ്റം എന്ന് പറയുന്നുണ്ട്. ഇനി മറ്റൊരു വലിയ മാറ്റം, എല്ലാ ക്ലാസ്സുകളിലെയും സീറ്റ് ഉണ്ടോ എന്ന് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. സ്ലീപ്പർ ഉണ്ടോ, 3A ഉണ്ടോ, ചേർക്കാറുണ്ടോ, ഓരോന്നായി തിരഞ്ഞ് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. എല്ലാം ഒരുമിച്ച് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇനി റെയിൽവേയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരു വെബ്സൈറ്റ് IRCTC സൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഒരു അഡ്വഞ്ചർ ഗെയിം അല്ല, മുന്നത്തെ പോലെ ഒരു സ്മൂത്ത് ജേണി ആയിരിക്കുമെന്നാണ് റെയിൽവേ പറയുന്ന കാര്യം. ഇനി തത്കാൽ സമയത്ത് ഹൃദയമിടിപ്പ് കുറയോ എന്നത് മാത്രമാണ്
3: കണ്ടറിയാനുള്ള. കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ പണ്ടിവനൊരു കടി.

നമ്മുടെ ഫോണിലേക്ക് വരുന്ന ചില മെസ്സേജസ് അല്ലേ, ഹായ് ഡിയർ, കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടാവും. ഇത്ര ലക്ഷം രൂപ നിങ്ങൾ വിൻ ചെയ്തു, നിങ്ങളുടെ KYC വേഗം അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സ്വീറ്റ് ആയിട്ടുള്ള മെസ്സേജൊക്കെ വരാറുണ്ട്. ഈ മെസ്സേജുകൾ അത്ര നിരപരാധികളല്ല. ചിലപ്പോൾ അതൊരു സാധാരണ മെസ്സേജേ ആയിരിക്കില്ല, നിങ്ങളുടെ പണവും സ്വകാര്യ വിവരങ്ങളും ഒക്കെ അന്വേഷിച്ചു കൊണ്ടെത്തുന്ന ഒരു വലിയ ട്രാപ്പ് ആയിരിക്കും. സത്യത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ പോക്കറ്റടി നടക്കുന്നത് എവിടെയാണെന്നറിയോ? ബസ്സിലാണോ? അല്ല. ബസാറിലാണോ? അല്ല. മൊബൈൽ ഫോണിനുള്ളിലാണ്. ഒരു തെറ്റായ ക്ലിക്ക് അല്ലെങ്കിൽ ഒരു OTP അല്ലെങ്കിൽ അനാവശ്യമായിട്ടൊരു ലിങ്ക് തുറന്നു കഴിഞ്ഞാൽ അത്ര മതി, നമ്മൾ വർഷങ്ങളായിട്ട് സമ്പാദിച്ചു വെച്ചിട്ടുള്ള പണം പോലും നിമിഷങ്ങൾക്കകം, അതായത് എന്താ, ഇൻ എ ഫ്ലാപ്പ് ഓഫ് സെക്കൻഡ്സ് നമുക്കത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ടാണ് തിങ്ക് ബിഫോർ യു ക്ലിക്ക് എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ വളരെയധികം റിലവൻ്റ് ആയിട്ടുള്ളത്. ഇതൊരു മുദ്രാവാക്യമൊന്നുമല്ല, ഒരു സർവൈവൽ ടിപ്പാണ്. നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുക. ആരെങ്കിലും എമർജൻസി ആയിട്ട് പൈസ ചോദിച്ചാലും ബാങ്കിന്റെ പേരിൽ മെസ്സേജ് വന്നാലും ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാലും ആദ്യം ഒന്ന് നിർത്തി ചിന്തിക്കണം. കാരണം തട്ടിപ്പുകാർക്ക് വേണ്ടത് നമ്മളുടെ വിശ്വാസമാണ് അല്ലേ, അതിനുശേഷമായിരിക്കും പണം. അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്, ചില റെഡ് ഫ്ലാഗ്സ് കണ്ടാൽ എങ്ങനെ നമ്മൾ അലേർട്ട് ആവണം, ഒരു മെസ്സേജ് കൃത്യമായിട്ടുള്ള മെസ്സേജ് ആണോ വ്യാജമാണോ എന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാം, അതൊക്കെ നമുക്ക് കേൾക്കണ്ടേ? കേൾക്കാം കാലിഡോസ്കോപ്പിൽ വിത്ത് മീ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുക.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരു ഗോൾഡൻ റൂൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരട്ടെ, എനിക്ക് പ്രത്യേകിച്ച് ടിപ്പൊന്നും തരണ്ട, ഞാനങ്ങ് പറഞ്ഞു തരാം. ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞാൽ, അൺനോൺ ലിങ്ക് ആണെങ്കിൽ അൺനോൺ റിസ്ക് ആയിരിക്കും. നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ചില ലിങ്കുകൾ വരില്ലേ, ഒരിക്കലും അതൊന്നും പോയിട്ട് വെറുതെ ക്ലിക്ക് ചെയ്യരുത്. നമുക്ക് തോന്നുമ്പോഴത്തേക്കും ചിലപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും എഫേർട്ട് ഇട്ടിട്ടില്ല, ഇത് സെർച്ച് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഇങ്ങോട്ട് നമ്മുടെ ഫോണിലേക്ക് ഇങ്ങനെ ലിങ്ക് വരുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും, KYC ഉടൻ അപ്ഡേറ്റ് ചെയ്യണം, പാഴ്സൽ എത്തി, ഡെലിവറി ചാർജ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അടയ്ക്കാം, ഇങ്ങനെയുള്ള മെസ്സേജസ് കാണുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പേടിക്കലല്ല, സംശയിക്കലാണ്. എല്ലാത്തിനും ഇങ്ങനെ സംശയിക്കണമെന്ന് ചോദിച്ചാൽ സംശയിക്കണം, അങ്ങനെ ഒരു കാലത്തിലല്ലേ നമ്മൾ ജീവിക്കണേ. ഇനി മറ്റൊരു ക്ലാസിക് ട്രിക്ക് പറഞ്ഞെന്നാൽ, ഹായ് ഹലോ എന്നൊരു മെസ്സേജിൽ തുടങ്ങും, അതിന് നിങ്ങൾ റിപ്ലൈ കൊടുത്താൽ പതിയെ സംസാരിച്ച് വിശ്വാസം പിടിക്കും, പിന്നെ ഒരു ഓഫർ, ഒരു പാർട്ട് ടൈം ജോബ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ഹെൽപ്പ് എന്ന പേരിൽ പണം ആവശ്യപ്പെടും. കേൾക്കുമ്പോൾ സിനിമാ കഥ പോലെ തോന്നും, പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ ദിവസം ഇതിൽ വീഴുന്നുണ്ട്. ഈ പണം ആവശ്യപ്പെടുന്ന സമയത്ത് ഇവർ ഒരു നമ്പർ തരും, അല്ലെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പണം അടച്ചോളാൻ പറയും. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വിവരങ്ങൾ, പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അവരുടെ കയ്യിലേക്ക് പോകും. അപ്പോൾ അത് ഒന്ന് സംശയത്തോടെ കാണുക. പിന്നെ OTP എന്ന് പറയുന്നത്, വൺ ടൈം പാസ്വേഡ് എന്ന് പറയുന്നതേ, നിങ്ങളുടെ വീടിൻ്റെ താക്കോല് പോലെയാണ്. ഇപ്പം ബാങ്ക്, UPI, വാട്സപ്പ്, ഗൂഗിൾ, ആരായാലും ശരി, യഥാർത്ഥത്തിലുള്ള റിയൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ഒരിക്കലും ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ ഒന്നും OTP ചോദിക്കില്ല. ആരെങ്കിലും ചോദിച്ചാൽ അവർ നിങ്ങളെ സഹായിക്കാനല്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി നിങ്ങളുടെ പണം മോഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു ചെറിയ ടിപ്പ് കൂടി എനിക്ക് പറഞ്ഞു തരാനുണ്ട്. അത് കേൾക്കുന്നതിന് മുന്നേ നമുക്ക് പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഒരു സൂപ്പർ സോങ് ഓൺ കലിഡോസ്കോപ്പ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: എന്തെങ്കിലും മെസ്സേജ് വളരെ നല്ല ഓഫർ ആണെന്ന് തോന്നിയാൽ ഒന്ന് ചിന്തിക്കൂ, ഇത്ര നല്ല കാര്യം ശരിക്കും നമുക്ക് തന്നെ കിട്ടിയതാണോ? ഈ ചോദ്യം പല തട്ടിപ്പുകളും അവിടെ തന്നെ അവസാനിപ്പിക്കും. നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക, എല്ലാത്തിനെയും സംശയത്തോടെ തന്നെ കാണുക. ഡിജിറ്റൽ ലോകത്ത് ഇന്നത്തെ ഏറ്റവും വിലപ്പെട്ട സെക്യൂരിറ്റി ഫീച്ചർ നിങ്ങളുടെ ഫോണിലല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ബുദ്ധിയിലാണ് അല്ലേ. നമ്മൾ ബുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റിക്കും. അപ്പോൾ ഇത്ര പറയാനുള്ളൂ, വീടിൻ്റെ വാതിൽ പൂട്ടിയിറങ്ങാൻ നമ്മൾ മറക്കാറില്ലല്ലോ. പക്ഷേ മൊബൈലിൻ്റെ വാതിൽ തുറന്നു വെച്ച് തട്ടിപ്പുകാരെ അകത്തേക്ക് ക്ഷണിക്കരുത്. ഓരോ ലിങ്കും ഈ പറഞ്ഞ പോലെ കെണികളാണ്. ഓരോ മെസ്സേജും സത്യമല്ല, ചിലത് ഈ പറഞ്ഞ കള്ളന്മാരായിരിക്കും. അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ തിങ്ക് ചെയ്യൂ, ഫോർവേഡ് ചെയ്യുന്നതിന് മുന്നേ വെരിഫൈ ചെയ്യൂ, ഒ ടി പി പറയുന്നതിന് മുന്നേ ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ. കാരണം ഡിജിറ്റൽ ലോകത്ത് സ്മാർട്ട് ഫോൺ ഉണ്ടായാൽ മാത്രം പോരാ, സ്മാർട്ട് യൂസർ കൂടി ആവണം. സേഫായി സ്മാർട്ടായി നമ്മൾ ഇരിക്കണം എപ്പോഴും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കലഡോസ്കോപ്പ് ഞാൻ ദാ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട്

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച്

0: അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446 അലിഫ് 26 തേർഡ് എഡിഷൻ. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112 0492322500.
1: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
2: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
1: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply.
3: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
0: നമ്മുടെയൊക്കെ വീട് പച്ചപ്പണിയിക്കാനും സ്വീകരണ മുറികളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാനും ഒക്കെ നമ്മളിൽ ഭൂരിഭാഗം പേരും ഇൻഡോർ ചെടികൾ വളർത്താറുണ്ടല്ലേ. എന്നാൽ ഈ മനോഹരമായ പച്ചപ്പിനിടയിലൂടെ വരിവരിയായിട്ട് ഉറുമ്പുകൾ നിങ്ങളുടെ സോഫയിലേക്കും അടുക്കളയിലേക്കും പടരാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാലോ? പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്, നമ്മൾ സ്നേഹത്തോടെ പരിപാലിക്കുന്ന ചില ഇൻഡോർ ചെടികൾ തന്നെയാണ് ഈ ഉറുമ്പുകളെ വീടിനുള്ളിലേക്ക് ഇങ്ങനെ ക്ഷണിച്ചു വരുത്തുന്നത്. അമിതമായിട്ടുള്ള ഈർപ്പം, ചെടികൾ സ്രവിക്കുന്ന മധുരമുള്ള ദ്രാവകങ്ങൾ, അവയെ ബാധിക്കുന്ന കീടങ്ങൾ എന്നിവ എങ്ങനെ ഉറുമ്പുകളെ ആകർഷിക്കുന്നുവെന്നും അവയെ തുരത്താനുള്ള എളുപ്പ വഴികൾ എന്തൊക്കെയാണ് എന്നും ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ അറിയാം. നമസ്കാരം. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇൻഡോർ ചെടികളിൽ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് മണി പ്ലാന്റുകൾ. പൊതുവെ പരിചരണം കുറവ് മതി എന്നതിനാൽ പലരും ഇവയെ ചട്ടികളിലാക്കി വീടിന്റെ മൂലകളിൽ അത്ര ശ്രദ്ധിക്കാതെ വയ്ക്കാറുണ്ട്. എന്നാൽ ഈ അവഗണന ഉറുമ്പുകൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നുണ്ട്. മണി പ്ലാന്റിന്റെ ചട്ടിയിൽ മണ്ണ് കൂടുതൽ നേരം ഈർപ്പമുള്ളതായിരിക്കുമ്പോൾ അത് ഉറുമ്പുകൾക്ക് സുരക്ഷിതമായി കൂട് കൂട്ടാനുള്ള മികച്ചൊരു ഇടമായിട്ട് മാറുന്നു. കൂടാതെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഇത്തരം ചെടികളിൽ ചെതുമ്പൽ പ്രാണികൾ വൻതോതിൽ അടിഞ്ഞുകൂടാറുമുണ്ട്. ഈ പ്രാണികൾ ഇലകളിൽ അവശേഷിപ്പിക്കുന്ന മധുരമുള്ള ഹണി ഡ്യൂ ഉറുമ്പുകളെ വൻതോതിൽ ആകർഷിക്കും. ഇത് തടയാനായിട്ട് ചട്ടിയുടെ മുകളിലെ മണ്ണ് തൊട്ടുനോക്കുന്ന സമയത്ത് ഉണങ്ങിയതാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അടുത്ത തവണ വെള്ളമൊഴിക്കുക. അപ്പോൾ മണി പ്ലാന്റുകൾ വീടിനുള്ളിലേക്ക് ഉറുമ്പുകളെ ആകർഷിക്കുമെന്ന് മനസ്സിലായില്ലേ? അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നും പറഞ്ഞു. ഇനി ചെമ്പരത്തിയാണ്. ചെമ്പരത്തി എങ്ങനെയാണ് ഉറുമ്പുകളെ ആകർഷിക്കുക? പറഞ്ഞുതരാം നല്ലൊരു പാട്ട്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീടിനുള്ളിലോ ബാൽക്കണിയിലോ ഇൻഡോർ സസ്യമായിട്ട് വളർത്താൻ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചെമ്പരത്തി. എന്നാൽ ഉറുമ്പുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചെടികളിൽ ഒന്നാണിത് എന്ന കാര്യം പലരും ഓർക്കാറേയില്ല. ചെമ്പരത്തിയിലൂടെ ഉറുമ്പുകൾ വരിവരിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശാസ്ത്രീയമായ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ചെമ്പരത്തിയുടെ ഇലകളിലും തളിരുകളിലും പൂവിന് പുറത്തുമായിട്ട് എക്സ്ട്രാ ഫ്ലോറൽ നെക്ടറികൾ എന്ന പ്രത്യേക ഗ്രന്ഥികളുണ്ട്. ഇവ പൂക്കൾക്ക് പുറമെ മധുരമുള്ളൊരു ദ്രാവകം സ്രവിക്കുന്നു. പഠനങ്ങൾ അനുസരിച്ച് ലോകത്താകമാനമുള്ള 66 സസ്യകുടുംബങ്ങൾ ഇത്തരത്തിൽ ഉറുമ്പുകളെ ആകർഷിക്കാൻ വേണ്ടി മാത്രം ഈ അമൃത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടത്ര. ചെടിയുടെ സ്വാഭാവിക സ്രവമാണ് ഉറുമ്പുകളെ ആകർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ വയ്ക്കുന്ന ചെമ്പരത്തികളുടെ ഇലകൾ പതിവായിട്ട് പരിശോധിക്കുകയും അവ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ വീടിനുള്ളിൽ നമ്മൾ വളർത്തുന്ന ചെമ്പരത്തിയും ഉറുമ്പിൻ്റെ കൂടാരമാണ് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നിത്യേന ചെമ്പരത്തിയെ ശ്രദ്ധിക്കുക, ഉറുമ്പുകൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് വൃത്തിയാക്കി വയ്ക്കുന്നത് ഉറുമ്പുകളെ ആകർഷിക്കാതിരിക്കും. ഇനി ഫേണുകളാണ് കേട്ടോ. ഈ ഫേണുകളിൽ എങ്ങനെയാണ് ഉറുമ്പുകൾ വരിക എന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മനോഹരമായ ഇലകളാൽ വീടിന് പച്ചപ്പ് നൽകുന്ന സസ്യങ്ങളാണ് ഫേണുകൾ. ഈർപ്പം ഒരുപാട് ഇഷ്ടപ്പെടുന്ന സസ്യങ്ങളായതുകൊണ്ട് തന്നെ ഇവ ഉറുമ്പുകളുടെ പ്രധാന താവളമായിട്ട് മാറാറുണ്ട്. എപ്പോഴും നനവുള്ള മണ്ണ് ഉറുമ്പുകൾക്ക് വീടൊരുക്കാനായിട്ട് ഉത്തമമാണ്. കൂടാതെ ചിലയിനം ഫേൺ ഇലകളുടെ ചുവട്ടിൽ എക്സ്ട്രാ ഫ്ലോറൽ നെക്ടറികൾ കാണപ്പെടുന്നുണ്ട്. ആർത്രോപോഡ് പ്ലാന്റ് ഇൻട്രാക്ഷൻ മാസികയിലെ പഠനപ്രകാരം ഈ പഞ്ചസാര സമ്പുഷ്ടമായ മധുര ദ്രാവകം കുടിക്കാനായിട്ട് ഫേൺ ഇലകളുടെ ചുവട്ടിൽ ഉറുമ്പുകൾ കൂട്ടത്തോടെ എത്താറുണ്ട്. ഇത് പ്രതിരോധിക്കാനായിട്ട് ചട്ടിയുടെ ഡ്രെയിനേജ് ഹോൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അടിയിൽ വയ്ക്കുന്ന ട്രെയിൽ വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് അനുവദിക്കരുത്. ഇത് ഉറുമ്പുകൾ വരുന്നത് ഒഴിവാക്കാനായിട്ട് വലിയ രീതിയിൽ സഹായിക്കും. അപ്പോൾ ഫേണുകളിൽ വരുന്ന ഉറുമ്പുകളെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് മനസ്സിലായില്ലേ? ഇനി സക്കുലന്റുകളാണ്. സക്കുലന്റുകളെ കുറിച്ച് പറയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വളരെ കുറഞ്ഞ വെള്ളം മാത്രം ആവശ്യമുള്ള സെക്കുലന്റുകൾ എങ്ങനെയാണ് ഉറുമ്പുകളെ ആകർഷിക്കുമെന്ന് പറഞ്ഞു തരട്ടെ. ഇവിടെ വില്ലനാകുന്നത് മണ്ണും അവയെ ബാധിക്കുന്ന കീടങ്ങളുമാണ്. കുറേ കാലം പഴക്കമുള്ള സെക്കുലന്റ് ചെടികളിലെ വരണ്ട അന്തരീക്ഷം ഇതിന് കാരണമാകുന്നുണ്ട്. ചട്ടിയിലെ വരണ്ടതും ഇളക്കമില്ലാത്തതുമായ മണ്ണ് ഉറുമ്പുകൾക്ക് തടസ്സമില്ലാതെ കൂടുകൂടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുന്നുണ്ട്. ഇതിനു പുറമെ സെക്കുലന്റുകളെ സാധാരണയായിട്ട് ബാധിക്കുന്ന മീലി ബഗുകൾ എന്ന കീടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹണി ഡ്യൂ ഉറുമ്പുകളുടെ പ്രിയപ്പെട്ട ഭക്ഷണം കൂടിയാണ്. സ്രവം വലിച്ചെടുക്കുന്ന ഇത്തരം പ്രാണികളും ഉറുമ്പുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇക്കോളജിക്കൽ റിസർച്ച് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സെക്കുലന്റുകളുടെ മണ്ണും ഇലകളുടെ അടിഭാഗവും പരമാവധി പരിശോധിച്ച് വൃത്തിയാക്കുന്നത് വഴി ഇവയെ പൂർണ്ണമായിട്ടും തുരത്താനായിട്ട് പറ്റും. ഇനി പീസ് ലില്ലിയിൽ എങ്ങനെയാണ് ഇത്തരം പ്രാണികളൊക്കെ കടന്നു കൂടുന്നത്, ഉറുമ്പുകളൊക്കെ ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. നല്ലൊരു

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സിൽ വരുന്ന ഉറുമ്പുകളെ തുരത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. അടുത്തത് പീസ് ലില്ലിയാണ്. കുറഞ്ഞ വെളിച്ചത്തിലും മനോഹരമായി വളരുന്ന പീസ് ലില്ലികൾ ദിവസങ്ങളോളം മണ്ണിൽ ഈർപ്പം നിലനിർത്തുന്നവയാണ്. ഈർപ്പവും തണലുള്ള ഈ സാഹചര്യം ഉറുമ്പുകൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇൻഡോർ സാഹചര്യങ്ങളിൽ ചൂടുകൂടിയ അന്തരീക്ഷം ഇതിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പീസ് ലില്ലികളിൽ മുഞ്ഞകൾ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. പഠനമനുസരിച്ച് മുഞ്ഞകൾ പുറപ്പെടുവിക്കുന്ന പഞ്ചസാരയടങ്ങിയ ഹണി ഡ്യൂ ഉറുമ്പുകളെ വലിയ തോതിൽ ആകർഷിക്കുന്നുണ്ട്. ഇത് തടയാനായിട്ട് പീസ് ലില്ലിയുടെ ഇലകൾ നനഞ്ഞ തുണി കൊണ്ട് പതിവായി തുടച്ച് വൃത്തിയാക്കുക. ഇലകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവശിഷ്ടങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കുന്നത് വഴി ഉറുമ്പുകളെ ഒരു പരിധിവരെ അകറ്റി നിർത്താനായിട്ട് സാധിക്കും. ഇനി റോസാ ചെടികളും ഉറുമ്പുകളെ ആകർഷിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന റോസാ ചെടികളും ഉറുമ്പുകളെ ആകർഷിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് പറയട്ടെ, ബാൽക്കണിയിലോ ജനലിനടുത്തോ വളർത്തുന്ന റോസാ ചെടികൾ ഉറുമ്പുകളുടെ മറ്റൊരു പ്രധാന താവളമാണ്. റോസാ ചെടികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കീടങ്ങളാണ് മുഞ്ഞകൾ. ഉറുമ്പുകളും മുഞ്ഞകളും തമ്മിൽ വിചിത്രമായൊരു കൂട്ടുകെട്ടുണ്ട്. റഡാലിക് പ്രസിദ്ധീകരിച്ച ഗവേഷണ പ്രകാരം ഉറുമ്പുകൾ ഈ മുഞ്ഞകളെ സംരക്ഷിക്കുകയും അവയിൽ നിന്ന് തേൻ മഞ്ഞ് ശേഖരിക്കുകയും ചെയ്യുന്നു. പകരം മുഞ്ഞകളെ മറ്റ് ഇരപിടിയൻ പ്രാണികളിൽ നിന്ന് ഉറുമ്പുകൾ കാത്തു രക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ബാറ്റ സിസ്റ്റം ഇവ തമ്മിൽ നടക്കുന്നത് കാരണം ഉറുമ്പുകൾ റോസാ ചെടികളിൽ ധാരാളമായിട്ടുണ്ടാവും. അതിനാൽ റോസാ ചെടിയിൽ ഉറുമ്പുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ തണ്ടുകളിലോ ഇലകൾക്കടിയിലോ മുഞ്ഞകൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അത് കണ്ടെത്തി നശിപ്പിക്കേണ്ടത് ചെടിയുടെയും വീടിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമാണ്. ഇനി കറിവേപ്പില. കറിവേപ്പിലയിലും ഉറുമ്പുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചെതുമ്പൽ പ്രാണികളൊക്കെ വരാറുണ്ട്. അതിനെ എങ്ങനെ തുരത്താമെന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മലയാളികളുടെ അടുക്കളത്തോട്ടങ്ങളിലെയും ബാൽക്കണിയിലെയും ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് കറിവേപ്പില. ഇതിന്റെ പ്രത്യേക സുഗന്ധവും പലരും അമിതമായി വെള്ളമൊഴിക്കുന്ന ശീലവും കാരണം ഇതിന്റെ മണ്ണ് ഉറുമ്പുകളുടെ താവളമായിട്ട് മാറാറുണ്ട്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കറിവേപ്പിലയിൽ ചെതുമ്പൽ പ്രാണികളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. ഇത് ഉറുമ്പുകൾക്ക് വരാനായിട്ട് വഴിയൊരുക്കുന്നു. AOB പ്ലാന്റ്സ് റിപ്പോർട്ട് അനുസരിച്ച് സസ്യങ്ങൾ തങ്ങളുടെ സ്വാഭാവിക പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഉറുമ്പുകളെ ആകർഷിക്കാനായിട്ട് ചില സ്രവങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് മാസത്തിൽ ഒരിക്കൽ വേപ്പെണ്ണ മിശ്രിതം തണ്ടിലും ഇലകളിലും തളിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുവഴി കറിവേപ്പിലയിലെ കീടങ്ങളെയും ഒപ്പം ഉറുമ്പുകളെയും ഒരുപോലെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഇനി ഉറുമ്പുകളെ തുരത്താനുള്ള ഫലപ്രദമായിട്ടുള്ള ജൈവ വഴികൾ എന്തൊക്കെയാണെന്ന് പറയാം. നല്ലൊരു പാട്ട്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീട്ടിൽ വളർത്തുന്ന ഇൻഡോർ പ്ലാന്റ്സിൽ വരുന്ന ഉറുമ്പുകളെ എങ്ങനെയൊക്കെ തുരത്താം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഉറുമ്പുകളെ തുരത്താനുള്ള ഫലപ്രദമായിട്ടുള്ള ജൈവ വഴികൾ എന്തൊക്കെയാണെന്ന് പറയാം. ചെടികളെ വീടിനുള്ളിൽ നിന്ന് ഒഴിവാക്കാതെ തന്നെ ഉറുമ്പ് ശല്യം പരിഹരിക്കാനായിട്ട് ചില എളുപ്പ വഴികളൊക്കെയുണ്ട്. ഉറുമ്പുകൾക്ക് കറവപ്പട്ടിയുടെ ശക്തമായ മണം ഇഷ്ടമല്ല. ചെടിച്ചട്ടിയിലും മുകളിലെ മണ്ണിലോ ചട്ടിക്ക് ചുറ്റുമോ അല്പം കറവപ്പട്ട പൊടി വിതറുന്നത് ഉറുമ്പുകളെ അകറ്റും. കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് വേപ്പെണ്ണയും അല്പം ലിക്വിഡ് സോപ്പും ചേർത്ത മിശ്രിതം ഇലകളിൽ തളിക്കുക. കീടങ്ങൾ ഇല്ലാതാകുന്നതോടുകൂടി ഉറുമ്പുകളും പടിയിറങ്ങും. കൂടാതെ ചട്ടിയിലെ മണ്ണ് എപ്പോഴും ചതുപ്പ് പോലെ കിടക്കാനായിട്ട് അനുവദിക്കരുത്. ഡ്രെയിനേജ് സംവിധാനം കൃത്യമാണ് എന്ന് ഉറപ്പാക്കുക. ചെടിച്ചട്ടികളുടെ ഇലകൾ ആഴ്ചയിൽ ഒരിക്കൽ നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കുന്നത് കീടങ്ങളുടെ സാന്നിധ്യവും ഒട്ടിപ്പിടിക്കുന്ന സ്രവങ്ങളും ഒഴിവാക്കാനായിട്ട് സഹായിക്കും. കൃത്യമായ നനയും കീടനിയന്ത്രണവും വഴി ഇൻഡോർ ചെടികളെ ഉറുമ്പുകളിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാം. ഇൻഡോർ ചെടികൾ വീടിന് ഭംഗിയും ആരോഗ്യകരമായ അന്തരീക്ഷവും നൽകുന്നവയാണ്. എന്നാൽ കൃത്യമായ നനയും ശരിയായ കീടനിയന്ത്രണ മാർഗങ്ങളും അവലംബിച്ചാൽ മാത്രമേ നമ്മുടെ പ്രിയപ്പെട്ട ചെടികളെയും വീടിനെയും ഒരുപോലെ ഉറുമ്പുകളുടെ ശല്യത്തിൽ നിന്ന് സുരക്ഷിതമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീടകം എപ്പോഴും പച്ചപ്പോടും ശുചിത്വത്തോടും ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻഡോർ ചെടികളിലെ ഉറുമ്പ് ശല്യത്തെക്കുറിച്ചും അവയ്ക്കുള്ള ജൈവ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പങ്കുവച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ഹരിതഭൂമിയിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4 കേട്ടുകേട്ട് കൂട്ടുകൂടാണ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ. 2 ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന August 10-11 അഹല്യ ശില്പോദ്യാനത്തിൽ 2 വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
5: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും, ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
4: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC Apply.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: നല്ല മൂടി കെട്ടിയ ക്ലൈമറ്റാണ്. ഇപ്പം മഴ പെയ്യും പെയ്യാതിരിക്കും അങ്ങനെ ഒരു ഒരു സിറ്റുവേഷനല്ല, അങ്ങനെ ഒരു ക്ലൈമറ്റാണ് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഒരു ചായയൊക്കെ കുടിച്ച്, നല്ല ചൂടുള്ള ചായയോ കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട ഒരു ടൈം പോലെ, ചുമ്മാ ഇരിക്കേണ്ട ഒരു ടൈം പോലെ എനിക്കങ്ങ് ഫീൽ ചെയ്ത് കേട്ടോ. അങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് കാപ്പിയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ചായയൊക്കെ കുടിച്ച് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള ഒരു പാട്ട് റേഡിയോയിലൂടെ ഇങ്ങനെ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു വൈബായിരിക്കും അല്ലേ. തീർച്ചയായിട്ടും ഇപ്പോൾ കാറിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ലൊരു പാട്ട് കേൾക്കാൻ ആഗ്രഹം തോന്നി, നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ഒരു ട്രാവലിങ്ങിന് ആപ്റ്റായിട്ടുള്ള, പുറത്തിങ്ങനെ നല്ല മഴക്കാരൊക്കെ ആണല്ലോ, ഇങ്ങനെ ഒരു തണുത്ത ക്ലൈമറ്റൊക്കെ ആണല്ലോ, ആ ഒരു തണുത്ത ക്ലൈമറ്റിൽ പാട്ട് കേൾക്കാൻ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനുള്ളൊരു അവസരമാണ് ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്ലൈമറ്റ്, ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ഒരു വൈബ് ഒന്നുകൂടെ ഒന്ന് അടിപൊളിയാക്കാനായിട്ട് ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനലിന്. 2 മണിക്കൂർ നേരം ഞാനിവിടെ കാണും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങളുടെ കാതോരം എത്തിക്കാനായിട്ട്. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. 12 മണി ആയിരിക്കുന്നു, 2 മണി വരെ ഇൻസ്റ്റന്റ് പാട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാനുള്ള അവസരമാണ്. ഇപ്പൊ തന്നെ കുറെ പേര് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറെ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാം നോക്കുന്നതായിരിക്കും, എല്ലാവരുടെയും കോൾസ് മാക്സിമം എടുക്കുന്നതായിരിക്കും. എല്ലാവരും നേരത്തെ തന്നെ വിളിച്ച് പാട്ട് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പല ആൾക്കാരും 1:45 വിളിക്കാറുണ്ട്, അപ്പോഴേക്കും നമ്മുടെ പാട്ടൊക്കെ ഫില്ലായി പോവാറാണ് സാധാരണ പതിവ്. അപ്പം അതുകൊണ്ട് നേരത്തെ തന്നെ വിളിച്ച് പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നു. വിളിക്കേണ്ട നമ്പർ 8 1 5 0 9 0 0 1 82 81 50 90 00 ആണ് നമ്പർ. സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂവും മെസ്സേജൊക്കെ അയച്ച് പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യാം. മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ പേര്, പാട്ടിന്റെ ആദ്യത്തെ വരി, ആ ഒരു പാട്ട് ഏത് സിനിമയിലേതാണ് എന്നുള്ളത് കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ സന്തോഷം, വളരെ പെട്ടെന്ന് ആ ഒരു പാട്ട് നിങ്ങളുടെ കാതുകളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ, അതായത് ഈ ഒരു മഴ വരാൻ പോകുന്ന, മഴക്കാറുള്ള, തണുപ്പുള്ള ഈ ഉച്ച സമയത്തും നമുക്കൊരു രാവിലെയൊക്കെ പോലുള്ള ഒരു പ്രതീതി സമ്മാനിക്കുന്ന, അല്ലെങ്കിൽ ഒരു വൈകുന്നേരം പോലെ ഒരു പ്രതീതി സമ്മാനിക്കുന്ന പലർക്കും ഡൗട്ട് ഉണ്ടാവും, അയ്യോ 12 മണി ആയോ ഇത്ര പെട്ടെന്ന്. പക്ഷേ ക്ലൈമറ്റ് കണ്ടു കഴിഞ്ഞാൽ, ആകാശം കണ്ടു കഴിഞ്ഞാൽ പറയില്ല കേട്ടോ 12 മണി ആയത് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ക്ലൈമറ്റാണ് ഈ ഒരു ടൈമിൽ ഞാൻ കേൾക്കാൻ പോകുന്ന പാട്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ നാവിൽ ഇങ്ങനെ കയറി കൂടിയിട്ടുള്ള ഒരു പാട്ടാണ്. ഒരു റീല് കണ്ടതിന് ശേഷമാണ് ഈ ഒരു പാട്ട് എനിക്ക് പാടിക്കൊണ്ട് നടക്കാനായിട്ട് തുടങ്ങിയത്. പണ്ട് കുട്ടിക്കാലത്ത് ചിത്രഗീതം പരിപാടിയിലൂടെയൊക്കെ ഞാനിങ്ങനെ വളരെയധികം ആസ്വദിച്ച് കണ്ട വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു. പിന്നെ കുറേ കാലത്ത് എവിടെയോ പോയി ഈ പാട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഞാൻ മറന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഈ അടുത്തൊരു റീല് കണ്ടപ്പോഴാണ് ഈ ഒരു പാട്ട്, അയ്യോ ഈ പാട്ട് കേട്ടിട്ട് കുറേ നാളായല്ലോ എന്ന് എനിക്കിങ്ങനെ തോന്നിയത്. അപ്പോൾ ആ ഒരു പാട്ട് നിങ്ങളെ കൂടെ കേൾപ്പിക്കാമെന്ന് കരുതി. നല്ലൊരു പാട്ടാണ്, എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണ്. ആ ഒരു പാട്ടാണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലെ ആദ്യത്തെ ട്രാക്ക്. ആ ഒരു ഗാനത്തിന് ശേഷം നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകളായിരിക്കും. കുറച്ച് പുതിയ പാട്ടുകളൊക്കെ ആവശ്യപ്പെടുക. ഈ ഒരു മഴ വൈബിന് പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ടൈമിന് പറ്റിയിട്ടുള്ള നല്ല കുറെ പാട്ടുകളൊക്കെ എനിക്കിന്ന് കേൾക്കാൻ പറ്റും. ഈ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വാവ് എല്ലാം എന്ത് സൂപ്പറായ പാട്ടുകളായിരുന്നു എന്ന് എന്നെ കൊണ്ട് തന്നെ നിങ്ങൾ പറയിപ്പിക്കണം കേട്ടോ. അങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ നല്ല പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ സമയം 12 മണി കഴിഞ്ഞ് 3 മിനിറ്റാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹൽ FM 90.4 ഇൻസ്റ്റന്റ് പാട്ട്, കൂടെയുണ്ട് ഞാൻ സുനൽ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: വെൽക്കം ബാക്ക്. പഞ്ചാബി ഹൗസ് എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിച്ചിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ഫസ്റ്റ് കോളർ. ശരിക്കും ഫസ്റ്റ് കോളർ വേറൊരു കോളറായിരുന്നു, പക്ഷേ ആ കോളുടെ പാട്ടൊക്കെ എടുത്ത് ഞാനിങ്ങനെ വെച്ച് കഴിഞ്ഞതും ആ കോൾ ഡ്രോപ്പായി പോയി. ആ പാട്ട് ഞാൻ രണ്ടാമതായിട്ട് വെക്കുന്നുണ്ട്, ആരാണെന്ന് പറയാം. അതിന് മുന്നേ ഫസ്റ്റ് കോളറിലേക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
2: ഹലോ, എന്റെ പ്രിയപ്പെട്ട
1: ഷെയ്ഫുദ്ദീൻ ചേട്ടാ, കൊഴിഞ്ഞാമ്പാറയിൽ മഴയൊക്കെ ഉണ്ടോ? മഴ വരാൻ പോകുന്ന ആ ഒരു പ്രതീതിയാണ് അല്ലേ?
2: അങ്ങനെയുണ്ട്.
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്കിന്ന് ഇന്ന് 29-ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നു മരുമകൾ അഫ്രീൻ മോളിന് 1000 ജന്മദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് മന്ദരപ്പൊന്നകൻ തമിഴ് മുറിയിൽ ജാനകി അമ്മ പാടിയതാണ്. മന്ദിരത്തുന്നതയോ മഞ്ചൽ നിലവോ കണ്ണേ കണ്ണേ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചായിരുന്നു.
1: എല്ലാവിധ പിറന്നാൾ ആശംസകളും എന്റെ വകയും അറിയിക്കുന്നു കേട്ടോ. വീണ്ടും വിളിക്കാം. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഷെയ്ഫുദ്ദീൻ ചേട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് നാഗരാജ ചേട്ടനാണ് ചിറ്റൂരിൽ നിന്നും റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു തമിഴ് ട്രാക്ക് തന്നെയാണ്, സെമ്പകമേ സെമ്പകമേ എന്ന സിനിമയിലെ വാസലിലെ പൂസനിപ്പൂ എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായ ഗാനമാണ്. SPB എസ് ജാനകിയമ്മയും ചേർന്ന് പാടിയിട്ടുള്ള ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ രണ്ട് തമിഴ് പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ.
2: ഹലോ, ഞാൻ സുനിൽമാനേ. അപ്പുള്ളൊരു മാധവണ്ണാണ്.
1: മാധവൻ ചേട്ടാ, സുഖമായിട്ട് പോകുന്നു? ലൈഫൊക്കെ
2: സുഖമായിട്ട് പോകണം. ലൈമാനെ,
1: ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? തീർച്ചയായിട്ടും വെച്ചിരാം കേട്ടോ. ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കുക. വിളിച്ചത് മാധവൻ ചേട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത ഗാനം വരുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ജാജ്വലാണ്, മേൽപ്പറമ്പിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൗനരാഗത്തിലെ ചിന്ന ചിന്ന വണ്ണക്കുയിൽ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടെ വരുന്നുണ്ട്. ജാനകിയമ്മ പാടിയിട്ടുള്ള അതിമനോഹരമായ ഗാനമാണ്. ആ ഗാനത്തിന് ശേഷം, ബ്രേക്കിന് ശേഷം ആകാശവാണി വാർത്തകളാണ്. വാർത്തകൾക്ക് ശേഷം തിരിച്ചു വരാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റന്റ് പാട്ട് കൂടെയുള്ളത് ഞാൻ സുനിൽ.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക മാസത്തിൽ വായു, ജലം, അന്തരീക്ഷം എന്നിവയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ നമ്മളുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴക്കാലത്ത് അതായത് വർഷ ഋതുവിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഈർപ്പം വളരെയധികം കൂടുകയും സൂര്യൻ്റെ തീവ്രത കുറയുന്നത് കാരണം കൊണ്ട് തന്നെ ശരീരത്തിനെ വളരെയധികം ഈ ഒരു കാലാവസ്ഥയ്ക്ക് ബാധിക്കാൻ പറ്റുന്നു. ശരീരത്തിൻ്റെ ജഠരാഗ്നി അതായത് ദഹനശക്തിയെ വളരെയധികം കുറയ്ക്കാനും അതിനോടൊപ്പം തന്നെ കഴിക്കുന്ന ആഹാരം പൂർണ്ണമായിട്ടും ദഹിക്കാതെ വരികയും അജീർണമുണ്ടാകുകയും ആമമുണ്ടാകുകയും, ദഹിക്കാതെ കിടക്കുന്ന ആഹാരത്തിനെയാണ് ആയുർവേദത്തിൽ ആമമെന്ന് പറയുന്നത്, ആമമുണ്ടാവാനുള്ള കാരണവും ആകുന്നു. ഇങ്ങനെ ശരീരത്തിൽ ദഹനശക്തി കുറയുന്ന അവസ്ഥയിൽ കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. വയറുവീക്കം, അജീർണം, ക്ഷീണം, അതേപോലെ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ശരീരത്തിലുണ്ടാവുന്ന വേദന, അസ്ഥിവേദന, സന്ധിവേദന പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് ഈ സമയത്ത് കൂടുതലും ചൂടുള്ളതും എളുപ്പം ദഹിക്കാൻ പറ്റുന്നതും ദഹനശക്തിയെ പോഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരങ്ങളാണ് കൂടുതലും ആയുർവേദത്തിൽ നിർദ്ദേശിക്കുന്നത്.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
3: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
3: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങി. സമ്മേളനം ഫലപ്രദമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചു. ഈയിടെ അന്തരിച്ച 6 മുൻ അംഗങ്ങൾക്ക് ലോക്സഭ ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടന്നപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം സഭയിൽ ഉന്നയിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ചു. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് നടപടികൾ ആരംഭിച്ചത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഫലപ്രദമാക്കണമെന്നും ഇന്ത്യ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമ്മേളനത്തിന് മുൻപ് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: സ്റ്റാർട്ടപ്പുകളെ പ്രശംസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ടിന്റെ വിജയം ഉദാഹരണമാണെന്ന് പറഞ്ഞു. രാജ്യത്തെ യുവാക്കളുടെ കഴിവും അഭിലാഷങ്ങളും ബഹിരാകാശം പോലെ തന്നെ അതിരുകളില്ലാത്തതാണെന്നത് ശക്തമായൊരു സന്ദേശമാണെന്ന് മോദി അഭിപ്രായപ്പെട്ടു. ഒരു മാസത്തിനുള്ളിൽ രാജ്യം നിരവധി സുപ്രധാന നേട്ടങ്ങൾ കൈവരിച്ചുവെന്നും ഈ നേട്ടങ്ങൾ ഓരോ പൌരനിലും അഭിമാനം നിറയ്ക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഇപ്പോൾ ബഹിരാകാശ രംഗത്തും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷങ്ങളാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ആവശ്യങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യയെപ്പോലെ രാജ്യങ്ങൾക്ക് പശ്ചിമേഷ്യയിലെ സംഘർഷം വലിയ പ്രതിസന്ധിയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പെട്രോൾ, ഡീസൽ, എൽപിജി, വളങ്ങൾ, വസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി തടസ്സങ്ങളും പ്രതിസന്ധികളും ഉയർന്നുവന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. എങ്കിലും 7.7% വളർച്ചാ നിരക്ക് നിലനിർത്തുന്നത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു.
0: പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രദേശത്ത് പ്രാബല്യത്തിലുണ്ടെന്നും അതിനാൽ ജന്തർ മന്തർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. മാൾഡോവ, വടക്കൻ മാസ്റ്റോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റ് മയ്യ സന്തോവുമായി രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസിനെയും ദ്രൌപദി മുർമു കാണും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നാളെയും മറ്റന്നാളും രാഷ്ട്രപതി മാസ്റ്റോണിയയിൽ എത്തും. വടക്കൻ മാസ്റ്റോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജാനോവ്സ്ക ദോക്കോവുമായി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ രാഷ്ട്രപതി റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. ചെന്താമര 20 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നും ഈ തുക സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. നെന്മാറ പോത്തുണ്ടി തിരുത്തുമ്പാടം ബോയൻ കോളനിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. 2025 ജനുവരി 27 സംഭവം. സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ് പ്രതി ചെന്താമര. 2019 ഓഗസ്റ്റ് 31 സജിതയുടെ കൊലപാതകം. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തുക മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് ഗവൺമെന്റ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന് മുമ്പാകെ മുദ്രവച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. വിഷയം സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പൊതുധനകാര്യം, ധനകാര്യ ഭരണനിർവഹണം എന്നീ വിഷയങ്ങളിൽ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കുന്നതിനായി കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലിന്റെ ഓഫീസും ICSSR വിദ്യാർത്ഥികൾക്കായി ദേശീയ തലത്തിൽ ഗവേഷണ പ്രബന്ധ മത്സരം നടത്തും. CAG ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി മൌലികമായ ഗവേഷണ പ്രബന്ധങ്ങൾ തയ്യാറാക്കാൻ ബിരുദ ബിരുദാനന്തര ഡോക്ടറൽ തലങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് അവസരം. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗരഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന അധ്യാപകൻ ഡോക്ടർ MK റാമിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: കർണാടകയിലെ കുടകിൽ വെച്ചാണ് റാമിനെ അന്വേഷണ സംഘം പിടികൂടിയത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച ഇയാളിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം തലശ്ശേരി കോടതിയിൽ ഹാജരാക്കും. ക്രൈംബ്രാഞ്ച് SP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം വേഷം മാറിയാണ് കഴിഞ്ഞിരുന്നത് എന്ന് അന്വേഷണ സംഘം പറയുന്നു. കഴിഞ്ഞ April 10 അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടി നിതിൻ രാജ് ജീവനൊടുക്കിയത്. തുടർന്ന് വിവിധ സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഡോക്ടർ റാം ഉൾപ്പെടെയുള്ള അധ്യാപകർ ഭാഗത്തുനിന്ന് പീഡനമേൽക്കേണ്ടി വന്നതാണ് നിതിൻ രാജിന്റെ മരണത്തിന് കാരണമായതെന്ന് രക്ഷിതാക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു. ഡോക്ടർ റാമിന് സുപ്രീംകോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെയാണ് ക്രൈംബ്രാഞ്ച് ഇദ്ദേഹത്തെ കണ്ടെത്താനായുള്ള അന്വേഷണം ശക്തമാക്കിയത്.
0: സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്ലസ് 1 ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരം വിദ്യാർത്ഥി പ്രവേശനം ആരംഭിച്ചു. മറ്റന്നാൾ വൈകിട്ട് 4 പ്രവേശനം നേടാം. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ ഭക്തർക്ക് അവസരം നൽകി KSRTC പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്ര. ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തോടൊപ്പം വള്ളസദ്യ വഴിപാട് ചടങ്ങുകളും കണ്ട് സദ്യ കഴിച്ചു മടങ്ങാൻ അവസരമാണ് ലഭിക്കുക. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
3: ആറന്മുള പള്ളിയോട സേവാ സംഘവും KSRTCയും സംയുക്തമായി നടത്തുന്ന ബജറ്റ് ടൂറിസം സെൽ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്രയിൽ ഇത്തവണ 500 ട്രിപ്പുകളാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 89 ഡിപ്പോകളിൽ നിന്നായി ഭക്തർക്ക് ഈ സൌകര്യം ലഭ്യമാകും. തൃച്ചിറ്റാറ്റ്, തിരുപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം എന്നീ ക്ഷേത്രങ്ങളിലെ ദർശനമാണ് ഈ യാത്രയിൽ നടത്താനാവുക. അടുത്തുള്ള KSRTC ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടോ KSRTC ബജറ്റ് ടൂറിസം സെൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ സീറ്റ് ഉറപ്പിക്കാം. September 16 വള്ളസദ്യ നടക്കുക.
0: ഇന്ന് അന്താരാഷ്ട്ര ചാന്ദ്രദിനം. 1969 അപ്പോളോ 11 ദൌത്യത്തിലൂടെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും July 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. 2021 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ July 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തിയതിനെ തുടർന്ന് ഇടുക്കി കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറെയും ഡ്രൈവറെയും നാട്ടുകാർ തടഞ്ഞുവച്ച് പോലീസിന് കൈമാറി. തൊടുപുഴ മങ്ങാട്ടുകവലയിലായിരുന്നു സംഭവം. ഇവരുടെ വൈദ്യപരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തൊടുപുഴ HSO അറിയിച്ചു. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ അവാർഡ് ഡോക്ടർ ജോർജ് ഓണക്കൂറിന് വൈകിട്ട് തിരുവനന്തപുരത്ത് സമ്മാനിക്കും. മുഖ്യമന്ത്രി VD സതീശനാണ് അവാർഡ് സമ്മാനിക്കുക. സ്വർണവില വർദ്ധിച്ചു. പവന് 120 രൂപ കൂടി 1,05,200 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങി. സമ്മേളനം ഫലപ്രദമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന അധ്യാപകൻ ഡോ MK റാം അറസ്റ്റിൽ. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
6: 4 വർഷത്തിൽ BCA. 1 വർഷം കൂടി പഠിച്ചാൽ MCA. അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
8: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് 4ാം വാർഷികം ആഘോഷിക്കുകയാണ്.
9: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh rupees വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
8: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply.
10: കരുതലോടെ കർക്കിടകം.
11: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക കഞ്ഞിയുടെ പ്രാധാന്യം എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ആയുർവേദം അനുസരിച്ചിട്ട് കർക്കിടക കഞ്ഞി ഒരു സാധാരണ ആഹാരം മാത്രമല്ല, ഔഷധ ഗുണമുള്ള ഒരു പഥ്യാഹാരമാണ്, ഒരു ഔഷധം കൂടി ആണ്. ഞവരേലി, ഔഷധ സസ്യങ്ങൾ, പല രീതിയിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ, തേങ്ങാപ്പാല്, നെയ്യ് എന്നിവ ചേർന്നിട്ടുള്ള ഒരു കൂട്ടാണ് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. ദഹനശക്തിയെ മെച്ചപ്പെടുത്തുക, അതിനോടൊപ്പം തന്നെ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളെ ശമിപ്പിക്കുക, അസ്ഥിവേദന, സന്ധിവേദന, കൂടുതലും വർഷ ഋതുക്കളിൽ ഉണ്ടാവുന്ന രോഗങ്ങളെ ശമിപ്പിക്കുക എന്നുള്ളതാണ് കർക്കിടക കഞ്ഞിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ശരീരത്തിന് പോഷണം നൽകുക, അതിനോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശേഷിയും നൽകുക എന്നുള്ളതാണ് കർക്കിടക കഞ്ഞിയുടെ പ്രധാന ഉദ്ദേശം. ഭക്ഷണവും ഔഷധവും ഒരുമിക്കുന്ന ഒരു മികച്ച ഉദാഹരണമായിട്ടാണ് ആയുർവേദത്തിൽ കർക്കിടക കഞ്ഞിയെ പറയുന്നത്.
12: ആകാശവാണി വാർത്തകളെല്ലാം കേട്ട് ബ്രേക്ക് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സുനിൽ ഫ്രം പാലക്കാട്. ചോദിച്ചിരിക്കുന്ന ഗാനം കാതൽ സൊല്ല വന്ദേൻ എന്ന സിനിമയിലെ സെമ്പരുത്തി പൂവേ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഗാനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരുന്നത് ഒരു മലയാളം പാട്ടാണ്. കുറച്ച് നേരമായി മലയാളം പാട്ടേ കേട്ടിട്ടല്ലേ. പാട്ട് ചോദിച്ചിരിക്കുന്നത് കവിതാ മോഹൻദാസ് ആണ്. മഴനീർ തുള്ളികൾ എന്ന് തുടങ്ങുന്ന ഗാനം. ഇവിടെ നല്ല മഴയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ കേൾക്കാൻ പറ്റിയ ഒരു പാട്ട് കൂടിയാണ് ഉണ്ണിമേനോൻ പാടിയിട്ടുള്ള മഴനീർ തുള്ളികൾ. ആ ഒരു ഗാനം കൂടെ എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം സുനിൽ.
1: നമസ്കാരം, ഇതാരാണ്?
2: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാനന്തരത്തിലാണ്.
1: കണ്ണൂർ എങ്ങനെയാണ് ചേട്ടാ, മഴയൊക്കെ ഉണ്ടോ?
2: മഴ പിന്നെ രാത്രിയും രാവിലെയും നല്ല മഴയാണ്. പിന്നെ അതിനുശേഷം മഴയൊക്കെ കുറവാണ്. ഇപ്പൊ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്.
1: നല്ല വെട്ടമാണ് അല്ലേ?
2: ആ, നല്ല വ്യക്തമായിട്ടുള്ള
1: നല്ല ക്ലൈമറ്റിൽ ഏത് പാട്ടാണ് കേൾക്കാനുള്ളത്?
2: എനിക്ക് നമ്മുടെ കിഴക്കൻ പത്രം സിനിമയില്ലേ, അതിനകത്തൊരു പാട്ടാണ് നീരാളിപ്പെണ്ണിന്റെ. ആ പാട്ട് കുറച്ചായി
1: കുറച്ചായി ഞാനും കുറച്ചായി പാട്ട് കേട്ടിട്ട്.
2: അതെ, മനോഹരമായ ഒരു പാട്ടല്ലേ അതല്ലേ?
1: തീർച്ചയായിട്ടും തീർച്ചയായും. നമുക്ക് എന്തായാലും ഒന്നുകൂടെ എൻജോയ് ചെയ്യാം, ആ ഒരു പാട്ട് ആസ്വദിക്കാം അല്ലേ?
2: താങ്ക്
1: യു, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാൻ വിളിച്ചത് ആനന്ദൻ ചേട്ടനായിരുന്നു. കണ്ണൂരിൽ നിന്നും അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത ഗാനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് നിഷ പാലിയത്തുരുത്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനശ്വരം എന്ന ചിത്രത്തിലെ താരാപഥം എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനം, എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അനശ്വരത്തിലെ ഈ ഒരു ഗാനം. ആ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന FM 90.4 ഇൻസ്റ്റന്റ് പാട്ട്.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ലളിതമായിട്ടുള്ള ശീലങ്ങളുണ്ട്. എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മഴയിൽ നനഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ ഉടനെ തന്നെ മാറ്റണം. കാലുകൾ നന്നായി കഴുകി ഉണക്കി സംരക്ഷിക്കണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. കൊതുകുകളുടെ വളർച്ച പരമാവധി തടയണം. പഴകിയ ഭക്ഷണവും മലിനജലവും നമ്മൾ ഒഴിവാക്കണം. അതുപോലെ ചൂടുള്ളതും ലഘുവുമായ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. വിശപ്പുള്ളപ്പം മാത്രം ഭക്ഷണം കഴിക്കുക. പഴകിയതും അതുപോലെ അമിതമായി വറുത്തതുമായിട്ടുള്ള ആഹാരം ഒഴിവാക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദിവസം കുറച്ച് സമയം യോഗയോ നടത്തമോ ചെയ്യുക. മതിയായ ഉറക്കം ഉറപ്പാക്കുക. ധ്യാനം, പ്രാർത്ഥന അല്ലെങ്കിൽ നല്ല വായനയ്ക്കായി കുറച്ച് സമയം ചെലവഴിക്കുക. വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക.
2: അങ്ങനെ കിടിലൻ രണ്ട് പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു. വളരെ പെട്ടെന്നാണ് 1 മണിക്കൂർ കടന്നു പോയത് അല്ലേ. നല്ല കുറേ പാട്ടുകളൊക്കെ കേട്ടു. ഇനി അടുത്ത മണിക്കൂറിലും നല്ല കുറച്ച് പാട്ടുകളൊക്കെ നിങ്ങളുടെ കാതോരം എത്തുന്നുണ്ട്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, ആരാണ്?
3: നമസ്കാരം, ഞാൻ സുനിൽകുമാർ അട്ടപ്പള്ളം.
2: സുനിൽ കുമാർ അട്ടപ്പള്ളം, സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ? ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ അല്ലേ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്, വീണ്ടും വിളിക്കുക, പാട്ട് വെച്ചു തരാം. വിളിച്ചത് സുനിൽകുമാർ അട്ടപ്പള്ളം ആയിരുന്നു. ചോദിച്ചിരിക്കുന്ന ഗാനം ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു പാട്ടാണ്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് അശ്വനാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, വിളിച്ച് ആവശ്യപ്പെട്ടതായിരുന്നു. ആക്ച്വലി അശ്വനായിരുന്നു ഈ ഒരു ലിങ്കിൽ ഫസ്റ്റ് കോളർ, പക്ഷെ അശ്വൻ ഡ്രോപ്പ് ചെയ്തങ്ങ് പോയി. ചോദിച്ചിരിക്കുന്ന ഗാനം കട്ടുറുമ്പിന് കല്യാണം എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഈ പാട്ട് അശ്വൻ പാടിയൊക്കെ തന്നിരുന്നു കേട്ടോ, പക്ഷേ ഇത് ലൈവിൽ കണക്ട് ചെയ്ത് പാടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ട് സംസാരിച്ചിരുന്നു അശ്വൻ, പാറയലപ്പുള്ളി എന്നാണ് തോന്നുന്നു വിളിച്ചത്. അപ്പം എന്തായാലും അശ്വൻ റിക്വസ്റ്റ് ചെയ്ത ആ ഒരു പാട്ട് കൂടെ വരുന്നുണ്ട്, എൻജോയ് ചെയ്യാം.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ദാസേടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള അതിമനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാട്ടുകളിലെ ആദ്യത്തെ പാട്ട് സുമയാണ് പാലക്കാട് നിന്നും റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുങ്കുമച്ചെപ്പ് എന്ന ചിത്രത്തിലെ കണ്ണാടി പൂങ്കാവൽ എന്ന് തുടങ്ങുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് ആ ഒരു ഗാനം വരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് വായിക്കാം. ശ്രീകുമാർ കൊല്ലംകൂടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്കൊരു സോങ് പ്ലേ ചെയ്യാമോ, അതിഭീകര കാമുകൻ എന്ന മൂവിയിലെ സുന്ദരി എന്ന സോങ് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ടും നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: സമയം ഒരു മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആലത്തൂരുകാരി ആശാ മോളാണ്, ചേട്ടായി എന്നൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ മെസ്സേജിൽ. ഓക്കെ, എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും ആശാ മോൾ റിക്വസ്റ്റ് ചെയ്ത ഗാനം നാടോടി തെയ്യവും എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ടാണ്. സുന്ദരകില്ലാടി എന്ന ചിത്രത്തില് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്, ആ ഒരു ഗാനം വരുന്നു, നമുക്ക് എൻജോയ് ചെയ്യാം. ഒപ്പം തന്നെ ഒരു പാട്ട് കൂടെ വരുന്നുണ്ട്, പഴയൊരു പാട്ടാണ്. പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോസ് മാഷാണ്, കണ്ണാടിയിൽ നിന്നും. വൈക്കത്തഷ്ടമി നാളിൽ എന്ന് തുടങ്ങുന്ന അതിസുന്ദരമായ ഗാനം. ആ രണ്ട് പാട്ടുകളും നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 1 മണി കഴിഞ്ഞ 35 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലെ FM 90.4. നമുക്ക് അടുത്ത 2 പാട്ടുകളിലേക്ക് പോവാം. ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിസ ദിനേശനാണ്. ചോദിച്ചിരിക്കുന്ന ഗാനം രാവിൽ പൂന്തേൻ തേടുമെന്ന് തുടങ്ങുന്ന പാട്ടാണ്. കസിൻസ് ഒക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ ശ്രമിച്ചിട്ട് നടക്കാതെ പോയ ഒരു ട്രിപ്പാണ്. പക്ഷേ August 29 ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ എല്ലാ കസിൻസിനും എല്ലാവർക്കുമായിട്ട് ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രാവിൻ പൂന്തേൻ എന്ന് തുടങ്ങുന്ന ഒരു സൂപ്പർ ഗാനം ആ ഒരു പാട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ട്രിപ്പൊക്കെ അടിപൊളിയാക്കുക, എൻജോയ് ചെയ്യുക, നല്ല ഹാപ്പി മൊമെന്റ്സ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വീണ്ടും വീണ്ടും ട്രിപ്പ് പ്ലാൻ ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ഇഷ്ടം, മോട്ടിവേഷനൊക്കെ ആ ഒരു ട്രിപ്പിൽ നിന്നും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാ കസിൻസിനും നിസാദിനേഷനും ആശംസകൾ അറിയിച്ചുകൊണ്ട് ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ഖദീജയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ചധികം നേരമായി ഈ ഒരു പാട്ട് ചോദിച്ചിട്ട്. ഖദീജ ചോദിച്ചിരിക്കുന്ന ഗാനം കിളിയെ കിളി എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. ആ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക ചികിത്സ ഐ ടി ജീവനക്കാർക്കും സെഡൻറി ലൈഫ് സ്റ്റൈൽ ഉള്ളവർക്കും എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട്. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഐ ടി ജീവനക്കാരിൽ സ്ഥിരം കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണ് കഴുത്തുവേദന, നടുവേദന, സന്ധിവേദന, ഉറക്കക്കുറവ്, മാനസികമായിട്ടുള്ള സമ്മർദ്ദം എന്നിവ, അഭ്യംഗം, എണ്ണ തേച്ചിട്ടുള്ള കുളി, ആവി പിടിക്കുക, സ്വേദനം എന്ന് പറയുന്ന പ്രക്രിയ, കർക്കിടക ചികിത്സയുടെ ഭാഗമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, അതേപോലെ തന്നെ പഥ്യാഹാരങ്ങൾ, കർക്കിടക ചികിത്സ എന്നിവ ഈ പറയുന്ന രോഗങ്ങളെ കുറയ്ക്കാനും ശരീരത്തിന്റെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു.
2: ജാനകിയമ്മ പാടിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡപ്പയുള്ള നേരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ 2 പാട്ടുകളിലേക്ക് പോവാം. അതിൽ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് വിജയൻ ചേട്ടനാണ്. ഹലോ അഹല്യ എഫ് എം, ഞാൻ വിജയൻ കഞ്ചിക്കൂട് വല്ലടിയിൽ നിന്ന് വിജയനാണ്. എനിക്ക് ഇന്ന് ഭാഷ എന്ന സിനിമയിലെ ആട്ടോക്കാരൻ എന്ന പാട്ട് വേണം. ഈ ഒരു പാട്ട് വല്ലടി ജയേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഭാഷ എന്ന ചിത്രത്തിൽ രജനീകാന്ത് അഭിനയിച്ചിട്ടുള്ള ഭാഷ എന്ന ചിത്രത്തിൽ ഒരു കിടിലൻ സോങ് ആണ് വരാൻ പോകുന്നത്. എല്ലാ ഓട്ടോക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് കൂടെയാണ്. ആ പാട്ടിനോടൊപ്പം തന്നെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലെ അവസാനത്തെ പാട്ട് എന്ന് പറയുന്നത് ചോദിച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. രഞ്ജു ആണ്, രഞ്ജു ഷൈജു ആണ് ചോദിച്ചിരിക്കുന്നത്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ സുനിലേട്ട ആൻഡ് അഹല്യ. ഇന്ന് എന്റെ പ്രിയ സഹോദരൻ ശ്രീജിത്ത്, അവന്റെ പിറന്നാളാണ്. ഈ പിറന്നാൾ ദിനത്തിൽ അവന് വേണ്ടി ലവ് ബേർഡ്സ് എന്ന മൂവിയിലെ മലർഗളെ മലർഗളെ എന്ന സോങ് വെച്ച് തരണം, അവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രീജിത്തിന് പിറന്നാൾ ആശംസകൾ നേരുന്നു. രഞ്ജുവിനും ഷൈജുവും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള മലർഗളെ മലർഗളെ എന്ന ഒരു പാട്ട് കൂടെ വരുന്നുണ്ട്. ഈ 2 പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട, നല്ല കുറെ പാട്ടുകളുമായിട്ട് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായിട്ട് ഹീര ജോയിൻ ചെയ്യും കൃത്യം 2 മണിക്ക്. വീണ്ടും കേൾക്കാം, കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സുനിൽ സൈനിങ് ഓഫ്.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, കേരളത്തിലെ

0: വൺ ക്യാമ്പസിൽ നിന്നും
1: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
0: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
2: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: മധുവിന്റെ മധുരമായ ഗാനങ്ങൾ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ശ്രുതി മധുരമായ ശബ്ദത്തിനുടമയാണ് മധു ബാലകൃഷ്ണൻ. ശാസ്ത്രീയമായ സംഗീതത്തിന്റെ കരുത്ത്, പിന്നെ വികാരങ്ങളുടെ തീവ്രതയും സമന്വയിപ്പിച്ച ആലാപന ശൈലിയാണ് അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ഗാനങ്ങളിലും ഭക്തിഗാനങ്ങളിലും ഒക്കെ ഒരു മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുള്ളത്. മലയാളം മാത്രമല്ല, മലയാളം, തമിഴ്, തെലുഗു ഭാഷകളിലൊക്കെ അദ്ദേഹം നിരവധി ഭാഷകളിൽ പാട്ടുകൾ പാടിയിട്ടുണ്ട്. എവിടെ കേട്ടാലും നമ്മൾ ഇത് മധുചേട്ടന്റെ ശബ്ദമാണ് എന്ന് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും അല്ലെ. അത്രമാത്രം നമ്മളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയിട്ടുള്ള ഒരു ശബ്ദം. ഈ പ്രിയപ്പെട്ട ഗായകന്റെ നല്ല പാട്ടുകളിലൂടെയുള്ളൊരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. എല്ലാ സംഗീത പ്രേമികൾക്കും വേണ്ടി ഈ ഒരു ഓർമ്മയിലുണരും ഗാനങ്ങൾ നമുക്ക് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് പുറത്തിറങ്ങാത്തൊരു സിനിമയാണ്. ശിശിരം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യം പാട്ട് പാടിയത്, പാതിര പൂവേ ആതിര കാറ്റ് എന്ന പാട്ട്. പക്ഷെ അതിന്റെ ഓഡിയോ അത്ര അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നൊമ്പരക്കൂട്ടിലെ എന്ന പാട്ടുമാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിൽ അദ്ദേഹം പാടിയിട്ടുള്ള ഈ പാട്ടോടുകൂടി നമ്മുടെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ദക്ഷിണാമൂർത്തി സ്വാമിയാണ് അദ്ദേഹത്തിന് യേശുദാസിന്റെ ശബ്ദമായി വളരെയധികം സാമ്യമുണ്ട് എന്ന് ആദ്യം പറയുന്നത് എന്നാണ് അദ്ദേഹം കേട്ടിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലൊരു സിമിലാരിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ മധു ബാലകൃഷ്ണൻ എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സന്തോഷവും ഭയവും നിറഞ്ഞൊരു കാര്യമായിരുന്നു. കാരണം ഒരു സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു ഗായകന്റെ ശബ്ദവുമായി സാമ്യതയുണ്ട് എന്ന് പറയുമ്പോൾ. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹത്തിന് ഒരു ഭയവും ഉണ്ടായിരുന്നു, തനിക്ക് തൻ്റെതായ ഒരു ശൈലി വേണം എന്നുള്ളത്. അങ്ങനെ എസ് പി ബിയും ജയചന്ദ്രനും യേശുദാസും ഒക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് മധു ബാലകൃഷ്ണൻ എന്ന ഗായകന്റെ ഒരു സ്റ്റൈലും ആറ്റിറ്റ്യൂഡും ഒക്കെ അവിടെ നിന്നാണ് വരുന്നതെങ്കിലും തൻ്റെതായിട്ടുള്ള ഒരു ഒരു ഒരു സ്റ്റൈൽ ഉണ്ടാക്കി എടുക്കണം എന്ന വലിയ തീരുമാനങ്ങളും പ്രയത്നങ്ങളുടെയൊക്കെ ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന മധു ബാലകൃഷ്ണന്റെ ശബ്ദം. അങ്ങനെ 1995 അദ്ദേഹത്തിന്റെ ആദ്യത്തെ പാട്ട് വരുന്നതും അതും ഒരു ഡ്യുവറ്റ് ഗാനമാണ്, ചിത്ര ചേച്ചിയോടൊപ്പം മധു ബാലകൃഷ്ണൻ പാടിയ പാട്ട് ഉള്ളത്തെ തിരന്ത് ഉന്നൈ എന്ന് പറഞ്ഞൊരു പാട്ട്. വിജയകാന്തിന്റെ സിനിമയായിരുന്നു അന്നത്തെ. ഷാ എന്ന് പറഞ്ഞൊരു മ്യൂസിക് കമ്പോസർ കമ്പോസ് ചെയ്ത ആദ്യത്തെ പാട്ട് തമിഴിലാണ് അദ്ദേഹം പാടുന്നത്. അതും ഡ്യുവറ്റ് ഗാനമാണ് പാടുന്നത്. അപ്പൊ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഗാനം, അതും സിനിമയിലെ ആദ്യത്തെ ഗാനം പുറത്തു വരിക, അതും മലയാള ഭാഷയിൽ, സ്വന്തം ഭാഷയിൽ ഒരു പാട്ട് പാടുക എന്നുള്ള വലിയ ആഗ്രഹം മധു ചേട്ടൻ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ മധു ബാലകൃഷ്ണൻ എന്ന ഗായകൻ ആദ്യം ടോക്കിയോ നഗറിലെ വിശേഷങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് പാടുന്നത്. ശരിക്കും ഈ ചിത്രത്തിന് ആദ്യം പേരിട്ടിരുന്നില്ല, പേരില്ലാത്ത ഒരു ചിത്രമായിരുന്നു. അങ്ങനെ ജനങ്ങളോട് പേരിടാനൊക്കെ ആവശ്യപ്പെട്ട ഒരു ചിത്രമായിരുന്നു ഇത്. പക്ഷേ ആ സിനിമ അന്ന് പുറത്തിറങ്ങിയില്ല, അല്ലെങ്കിൽ ആ പാട്ടിന്റെ ഇത് പുറത്തിറങ്ങുന്നതിന് മുന്നേ വേറൊരു പാട്ട് അദ്ദേഹത്തിന്റെ റിലീസ് ചെയ്യാണ് ചെയ്തത്. എന്തായാലും ഫസ്റ്റ് വിഷ്വൽ സോങ് ഉദയപുരം സുൽത്താൻ എന്ന സിനിമയിലായിരുന്നു. പക്ഷെ ടോക്കിയോ നഗറിലെ വിശേഷങ്ങളാണ് ആദ്യം അദ്ദേഹം പാടിയിട്ടുള്ളത്. സണ്ണി സ്റ്റീഫനാണ് അന്ന് അതിന്റെ കമ്പോസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മള് എന്തായാലും അദ്ദേഹത്തിന്റെ, സണ്ണി സ്റ്റീഫൻ തന്നെ കമ്പോസ് ചെയ്ത മറ്റൊരു ഗാനം ഉത്രം നക്ഷത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാടിയിട്ടുള്ള പൂമാനം എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര, മധു ബാലകൃഷ്ണൻ എന്ന ഗായകനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. സ്റ്റേ

ആദ്യത്തെ ഗാനം ഉദയപുരം സുൽത്താൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗാനം പിറക്കുന്നത്. അതും ഈ ഗാനം ആദ്യത്തെ വിഷ്വൽ ഗാനം എന്നുകൂടി നമ്മൾ പറയണം. ആദ്യമായി പുറത്തിറങ്ങിയ മലയാള സിനിമയിൽ മധു ബാലകൃഷ്ണന്റെ ശബ്ദം നമ്മൾ പുറത്തു കേട്ട വിഷ്വൽ സോങ് ഉള്ള വിഷ്വൽ അടക്കമുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് ഉദയപുരം സുൽത്താൻ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തതാണ്. ആൻഡ് കൈതപ്പുറം ആണ് അതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷവും അടുപ്പവും സ്നേഹവും കൈതപ്പുറത്തിനോടുണ്ട്. ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എന്റെ ആദ്യത്തെ ഫ്ലൈറ്റ്, ഞാൻ ആദ്യമായിട്ടൊരു ഫ്ലൈറ്റ് യാത്ര ചെയ്തതും കൈതപ്പുറത്തിന് ഒപ്പമാണ്. കൈതപ്പുറത്തിനൊപ്പം കോഴിക്കോട് നിന്ന് കൽക്കട്ട യാത്ര ചെയ്ത ആദ്യത്തെ ഫ്ലൈറ്റും അദ്ദേഹം ഓർക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പ്രോഗ്രാംസും ഷോസും ഒക്കെ ആയിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചതിനെ പറ്റിയൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇത്തരം മനോഹരമായ ഒരുപാട് ഓർമ്മകൾ കൂടി ഇത്തരം സിനിമകൾക്ക് പുറകിലുണ്ട്. അപ്പം മധു ബാലകൃഷ്ണന്റെ ശബ്ദത്തിൽ ഉദയപുരം സുൽത്താൻ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളോടൊപ്പം. ആർജി ഹീറ ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ സ്റ്റേ ചെയ്യുന്നുണ്ട്.

ഇളയരാജ എന്ന സംഗീത സംവിധായകനെ ആദ്യമായി മധു ബാലകൃഷ്ണൻ എന്ന ഗായകൻ കാണുന്നത് യേശുദാസ് എന്ന മഹാഗായകന്റെ 60th പിറന്നാളിനാണ്. ഈ 60th പിറന്നാളിന് അദ്ദേഹം കണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പാട്ട് സ്റ്റേജിൽ പാടാനൊരു അവസരമുണ്ടായി. അത് രാജാ സാർ കേൾക്കുകയുണ്ടായി. ആൻഡ് അതിനുശേഷം യാദൃശ്ചികമായി മൂകാംബികയിൽ വെച്ച് ഇവർ കാണുകയും അന്ന് ഒന്ന് പോയി സംസാരിക്കാനൊക്കെ സമയം കിട്ടിയപ്പോൾ ഞാനിങ്ങനെ യേശുദാസ് സാറിന്റെ 60th പിറന്നാളിന് പാടിയിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാജാ സാർ പറയുന്നുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരാഴ്ചയ്ക്ക് ശേഷം രാജാ സാറിൻ്റെ അവിടെ നിന്ന് കോള് വരികയാണ്, ഒരു പാട്ടുണ്ട് വേഗം വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതൊരു ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം രാജാ സാറിൻ്റെ പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു ലൈഫിലെ മൈൽ സ്റ്റോൺ ആയിട്ട് കരുതുന്ന ഒരു കാര്യമാണല്ലേ. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്, അല്ല വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്റർ ആണെന്നാണ് മധു ബാലകൃഷ്ണൻ പലപ്പോഴും ഇളയരാജയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോമ്പോസിഷൻസും വളരെ സ്ട്രിക്റ്റ് റെക്കോർഡിങ്ങുകളും വളരെ സ്ട്രിക്റ്റ് കോൺസേർട്ടുകളും നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു പാട്ട് പാടാൻ പറ്റിയെന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭാരതി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വന്ദേ മാതരം എന്ന ഒരു പാട്രിയോട്ടിക് സോങ് അങ്ങനെ മധു ബാലകൃഷ്ണൻ പാടുകയാണ്. ഈ സിനിമയിൽ മറ്റു പാട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും രണ്ട് പാട്ടുകളെ അന്ന് പാടാനായിട്ട് സാധിച്ചിട്ടുള്ളൂ മറ്റു തിരക്കുകൾ കാരണം. അപ്പൊ ഈ രണ്ട് പാട്ടിലെ ഒരു പാട്ടാണ് ഈ പാട്രിയോട്ടിക് സോങ്. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം. ആർ ജി ഹീര ഓൺ അഹല്യ FM സ്റ്റേറ്റ്.

വളരെ അനായാസമായി ഹൈ പിച്ചുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഗായകനാണ് മധു ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ പാട്ടും റേഞ്ചും ആ ശബ്ദത്തിന്റെ ഒരു ഗാംഭീര്യവും ഒക്കെ കേട്ടിരിക്കാൻ തന്നെ വല്ലാത്തൊരു സുഖമാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള, അദ്ദേഹത്തിന്റെ പല സ്റ്റേജ് ഷോസിലും ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ് റോക്ക് ആൻഡ് റോൾ എന്ന സിനിമയിലെ രാവേറെയായി പോവേ. അതിൽ മറ്റൊരു ഗാനം ഉണ്ടെങ്കിലും ഈ പാട്ട് പലർക്കും ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വിദ്യാസാഗർ കമ്പോസ് ചെയ്ത പാട്ടാണ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പാട്ട് നമുക്ക് ഉൾപ്പെടുത്താതിരിക്കാൻ സാധിക്കില്ല. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരു സർപ്രൈസ് കിട്ടിയ ഗാനം. സാധാരണ നമുക്ക് ഒരു ഡ്യുവറ്റ് പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്. നല്ലൊരു ഗായികയോടൊപ്പം അത് പാടുന്നു, തിരിച്ചു വരുന്നു. പക്ഷെ ഈ റെക്കോർഡിങ്ങിന് വരുന്ന സമയത്ത് മധു ബാലകൃഷ്ണൻ എന്ന ഗായകനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ടെന്നുള്ളത്. ആ സർപ്രൈസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊഞ്ചം നേരം എന്ന പാട്ടിനെ പറ്റിയാണ്. ഈ പാട്ട് ആശാജിയുടെ ഒപ്പമാണ് പാടുന്നത് എന്നുള്ളത് മധു ബാലകൃഷ്ണൻ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ റെക്കോർഡിങ്ങിന് വേണ്ടി വന്ന് പാട്ടൊക്കെ പഠിച്ചതിന് ശേഷം ആശാജി പാടിയ പോർഷൻ, ബോംബെയിൽ വെച്ച് ഓൾറെഡി ആശാജി ഇതിന്റെ ഡ്യുവറ്റ് പോർഷൻ പാടിക്കഴിഞ്ഞിരുന്നു. അപ്പൊ ആ പോർഷൻ കേൾപ്പിച്ചപ്പോൾ ചോദിച്ചു, ഇതാരാണ് എന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ആദ്യം ജാനകിയമ്മയാണോ എന്നൊരു സംശയം തോന്നിയെങ്കിലും പിന്നീട് മധു ബാലകൃഷ്ണൻ മനസ്സിലായി, ഓക്കെ ഇത് ആശാജിയാണ് പാടിയിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ ഒരു സർപ്രൈസോടുകൂടി ആശാജിക്കൊപ്പമുള്ള ആദ്യത്തെ ഡ്യുവറ്റ് അങ്ങനെ മധു ബാലകൃഷ്ണൻ എന്ന ഗായകൻ പാടുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഒരു കൊഞ്ചലും ഒരു നാണവും പ്രണയവും ഒക്കെ കലർന്ന ഒരു പാട്ട് കൊഞ്ചനീരം, വിദ്യാസാഗറിന്റെ ജി എന്ന സിനിമയിൽ വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് യുഗഭാരതി വരികൾ എഴുതിയ ആശാ ഭോസ്ലെയും മധു ബാലകൃഷ്ണനും ചേർന്ന് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

കലോത്സവ വേദികളിൽ വെച്ചാണ് കലാഭവൻ മണിയും മധു ബാലകൃഷ്ണനും തമ്മിൽ പരിചയമുണ്ടാകുന്നത്. കാരണം ഇവരെല്ലാവരും തൃശ്ശൂരുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ യുവജനോത്സവങ്ങൾക്കൊക്കെ ഒരുമിച്ച് വരാറുണ്ട്. അങ്ങനെ പല വേദികളിലും ഇവർ കണ്ടുമുട്ടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമായി ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ട് എന്നുള്ളത് മധു ബാലകൃഷ്ണൻ മനസ്സിലാക്കുന്നത് കലാഭവൻ മണിയിലൂടെയാണ്. അദ്ദേഹം ചെയ്യുന്ന സ്റ്റെപ്പൊക്കെ കണ്ടിട്ടാണ് ഓ ഇങ്ങനെ ഒരു ഐറ്റം കലോത്സവങ്ങളിലൊക്കെ ഉണ്ടോ എന്നുള്ളത് പോലും മനസ്സിലാക്കുന്നത്. അങ്ങനെ നല്ലൊരു കൂട്ടുകെട്ട് അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമ വാൽക്കണ്ണാടി അല്ലെ, കലാഭവൻ മണി വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുള്ള മണിച്ചേട്ടന്റെ വാൽക്കണ്ണാടി എന്ന സിനിമയിലെ അമ്മേ അമ്മ എന്ന പാട്ടിനാണ് മധു ബാലകൃഷ്ണന് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയിട്ടുള്ളത്. അപ്പം വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ പാട്ട് ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു നായകൻ പാടുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ ജീവിതത്തിന്റെ വല്ലാത്ത ബുദ്ധിമുട്ടുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരു പാട്ട് പാടുന്നു, അതിനെ ശക്തിയായി ദൈവത്തെ വിളിക്കുന്ന ആ ഒരു സമയത്ത് ഈ സിനിമയിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാട്ട് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണിത്. അപ്പോൾ അത്രയും ഭംഗിയായി നമ്മൾ ആ പാട്ട് മധുചേട്ടന്റെ ശബ്ദത്തിലൂടെ കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ് നമുക്ക് തരുന്നത്. രമേശൻ നായർ വരികൾ എഴുതി ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

ഒരിക്കൽ മധുബാലകൃഷ്ണൻ എന്ന ഗായകനെ വിളിക്കാനും സംസാരിക്കാനും ഉള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വല്ലാത്തൊരു സന്തോഷം തരുന്ന ഒരു മൊമെന്റാണ്. നമ്മൾ ആദ്യമായി ഒരു റേഡിയോ ജോക്കിയായിട്ട് അദ്ദേഹത്തിനെ വിളിക്കുന്ന ആ ഒരു ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് വിശേഷങ്ങളും പാട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു, എനിക്കൊരു പാട്ട് പാടിത്തരാമോ ചോദിച്ചപ്പോൾ ഏറെ സ്നേഹത്തോടെ അദ്ദേഹം പിന്നെന്താ മോളെ പാടിത്തരാലോ എന്ന് എന്നോട് പറയുകയും ഞാൻ ചോദിച്ച പാട്ട് ഒരു തമിഴ് ഗാനമായിരുന്നു, ഡിങ് ഡോങ് കോയിൽ മണി എന്ന് പറഞ്ഞ പാട്ട്. എന്തുകൊണ്ടാണ് ആ പാട്ട് നമ്മുടെ മനസ്സിൽ കയറിയിരിക്കുന്നതെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖം എപ്പോഴും തോന്നാറുണ്ട്. അത് ആക്ച്വലി ഒരു ഡ്യുവറ്റ് സോങ് ആണ്, മധുബാലകൃഷ്ണനും മധുശ്രീയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പം ആ സിനിമയിൽ ഒരു റൊമാൻറ്റിക് എലമെന്റ് മുഴുവനായി എടുത്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. അതപ്പോൾ ഒരു വെറൈറ്റി തന്നെ, ഡിങ് ഡോങ് കോയിൽ മണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് തുടങ്ങുക എന്ന് പറയുന്നത് നമുക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സമയമായിരുന്നു. അതാണ് പാ വിജയുടെ വരികളുടെ ഒരു ഗുണം. അപ്പൊ പാ വിജയ് വരികൾ എഴുതി, വിദ്യാസാഗർ കമ്പോസ് ചെയ്ത്, മധു ബാലകൃഷ്ണനും മധുശ്രീയും ചേർന്ന് പാടിയ എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മധു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര, മധു ബാലകൃഷ്ണൻ എന്ന ഗായകനെ ഓർക്കുന്നു നമ്മൾ ഇന്ന്. സ്റ്റേ ട്യൂൺഡ്.

ഔസേ ബച്ചൻ എന്ന സംഗീത സംവിധായകനൊപ്പവും മധു ബാലകൃഷ്ണൻ പാടിയിട്ടുണ്ട്. ഒരുപാട് നല്ല സംഗീത സംവിധായകരോടൊപ്പം പാടിയിട്ടുണ്ടെങ്കിലും ഔസേ ബച്ചൻ പാട്ടുകൾക്ക് തരുന്ന ഒരു ഒരു ഒരു ഫീല് അല്ലെങ്കിൽ ആ സ്റ്റൈലൊക്കെ ക്യാരി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഗായകർക്ക് പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെയായിരുന്നു ഒരു ടഫായിട്ടുള്ള ഒരു പാട്ടെടുക്കുമ്പോൾ അത് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഗായകൻ തന്നെ വേണമെന്ന് ഔസേ ബച്ചൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് മധു ബാലകൃഷ്ണനിലേക്ക് എത്തുന്നത്. മധു ബാലകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂവിൽ, വളരെ ടഫായിട്ടുള്ളൊരു പാട്ടാണ്, അദ്ദേഹം വിചാരിച്ച പോലെ കൃത്യമായ അത് പാടണം, എത്ര സമയമെടുത്താലും ആ ഫീലിനനുസരിച്ച്, ആ കയറ്റ ഇറക്കങ്ങൾക്കനുസരിച്ച്, ആ പാട്ടിന്റെ താളത്തിനനുസരിച്ച്, രാഗത്തിനനുസരിച്ച് ഭംഗിയായി പാടാൻ സമയം കണ്ടെത്തുന്ന ഒരു സംഗീത സംവിധായകനൊപ്പം പാടാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയ സന്തോഷം തന്നെയാണ്. അപ്പൊ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, ഔസേ ബച്ചൻ സംഗീതം നൽകിയ ഉടയോൻ എന്ന സിനിമയിലെ ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഒരു ക്ലാസിക്കൽ ടച്ചുള്ള ഈ പാട്ട് മധുചേടന്റെ വോയിസിൽ ഏറ്റവും ആപ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

പഴയ പാട്ടുകളായിരിക്കും, പക്ഷെ കുറെ നാളുകൾക്ക് ശേഷമായിരിക്കും ആൾക്കാർ അത് ഓർക്കുകയും പാടുകയും ഒക്കെ ചെയ്യാം. അത്തരത്തിലൊരു പാട്ടാണ് മുത്തേ നിന്നെ കണ്ടിട്ടെന്റെ. സോഷ്യൽ മീഡിയ ഇപ്പോഴും ഓർക്കുന്ന, അല്ലെങ്കിൽ പല ഡാൻസ് റീലുകളായിട്ടും അല്ലെങ്കിൽ റൊമാൻറ്റിക് റീലുകളായിട്ടും ഒക്കെ നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് കാണുന്ന പാട്ട് തന്നെയാണ്. പല പാട്ടുകളും അങ്ങനെ പൊന്തി വരുന്നു എന്നുള്ളത് ഗായകർക്ക് തീർച്ചയായിട്ടും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ അടുത്ത് ട്രെൻഡിങ് ആയിരുന്നു ഈ പാട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാട്ടോടുകൂടി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മധു ബാലകൃഷ്ണൻ എന്ന അതുല്യ ഗായകനെ പറ്റിയും അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യത്തിലൂടെ നമ്മൾ ഇന്നത്തെ ഈ ഒരു യാത്ര ഇവിടെ തൽക്കാലത്തേക്ക് അവസാനിക്കുകയാണ്. മറ്റ് ഗാനങ്ങളും മറ്റ് പാട്ട് വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കേട്ടുമുട്ടാം. നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർജി ഹീര ഓൺ അഹല്യ എഫ് എം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. ടേക്ക് കെയർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അതെ, ഫോക്സ്വാഗൻ പർച്ചേസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
2: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കരുതലോടെ കർക്കിടകം.
3: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. പലരും ചോദിക്കാനുണ്ട് പത്തിലക്കറികൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത്. ആയുർവേദം അനുസരിച്ചിട്ടും പാരമ്പര്യമായും കേരളത്തിൽ ഉപയോഗിച്ച് വരുന്ന ഒരു ആഹാര കൂട്ടാണ് ഈ പറയുന്ന പത്തിലകൾ എന്നുള്ളത്. പത്തില വെച്ച് നമ്മൾ കൂടുതലും തോരനും അതേപോലെ തന്നെ കറികളും ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. ചീര, ചെറുചീര, മുരിങ്ങയില, തഴുതാമ, കൊടിത്തൂവ, അതേപോലെ തന്നെ ചേന, ചേമ്പ് പോലുള്ള ചെടികളുടെ ഇലകളാണ് കൂടുതലും നമ്മൾ പത്തിലകളായിട്ട് ഉപയോഗിക്കുന്നത്. പ്രദേശഭേദമുള്ള ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഇവയിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളെ പോഷണം ചെയ്യാനുള്ള കഴിവും പത്തിലകളിൽ അടങ്ങിയിട്ടുണ്ട്. കൂടുതലും പത്തിലകളുടെ ഉപയോഗത്തിന് പുറകിലുള്ള തത്വം എന്ന് പറയുന്നത് ദഹനം മെച്ചപ്പെടുത്തുകയും രക്തശുദ്ധിയും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കാനും ഇവ സഹായിക്കുന്നു എന്നുള്ളതാണ്.
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
5: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
4: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
5: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
7: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
6: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC അപ്ലൈ.
8: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
9: ഹലോ, നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ മനസ്സിൽ ചെറിയൊരു പേടി ഉണർത്തും, എന്നാൽ നമ്മൾ എല്ലാവരും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കും കൂടിയാണ് കേട്ടോ ഇത്. അത് വേറൊന്നുമല്ല, അതാണ് സ്നേക് ബൈറ്റ് ആൻഡ് ഇറ്റ്സ് പ്രിക്വേഷൻസ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പ്രത്യേകിച്ച് കാടും പറമ്പും ഒക്കെ ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ പാമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പലപ്പോഴും പാമ്പ് കടിയേറ്റ ആളുകൾ മരണപ്പെടുന്നത് വിഷം ഉള്ളിൽ ചെല്ലുന്നത് കൊണ്ട് മാത്രമല്ല, കടിയേറ്റ ഉടനെ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ പേടിക്കുന്നതുകൊണ്ടും കൂടെയാണ്. പാമ്പ് കടിയേറ്റാൽ ചിലർ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സയന്റിഫിക്കലി പറഞ്ഞാൽ ചില അറിവുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരാളുടെ ജീവൻ വളരെ എളുപ്പത്തിൽ രക്ഷിക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിനു മുൻപായുള്ള രസാവേശം.

ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാണ് ക്രിസ്റ്റീന. എവിടെയാണ് അഹല്യ? എഫ്എം 90.4. ബ്രേക്കിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, പാമ്പ് കടിയേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന്. പലരും ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ കടിയേറ്റ ഭാഗത്ത് അങ്ങ് വലിച്ചു മുറുക്കി കെട്ടിവെക്കാറുണ്ട്, അല്ലെങ്കിൽ ചോരയൊക്കെ വലിച്ചു കുടിച്ചങ്ങ് നോക്കാറുണ്ട്. ഇതൊക്കെ തികച്ചും തെറ്റായ കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എങ്കിൽ അത് വിശ്വസിക്കണം, അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം, വളരെ ഡീറ്റെയിൽ ആയിട്ട്, എന്നാൽ സിമ്പിളായിട്ട്. എല്ലാവരും നല്ല ശ്രദ്ധയോടെ കേൾക്കണം, ആരും എവിടെയും പോകരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, വലിച്ചു മുറുക്കി കെട്ടിയാൽ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായി നിലയ്ക്കാനും പിന്നീട് ആ കാല് അല്ലെങ്കിൽ കൈയും മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്കൊക്കെ അങ്ങ് വരും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എന്തിനാ ഉണ്ടാക്കുന്നേ? അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? അത് ഞാൻ പറഞ്ഞുതരാം. കടിയേറ്റ വ്യക്തിയെ ഒട്ടും പരിഭ്രാന്തനാക്കാതെ ശാന്തനായി എവിടെയെങ്കിലും ഇരുത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ, പേടിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് വല്ലാണ്ട് അങ്ങ് കൂടാൻ തുടങ്ങും. ഇത് വിഷം ശരീരത്തിൽ പെട്ടെന്ന് അങ്ങ് പടരാൻ സാധിക്കും. അതുകൊണ്ട് അതിന് ചാൻസ് കൊടുക്കരുത്. കടിയേറ്റ ഭാഗം ഹൃദയത്തിന്റെ ലെവലിനേക്കാൾ താഴെയാക്കി വെക്കുക. ആ ഭാഗം ഒരു കാരണവശാലും അനക്കാൻ അനുവദിക്കേ പാടില്ല. കയ്യിലാണ് കടിയേറ്റതെന്നുണ്ടെങ്കിൽ, മോതിരം വാച്ചൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, എത്രയും പെട്ടെന്ന് അത് ഊരി മാറ്റണം. കാരണം നീര് വന്നാൽ പിന്നെ അത് മാറ്റാൻ ബുദ്ധിമുട്ടാകും. ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള പ്രിക്വേഷൻസിനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? അത് ട്രീറ്റ്മെൻറ്റാണ്. പാമ്പ് കടിച്ചാൽ നാട്ടു ചികിത്സയും പച്ചമരുന്ന് തൊടാനോ അല്ലെങ്കിൽ മന്ത്രവാദത്തിനോ പോയി വെറുതെ നിങ്ങളുടെ സമയം കളയരുത്. കാരണം വിഷം ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരേ ഒരു മരുന്ന് ആൻറ്റി സ്നേക് വെനം ASV മാത്രമാണെന്നൊന്ന് മനസ്സിലാക്കുക. ഇത് ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് രോഗിയെ എത്തിക്കുകയാണ് വേണ്ടത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പാമ്പുകളിൽ ഭൂരിഭാഗവും വിഷമില്ലാത്തവയാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇൻകേസ് വിഷമുള്ള പാമ്പാണ് കടിച്ചെങ്കിൽ പോലും കടിയേറ്റ ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ, അതായത് ഗോൾഡൻ അവേഴ്സിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഈ ആൻറ്റി സ്നേക് വെനം നൽകിയാലും 100% ആ വ്യക്തിയെ നമുക്ക് രക്ഷപ്പെടുത്താൻ സഹായിക്കും. അതിനാണ് ഇന്നത്തെ മോഡേൺ മെഡിസിൻ ഉള്ളത്. അത് മറക്കരുത്. പിന്നെ പലരും ചെയ്യുന്ന മറ്റൊരു തെറ്റെന്താന്ന് വെച്ചാൽ, ഏത് പാമ്പാണ് കടിച്ചതെന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പാമ്പിനെയും തല്ലിക്കൊന്ന് അതിനെ തിരച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും നോക്കും. ദയവായി അങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം അത് നിങ്ങളുടെ സമയം കൂടുതൽ നഷ്ടപ്പെടുത്തത്തേയുള്ളൂ. ഏത് പാമ്പാണ് കടിച്ചതെന്ന് കണ്ടില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. ഡോക്ടർമാർക്ക് രോഗികളുടെ ലക്ഷണവും രക്തപരിശോധനയും ഒക്കെ നോക്കി വിഷം ഏതാണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ലക്ഷ്യം നമ്മുടെ ഹോസ്പിറ്റലായിരിക്കണം. കടിച്ച പാമ്പിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനല്ല, കടിയേറ്റ രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് നമ്മൾ മാക്സിമം നോക്കേണ്ടത്. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിനു മുമ്പായി ഒരിടവേള എടുക്കാം.

ഡോക്ടർ അഹല്യ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ് ക്രിസ്റ്റീന. അപ്പൊ ഇന്ന് നമ്മൾ പാമ്പ് കടിയെക്കുറിച്ചും അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ചെയ്യേണ്ട പ്രിക്കോഷൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ, പാമ്പ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വീടുകളിൽ ചില പ്രിക്കോഷൻസ് ഒക്കെ നേരത്തെ തന്നെ എടുത്തു വെക്കണം. അതായത് വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക, പിന്നെ കാടും പടർപ്പും ഒക്കെ വളരാൻ ഒട്ടും അനുവദിച്ചുകൂടാ. പറമ്പിൽ പണിക്കിറങ്ങുമ്പോൾ നിർബന്ധമായും കട്ടിയുള്ള ബൂട്ട്സും ഗ്ലൗസും ഉപയോഗിക്കുക. പിന്നെ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ ടോർച്ച് ലൈറ്റ് നിർബന്ധമായും കയ്യിൽ കരുതണം. തറയിൽ കിടന്നുറങ്ങുന്ന ശീലം പരമാവധി ഒഴിവാക്കുക. അല്പം ജാഗ്രത ഉണ്ടായാൽ പാമ്പുകളിൽ നിന്ന് നമുക്ക് സുരക്ഷിതരായിരിക്കാം. അപ്പൊ ഡോക്ടർ അഹല്യയുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ക്രിസ്റ്റീന വരുന്നതായിരിക്കും. സോ അൻ്റിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ from 90.4 KTK കേട്ട് കൂട്ടുകൂടാം.

സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും

0: ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ. കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. മഴക്കാലത്തുണ്ടാവുന്ന പനി, സന്ധിവേദന എന്നിവ തടയാൻ എന്ത് ചെയ്യാം എന്ന് പലരും ചോദിക്കാറുണ്ട്. ശരീരം ചൂടായി സൂക്ഷിക്കുക, ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക, ചൂടുവെള്ളം കുടിക്കുക, ലഘുഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, എണ്ണ തേച്ച് കുളിക്കുക, മഴയിൽ നനഞ്ഞാൽ ഉടനെ തന്നെ വസ്ത്രം മാറുക, ഇവയാണ് പ്രധാന മാർഗങ്ങൾ. രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ സ്വയം മരുന്ന് കഴിക്കാതെ വൈദ്യനെ സമീപിക്കുക.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
2: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC Apply
4: 360 degree.
5: നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് എന്നത്തെയും പോലെ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഇന്ന് നമ്മൾ എന്താണ് 360 degree പറയാൻ പോകുന്ന ആ ഒരു വിഷയം ഇന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മളെല്ലാവരും 21-ാം നൂറ്റാണ്ടിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ പോലും പ്രായഭേദമന്യേ എല്ലാവരും പറയുന്ന ഒരു ഒരു ഏജ് ഡിഫറൻസും ഈ ഒരു കാര്യത്തിലില്ല. എല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് അല്ലേ. വല്ലാത്ത സ്ട്രെസ്സാണ് ലൈഫ്. ഇപ്പോൾ എവിടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഇപ്പോൾ IT കമ്പനി ആയിക്കോട്ടെ, അതല്ലാത്ത ഫീൽഡ് ആയിക്കോട്ടെ, ഇനി ഫീൽഡ് എവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് സ്ട്രെസ്സാണ്. ഇനിയിപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കും സ്ട്രെസ്സാണ്. മൊത്തത്തിൽ എന്താ സ്ട്രെസ്സാണ്. പ്രായഭേദം തന്നെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് സ്ട്രെസ്. ഇനിയിപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ വീട്ടുജോലികൾ ചെയ്യുന്ന നമ്മുടെ അമ്മമാർക്കും വീട്ടമ്മമാർക്കും ഒക്കെ എന്താ വല്ലാത്ത മാനസിക സമ്മർദ്ദമാണല്ലേ. ശരിക്കും എന്താണ് ഈ സ്ട്രെസ്? ഇപ്പൊ പണ്ട് കാലത്ത് മനുഷ്യൻ കാട്ടിൽ ജീവിക്കുന്ന സമയത്ത് ഒരു പുലിയെയോ സിംഹത്തെയോ കാണുമ്പോൾ ജീവൻ രക്ഷിക്കാനോ ഓടണോ അതോ പൊരുതണോ എന്ന് തീരുമാനിക്കുന്ന ഒരു ബോഡി മെക്കാനിസം ഉണ്ടായിരുന്നു. അതിനെയാണ് എന്ത് പറഞ്ഞിരുന്നത്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് വിളിക്കാറ്. ഇന്ന് നമ്മുടെ മുന്നിൽ പുലിയോ സിംഹമോ ഒന്നുമില്ല അല്ലേ. പകരം ശരിക്കും എന്താ ഉള്ളത്, അൺപെയ്ഡ് ബില്ലുകളുണ്ട്, ഡെഡ്ലൈൻസ് ഉണ്ട്, ട്രാഫിക് ബ്ലോക്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയർ

ചീത്തവിളിയുണ്ട്, സോഷ്യൽ മീഡിയയിലെ മത്സരങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ തലച്ചോറിൽ ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ലാതെ ചിന്തകൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. പലരും വിചാരിക്കാറുണ്ട് പണവും ആഡംബരവും ഉണ്ടായാൽ സ്ട്രെസ് വളരെ ഈസി ആയിട്ട് മാറും. പക്ഷെ അത് ശരിയാണോ? അല്ല. എന്നാൽ മനസ്സമാധാനം എന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നിർമ്മിച്ചെടുക്കേണ്ട ഒന്നാണല്ലേ. ഈ കടുത്ത മാനസിക സമ്മർദ്ദം നമ്മുടെ ശരീരത്തെയും ഹൃദയത്തെയും ഒക്കെ നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്. ഇപ്പം മുൻപ് അല്ലെങ്കിൽ വളരെ ലളിതമായ ചില അന്താരാഷ്ട്ര സൈക്കോളജിക്കൽ ഹാക്കുകളിലൂടെ മനസ്സിനെ എങ്ങനെ കൂളാക്കി നിർത്താം, ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് 360 ഡിഗ്രിയിൽ വളരെ ആഴത്തിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടിപ്സാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. മനസ്സിന് കുളിർമയേകുന്ന ഒരു കിടിലൻ എപ്പിസോഡായിരിക്കും ഇത് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിവേ, അപ്പം നമുക്ക് നേരെ ആദ്യത്തെ ആ ശാസ്ത്രീയ വിദ്യയിലേക്കൊക്കെ കടക്കാം. അതിനു മുൻപ് നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലേ. പാട്ടൊന്ന് കേൾക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് സ്ട്രെസ്സൊക്കെ ഒന്ന് കുറഞ്ഞൊന്ന് കൂളാവും ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് സ്ട്രെസ്സൊക്കെ ഒന്ന് കുറച്ചൊന്ന് കൂളായിട്ടിരിക്കും. ഞാൻ എന്തായാലും നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മനഃശാസ്ത്രപരമായ കുറേ ടിപ്സൊക്കെ ഉണ്ടല്ലോ, അത് ഉറപ്പായിട്ടും പറഞ്ഞുതരാം. അപ്പോൾ അതേ കേൾക്കാൻ റെഡി ആയിക്കോളൂ അഹല്യ എഫ്എം 90.4 ലാസ്റ്റ് ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Yes, welcome back to 360 degree tips and tricks. ഇതിന്റെ കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്ല. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ വലിയൊരു പ്രസന്റേഷൻ നൽകാനിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അമിതമായ ആദിയോ ഭയമോ ആൻസൈറ്റിയോ അങ്ങനെ എന്തൊക്കെ തോന്നുമ്പോഴോ നമ്മുടെ ശരീരം പെട്ടെന്ന് എന്ത് ചെയ്യും, പ്രതികരിക്കും അല്ലെ. നെഞ്ചിടിപ്പ് കൂടും, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ തണുക്കും, ശ്വാസത്തിന്റെ ആ ഒരു വേഗതയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഭയങ്കര കൂടുതലായിരിക്കും. ഇതിന് കാരണം എന്താ? ഇതിന് കാരണം നമ്മുടെ ശരീരത്തിലെ സിമ്പത്തറ്റിക് നെർവസ് ആണ്. ആ ഒരു സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം കാരണമാണ് അല്ലെങ്കിൽ അത് ആക്ടിവേറ്റ് ആകുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത് അല്ലെ. ഇതിനെ തളയ്ക്കാനും നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് ശാന്തമാക്കാനും ഒരു ഇൻസ്റ്റന്റ് സ്മാർട്ട് ഹാക്ക് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഡോക്ടർ ആൻഡ്രൂ വെയിൽ വികസിപ്പിച്ചെടുത്തൊരു കാര്യമാണ് കേട്ടോ, 4-7-8 ബ്രീത്തിംഗ് ടെക്നിക്. എന്താണ് ഈ 4-7-8 ബ്രീത്തിംഗ് ടെക്നിക്? ഇത് കേവലം ഒരു ശ്വാസകോശ വ്യായാമം മാത്രമല്ല, ഇതൊരു പ്രകൃതിദത്ത ട്രാൻക്വിലൈസർ പോലെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ കൃത്യമായിട്ട് ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ. അപ്പോൾ കേൾക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ എന്നോടൊപ്പം ഇതൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും, പെട്ടെന്നൊക്കെ പഠിക്കാലോ. ആദ്യം നിങ്ങൾ എന്ത് വേണം, ആദ്യം നിങ്ങൾ നിങ്ങളുടെ ചുണ്ടുകൾ അടയ്ക്കുക. അതിനുശേഷം മൂക്കിലൂടെ മനസ്സിനുള്ളിൽ 4 വരെ എണ്ണീട്ട് ശാന്തമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ഓക്കെ, ചെയ്തല്ലോ. അതിനുശേഷം ആ ഒരു ശ്വാസം ഒട്ടും പുറത്തു വിടാതെ മനസ്സിനുള്ളിൽ ഒരു 7 വരെ എണ്ണുന്നത് വരെ ഇതെന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാം. അതിനുശേഷം അവസാനമായിട്ട് നിങ്ങളുടെ വായിലൂടെ ഹൂ എന്നൊരു ശബ്ദത്തിലെ 8 സെക്കൻഡ് എടുത്ത് പതുക്കെ ശ്വാസം പൂർണ്ണമായിട്ട് പുറത്തേക്ക് വിടാം. മനസ്സിലായല്ലോ. ഏറ്റവും ആദ്യം നിങ്ങൾ ചുണ്ടടയ്ക്കുക, അതിനുശേഷം മൂക്കിലൂടെ ശ്വാസം പതിയെ ഉള്ളിലേക്ക് എടുക്കുക. ഒരു 4 വരെ കൗണ്ട് ചെയ്താൽ മതി. ആ ഒരു ടൈമിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം ആ ശ്വാസം ഒട്ടും പുറത്തുവിടാതെ മനസ്സിനുള്ളിൽ ഒരു 7 വരെ എണ്ണാം. ആ 7 വരെ എണ്ണുന്നത് വരെ നമ്മൾ ആ ശ്വാസം ഹോൾഡ് ചെയ്യണം. അവസാനമായിട്ട് നിങ്ങളുടെ വായിലൂടെ വേണം ഹൂ എന്നൊരു ശബ്ദത്തോടുകൂടി 8 സെക്കൻഡ് എടുത്ത് പതുക്കെ ശ്വാസം പൂർണ്ണമായിട്ടും പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരൊറ്റ ഇരിപ്പിൽ ഒരു 4 തവണ ആവർത്തിച്ച് നോക്കിയാൽ മതി. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ പാരാസിംപതിക് നെർവസ് സിസ്റ്റം ഉണരുകയും ഹൃദയമെടുപ്പ് സാധാരണ നിലയിലാകുകയും ചെയ്യും. അപ്പോൾ തലച്ചോറിലേക്ക് ഇപ്പോൾ യാതൊരു അപകടവും ഇല്ല, നീ സുരക്ഷിതനാണ് എന്നൊരു സന്ദേശമാണ് ഈ ഒരു ശ്വസനത്തിലൂടെ കൈമാറപ്പെടുന്ന ഒരു കാര്യം. അപ്പോൾ നിങ്ങളുടെ ദേഷ്യവും ടെൻഷനും നിമിഷങ്ങൾക്കകം പമ്പ കടക്കാൻ വേണ്ടി ഈ ഒരു വിധി ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്തൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ചുറ്റുപാട് നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഹലോ ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. നല്ല പാട്ടൊക്കെ കേട്ട് നിങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണല്ലേ. അപ്പൊ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകണ്ടേ. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നേ, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിലെ മേശയിലൊക്കെ എന്താ സാധനങ്ങളൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ ഒരു ദേഷ്യമോ അസ്വസ്ഥതയോ വരാറുണ്ട് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ കേട്ടോട്ടോ, അതായത് ഇതിന് പിന്നിൽ വലിയൊരു മനഃശാസ്ത്രം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ചുറ്റുപാടും കാണുന്ന അഴുക്കും ആവശ്യമില്ലാത്ത സാധനങ്ങളും എന്താ നമ്മുടെ കണ്ണുകളിലൂടെ തലച്ചോറിലേക്ക് എത്തുന്ന സമയത്ത് അത് കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിന്റെ അളവ് കൂട്ടുമെന്നാണ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ പഠനങ്ങളൊക്കെ വ്യക്തമാക്കിയ ഒരു കാര്യം. ഇതിനെയാണ് എന്ത് പറയുന്നത്, വിഷ്വൽ കൾട്ടർ എന്ന് വിളിക്കുന്നത്. അതായത് സാധനങ്ങൾ ചിതറിക്കിടക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് കഴിയില്ല അല്ലേ. അതുകൊണ്ട് മനസ്സെന്താ വളരെയധികം ഇറിറ്റേറ്റഡ് ആവും, അസ്വസ്ഥമായിരിക്കാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത്, അതായത് നമ്മുടെ മനസ്സ് അത്രയും ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു പ്രാക്ടിക്കൽ തെറാപ്പിയാണ് എന്ത്, ഡീക്ലട്ടറിംഗ്. അഥവാ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കി ചുറ്റുപാട് വൃത്തിയാക്കുക, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അതിനുവേണ്ടി നിങ്ങൾ ഒരു ദിവസം ഫുൾ ഇത് പണിയെടുക്കേണ്ട ആവശ്യമൊന്നും കേട്ടോ. ശരിക്കും എന്താ ചെയ്യേണ്ടത്, ദിവസം വെറും 5 മിനിറ്റ് ഇതിനായിട്ട് മാറ്റി വെച്ചാൽ മതി. നിങ്ങളുടെ ടേബിളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലുള്ള സാധനങ്ങളായിക്കോട്ടെ, ആ അനാവശ്യമായിട്ടുള്ള പേപ്പറുകൾ എടുത്തു കളയുക, പേനകൾ സ്റ്റാൻഡിലേക്ക് മാറ്റുക, നിങ്ങളുടെ വാർഡ്രോബിലെ വസ്ത്രങ്ങളൊക്കെ ഭംഗിയായിട്ടൊന്ന് മടക്കി വെക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ ബാഹ്യമായ ചുറ്റുപാട് വൃത്തിയാക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ പ്രത്യേക ഒരു കൺട്രോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു എനർജി ലഭിക്കുന്നത് പോലെ തോന്നും. അപ്പൊ ബാഹ്യമായ വൃത്തി ആന്തരികമായ സമാധാനത്തിലേക്ക് വഴിമാറുന്നതാണ് പറയുന്നേ. അപ്പോൾ ഒന്ന് എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാനുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ പറയാൻ പോകുന്നത് അറിയോ, സോഷ്യൽ മീഡിയ തരുന്ന ഒരു സ്ട്രെസ് ഉണ്ട് നമുക്ക് അല്ലെ. ആ ഒരു സ്ട്രെസ്സിനെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ സംസാരിച്ചില്ലെങ്കിൽ ശരിയാവോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് പോവാം. ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് കീപ് ഓൺ ലിസണിംഗ് അഹലിയ FM 90.4 കേട്ടുകൂടാ.

0: 360 degree.
1: യെസ്, മനോഹരമായ ഒരു പാട്ടെല്ലാം കേട്ട് കഴിഞ്ഞതിൽ വീണ്ടും 360 degree തിരികെ എത്തിയിരിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പോൾ രാത്രി ഉറങ്ങാൻ നേരം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മറ്റുള്ളവരുടെ യാത്രകളും, പുതിയ കാർ വാങ്ങി അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ആഡംബരമായ ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കും അല്ലേ. അത് കാണുന്ന സമയത്ത് നമുക്ക് എന്താ, ആഹാ എന്തടിപൊളി, അങ്ങനെയാണ് തോന്നുക. നല്ല സങ്കടം വരും, കുശുമ്പ് വരും, കുറ്റബോധം വരും, ഇതൊക്കെ തോന്നാറുണ്ടാവും അല്ലേ. അതായത് എല്ലാവരും ജീവിതം അടിപൊളിയായിട്ട് ആസ്വദിക്കുകയാണ്, ഞാൻ മാത്രം ഇങ്ങനെ ഈ നാല് ചുവരൻ്റെ ഉള്ളിൽ ഇരിപ്പാണ്, ആ ഒരു തോന്നൽ വരും, സ്വാഭാവികം. ഇത്തരത്തിൽ വരുന്ന ചിന്തയാണ് സൈക്കോളജിയിൽ എന്ത് പറയുന്നത്, ഫോമോ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് വിളിക്കുന്നത് അല്ലേ. അതായത് മറ്റുള്ളവർക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ഭയമാണിത് അല്ലേ. അപ്പോൾ ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന 80% സ്ട്രെസ്സും വരുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയ താരതമ്യങ്ങളിൽ നിന്നല്ലേ. അപ്പൊ നിങ്ങൾ എന്താ ഓർക്കേണ്ടേ, അതായത് ഈ ആളുകളുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച 5% നിമിഷങ്ങൾ മാത്രമാണ്. അവരുടെ ഫെയിലിയേഴ്സ് ഇല്ല, അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള അവരുടെ വിഷമകരമായ കാര്യങ്ങളില്ല, അല്ലെങ്കിൽ അവരിപ്പോ EMI അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു എഫേർട്ട് കാണിക്കുന്നുണ്ടാവില്ല, ആ സ്റ്റോറിയും കാര്യങ്ങളൊന്നും അവരിടുന്നുണ്ടാവില്ല. അതുകൊണ്ട് എന്താ, ഈ ഒരു കെണിയിൽ വീഴാതെ നമ്മൾ ശീലിക്കേണ്ടത് ജോമോ ആണ് അല്ലേ, ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട് ആണ്. അതായത് ലോകത്തിന്റെ പുറകെ ഇങ്ങനെ ഓടാതെ സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും ഇന്ന് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നതിലുമാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം അല്ലേ. സോഷ്യൽ മീഡിയ ആപ്പുകൾ ദിവസവും ഒരു നിശ്ചിത സമയം നമ്മൾ വെക്കണം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആഴ്ചയിൽ ഒരിക്കൽ സോഷ്യൽ മീഡിയ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യുന്നതും ഒരു ഡിജിറ്റൽ ഡീടോക്സ് എടുക്കേണ്ടതും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ തിളക്കം കണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ വെളിച്ചം കെടുത്താതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം കേട്ടോ.

360 degree. Yes. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. അങ്ങനെ നമ്മളിങ്ങനെ ടിപ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തെ അടുത്ത ആ ഒരു ടിപ്പിലേക്ക് പോണ്ടേ. അതെ, മെന്റൽ വെൽനെസ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോ ഈ രാത്രി കിടക്കാൻ നേരെ ബെഡിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കണ്ണടയ്ക്കുന്ന സമയത്ത് അടുത്ത ദിവസം ചെയ്യേണ്ട 100 കൂട്ടം കാര്യങ്ങളെ കുറിച്ചും, അല്ലെങ്കിൽ പണ്ട് നമ്മുടെ പാസ്റ്റിൽ കഴിഞ്ഞു പോയ കുറെ കാര്യങ്ങളൊക്കെ കുറിച്ച് ഇങ്ങനെ ഇന്ന് നമ്മൾ ആലോചിക്കും. ആലോചിച്ച് ഉറക്കം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെ തിരിഞ്ഞു നോക്കാറില്ല എന്ന് പറയും. ചിലർ പറയും രാത്രി ആയി കഴിഞ്ഞാൽ എത്രയൊക്കെ നോക്കിയാലും ഉറക്കം വരാറില്ല, എന്നെ നിദ്രാദേവി തിരിഞ്ഞു നോക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. ഈ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കാറുണ്ടാവും. ശരിക്കും എന്താ സംഭവിക്കുന്നതെന്നറിയോ, ഈ തലച്ചോറിനുള്ളിൽ ഒരു വലിയ ട്രാഫിക് ബ്ലോക്ക് ഉള്ളത് പോലെ തോന്നും. അതായത് ഉറങ്ങാൻ നോക്കുമ്പോൾ ചിന്തകൾ ഇങ്ങനെ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇതിനുള്ള ഏറ്റവും നല്ലൊരു സൈക്കോളജിക്കൽ ഹാക്കാണ് ബ്രെയിൻ ഡംപ്, അഥവാ തലച്ചോറിലെ ചിന്തകളെ ഇറക്കി വെക്കുക എന്നത്. ഇപ്പൊ കമ്പ്യൂട്ടറിലെ റാം അല്ലെങ്കിൽ കപ്പാസിറ്റി കൂടുമ്പോൾ സിസ്റ്റം ഹാങ് ആകുന്നത് പോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറും ഹാങ് ആകുന്ന ഒരവസ്ഥ അല്ലെ. ഇതിനെ മറികടക്കാൻ വേണ്ടി രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു ഡയറിയും പേനയും നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ തലച്ചോറിന് അലട്ടുന്ന എല്ലാ ചിന്തകളും പേടികളും അടുത്ത ദിവസം ചെയ്യേണ്ട ജോലികളും ഒരൊറ്റ പേജിലേക്ക് യാതൊരു ഓർഡറും ഇല്ലാതെ എഴുതി വെക്കുക. ഇതിനെയാണ് എന്ത് പറയുന്നത്, കഗ്നിറ്റീവ് ഓഫ് ലോഡിംഗ് എന്ന് പറയുന്നത്. ചിന്തകളെ തലച്ചോറിൽ നിന്ന് പേപ്പറിലേക്ക് മാറ്റുന്ന സമയത്ത് തലച്ചോറ് എന്താവും, ലൈറ്റാവും. ഇനി ഈ കാര്യങ്ങൾ പേപ്പറിൽ സുരക്ഷിതമാണ്, നാളെ രാവിലെ എനിക്കിത് നോക്കാം, ഇപ്പോൾ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം, ആ ഒരു കാര്യം തലച്ചോറിന് ലഭിക്കും. അപ്പൊ ഒരു സിഗ്നൽ ആയില്ലേ. ഇതെന്താ, ഇത് നിങ്ങളുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി നല്ല രീതിയിൽ ഇരട്ടിയാക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കിടക്കാറുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് ആലോചിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഓർഡർ നോക്കേണ്ട, ഇഷ്ടമുള്ള രീതിയിൽ ഒരു പേപ്പറിലേക്ക് ഒതുക്കുന്ന രീതിയിൽ ഒന്ന് എഴുതുക. അതിനുശേഷം പോയി കിടന്ന് ഉറങ്ങാം. അപ്പൊ സുഖമായിട്ട് ഉറങ്ങാം കേട്ടോ.

360 degree. Yes, dear listeners, once again, welcome back to 360 degree. കൂടെയുള്ളത് ഇറ്റ്സ് വി ആർ ജെ ആയില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഒരു ടിപ്പിലേക്ക് പോയാലോ? യെസ്, അടുത്ത ടിപ്പ് എന്താണ് എന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഈ ഭാവിയെ കുറിച്ചുള്ള, അതായത് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അനാവശ്യ ചിന്തകൾ വന്ന് നമ്മൾ പൂർണ്ണമായിട്ടും സങ്കടത്തിലേക്കോ അല്ലെങ്കിൽ ഭയത്തിലേക്കൊക്കെ വീണു പോകുന്ന അവസ്ഥകളിലുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാകാൻ പോകുന്ന സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മനോഹരമായ തെറാപ്പിയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. 5, 4, 3, 2, 1 ഗ്രൗണ്ടിങ് മെത്തേഡ്. എന്താ സംഭവം? അതായത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ, 5 സെൻസസ് ബോധപൂർവം ഉപയോഗിച്ച് കാടുകയറുന്ന ചിന്തകളിൽ നിന്ന് നിലവിലെ നിമിഷത്തിലേക്ക്, പ്രസന്റ് മൊമെന്റിലേക്ക് തിരികെ വരുന്ന ഒരു വിദ്യയാണ് കേട്ടോ ഇതാ. ഇപ്പോ പെട്ടെന്ന് കടുത്ത ടെൻഷൻ തോന്നുമ്പോൾ നിങ്ങളുടെ ശ്വാസം എന്ത് ചെയ്യുക, ഒന്ന് ദീർഘമാക്കാം, എന്നിട്ട് നിങ്ങളുടെ ചുറ്റൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ 5 കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റുന്ന 5 സാധനങ്ങളെ മനസ്സിൽ ഉറപ്പിച്ച് പറയാം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ജനൽ, അല്ലെങ്കിൽ ക്ലോക്കിലെ സൂചി, ഒരു പെയിന്റിംഗ്, മുന്നിലിരിക്കുന്ന കപ്പ്, കസേര, അങ്ങനെ. അതിനുശേഷം 4 കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് തൊട്ടറിയാൻ പറ്റുന്ന 4 കാര്യങ്ങളെ ശ്രദ്ധിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ കാല് തറയിൽ മുട്ടുന്നുണ്ടല്ലേ, ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ തണുപ്പ്, കയ്യിലിരിക്കുന്ന ഫോൺ, മേശയുടെ തടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ 3 ശബ്ദങ്ങൾ, നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്ന 3 ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ACയുടെയോ ഫാനിൻ്റെയോ ശബ്ദം, അല്ലെങ്കിൽ ദൂരെ പോകുന്ന വണ്ടിയുടെ ഫോൺ, ഇപ്പോൾ പക്ഷിയൊക്കെ ഉണ്ടെങ്കിൽ പക്ഷികളുടെ ഒച്ച, അങ്ങനെയുള്ള കാര്യങ്ങൾ. 2 സ്മെല്ല്, നിങ്ങൾക്ക് മൂക്കിലൂടെ മണക്കാൻ പറ്റുന്ന 2 കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ പെർഫ്യൂമിന് മണമായിക്കോട്ടെ, ഇപ്പോൾ ചായ ഉണ്ടെങ്കിൽ ചായയുടെ സുഗന്ധമായിക്കോട്ടെ, അങ്ങനെ. അതുപോലെ തന്നെ 1 രുചി, നിങ്ങളുടെ നാവിൽ അറിയാൻ പറ്റുന്ന 1 രുചി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു വെള്ളം, കുറച്ച് വെള്ളം കുടിച്ചാൽ മതി, അത് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ തണുപ്പ് നമുക്ക് അറിയാൻ പറ്റും, അതിനൊരു ചെറിയൊരു ടേസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ ഇത് ചെയ്യുന്ന സമയത്തെ നിങ്ങളുടെ തലച്ചോറ് അനാവശ്യമായ ചിന്താകാടുകളിൽ നിന്ന് മാറി 100% നിങ്ങളുടെ ചുറ്റുപാടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. മനസ്സ് പെട്ടെന്ന് ശാന്തമാവുന്നുള്ളതാണ് കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് നോക്കണം കേട്ടോ. 5 സെൻസസിനെ വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട്. കേൾക്കാം 360 degree. ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് കീപ് ഓൺ ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലി ആണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മളിങ്ങനെ കടക്കാൻ പോവാനട്ടോ. ഇപ്പൊ നമ്മളിൽ പലരുടെയും സ്ട്രെസ്സിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കുന്ന ഒരു കാര്യം കൊണ്ടാണ്. നമ്മുടെ കയ്യിലായിരിക്കണം എല്ലാത്തിന്റെ കൺട്രോൾ, അതൊരു വാശിയാണല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സ്ട്രെസ് നമുക്ക് വരുന്നത്. എന്നാൽ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല, അതൊരു പരമാർത്ഥമാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല അല്ലേ. ഇപ്പോൾ സ്റ്റീഫൻ കോവിയുടെ പ്രശസ്തമായൊരു കോൺസെപ്റ്റ് ഉണ്ട്, സർക്കിൾ ഓഫ് കൺട്രോൾ. അതായത് ഇപ്പോൾ റോഡിലെ വലിയ ട്രാഫിക് ബ്ലോക്ക്, അപ്രതീക്ഷിതമായി പെയ്യുന്ന മഴ, മറ്റുള്ളവരുടെ മോശം സ്വഭാവം, കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ഇതൊന്നും നമുക്ക് ഒരു ശതമാനം പോലും മാറ്റാൻ കഴിയില്ല. ഇപ്പോൾ മാറാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനാവശ്യമായിട്ട് ഈ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് മാറ്റാൻ കഴിയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, അത്തരം സാഹചര്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം, അവർ റിയാക്ഷൻസ് അല്ലേ. അതുകൊണ്ട് ഇനി മുതൽ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ ഇറ്റ്സ് ഓക്കേ അഥവാ സാരില്ല, ഇതെന്റെ കയ്യിലുള്ള കാര്യമില്ലെന്ന് മനസ്സിനോട് പറയാനായിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ മാത്രം 100% ശ്രദ്ധിക്കാൻ നോക്കുക. ഈ ഒരു വിട്ടുകൊടുക്കൽ ശരിക്കും മനസ്സിന് വലിയൊരു സമാധാനം തരുന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ചിലതൊക്കെ

യെസ്, അങ്ങനെ സമയം പോയത് അറിഞ്ഞിട്ടില്ല. 360 degree ആണ് പ്രിയ ശ്രോതാക്കളെ, ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നിരുന്നത് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് മെന്റൽ വെൽനസ് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ പൂർണ്ണമാകുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആൻസൈറ്റി മാറ്റാൻ വേണ്ടി 478 ശ്വസന വിദ്യ, വിഷ്വൽ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഡീ ക്ലിറ്ററിങ്, സോഷ്യൽ മീഡിയയിലെ ഭയത്തിൽ നിന്ന് മാറാൻ ജോമോ ശീലിക്കൽ, അതുപോലെ തന്നെ ഉറക്കം കൂട്ടാൻ വേണ്ടി ബ്രെയിൻ ഡബ്ലിഡി, പാനിക് അറ്റാക്കുകൾ മാറ്റാൻ വേണ്ടിയിട്ട് 5-4-3-2-1 ഗ്രൗണ്ട് മെത്തേഡ്, അതുപോലെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് വിടൽ, അല്ലെ? അങ്ങനെ മനസ്സിനെ കാക്കാനുള്ള എല്ലാ 360 degree വശങ്ങളും ഇന്ന് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഓർക്കേണ്ട ഒരു കാര്യം എന്താ? നിങ്ങളുടെ സമാധാനത്തെക്കാൾ വലുതായിട്ട് ഈ ലോകത്ത് മറ്റൊരു കരിയറോ പണമോ പദവിയോ ഒന്നുമില്ല. സ്വന്തം മനസ്സിനെ സ്നേഹിക്കുക, അതിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുക കേട്ടോ. അപ്പം എന്തായാലും ദേ ഇന്നത്തെ 360 degree നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ വീണ്ടും വരും 360 degree മറ്റൊരു വിഷയമായിട്ട്, ഒത്തിരി ടിപ്സ് ആൻഡ് ട്രിക്സും ഇൻഫർമേഷൻസും എൻ്റർടൈൻമെൻറ്റ് ഒക്കെ ആയിട്ട് വരാം. അതുവരെയ്ക്കും Till then, it's me, RJ Ailia, signing off. Keep on listening, Ahalya FM 90.4 KTK to Kutukuda.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
1: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഉങ്കൾ വാഴ്ക്കയിൽ ഒരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1960.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്.

0: അതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. August 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
3: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് 4th anniversary ആഘോഷിക്കുകയാണ്.
7: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh rupees വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
6: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: മൂന്ന് കോളേജിലെയും
3: ഡോണ്ട് വറി,
2: ഫീസ് നോക്ക്.
4: എന്തുണ്ട് വിശേഷം?
2: എന്തുപറ്റി?
3: ഫീസിന്റെ ടെൻഷൻ.
4: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ഡെന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം നീറ്റ് ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാന സ്ഥിതിയായിരുന്നു. രാജ്യസഭയിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പെട്രോളിലെ എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച തീരുമാനം വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. കേരള ബാലസാഹിത്യ അക്കാദമി 2026 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരത്തിന് സന്തോഷ് ഏച്ചിക്കാനവും പി എ ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദനും കെ വി രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ശ്രീജിത്ത് പെരുന്തച്ചനും നേടി. 20,001 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓഗസ്റ്റ് 8 തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കവി കെ ജി ശങ്കരപിള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ നിർദ്ദിഷ്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി സണ്ണി ജോസഫ് വിലയിരുത്തി. പകൽ സമയം സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് ഈ പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
8: 40 MW ശ്രീകണ്ഠപുരം പദ്ധതിയുടെ ശേഷി. രാത്രി 4 മണിക്കൂർ നേരം വിതരണം ചെയ്യാനുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. ഗവൺമെന്റ് സ്ഥലം മാത്രം വിട്ടു നൽകി സ്വകാര്യ കമ്പനി സൌരോർജ്ജം സംഭരിച്ച് രാത്രിയിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. ഇതുമൂലം ഗവൺമെന്റിന് യൂണിറ്റിന് 7 രൂപയോളമേ ചെലവ് വരുന്നുള്ളൂ. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡാണ് നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിലാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് മുള്ളിയേരിയയിൽ മറ്റൊരു പദ്ധതിയും നിർമ്മാണ പാതയിലാണ്.
7: സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ടപ്പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേതുൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. ഈ മാസം 26 മുൻപ് തന്നെ ഉറപ്പ് നൽകിയ തുക കമ്പനി കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, റിലീവിംഗ് ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകളും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
7: മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബിജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പാലക്കാട് ജില്ലയിലെ 2ാം വിള നെല്ല് സംഭരണത്തിലെ PRS നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് അധിക ചുമതല നൽകി സപ്ലൈകോ. ഈ മാസം 31 മുമ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
10: പാലക്കാട് ജില്ലയിലെ 2 പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് പുറമെ കോട്ടയം, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലെ ഓഫീസർമാർക്ക് കൂടിയാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ ഈ വർഷത്തെ നെല്ലെടുപ്പ് സീസൺ ആരംഭിക്കും. ഇതിനു മുൻപ് നെല്ലെടുപ്പ് സംബന്ധമായ മുഴുവൻ നടപടികളും പൂർത്തിയാക്കി കേന്ദ്ര പോർട്ടലിൽ രേഖപ്പെടുത്തണം. ജില്ലയിൽ ഇനിയും 10,000 കർഷകരുടെ PRS നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. June 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് നിലവിൽ വില നൽകുന്നത്. ഇത് July 15 വരെ ആക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
7: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പാലാ നഗരസഭയിൽ നാളെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുമ്പായി തർക്കങ്ങൾ പരിഹരിക്കാൻ DCC നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടു. സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് കൌൺസിലർമാർ. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
11: LDS കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വിപ്പ് നൽകിയാൽ പോലും നിലവിലെ ചെയർപേഴ്സണെതിരെ വോട്ട് ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് വിമത കൌൺസിലർമാർ. അതേസമയം കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് UDFലെ മറ്റു ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണികളിലെ ഭിന്നത രൂക്ഷമായി തുടരുമ്പോഴും നാളെ തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാണ് നഗരസഭാ അധികൃതരുടെ തീരുമാനം. നാളത്തെ വോട്ടെടുപ്പ് പാലാ നഗരസഭയുടെ ഭരണ തുടർച്ചയിൽ നിർണായകമാകും.
7: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡർമാരായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സമഗ്രവും ഏകീകൃതവുമായ വിവരങ്ങൾ അടങ്ങിയ വെബ് പോർട്ടലിന്റെ പ്രകാശനം പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ബീഹാറിൽ നിന്ന് ബാലവേലയ്ക്കായി പെരുമ്പാവൂരിലെത്തിച്ച 9 കുട്ടികളെ ആർപിഎഫ് മോചിപ്പിച്ചു. പട്ന എറണാകുളം എക്സ്പ്രസിൽ എത്തിച്ച കുട്ടികളെയാണ് ആർപിഎഫ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മുണ്ടേൽ, സരൺ സ്വദേശിയായ ഡബ്ലുനാഥ് എന്നിവരെ ആർപിഎഫ് അറസ്റ്റ് ചെയ്തു. കേസിലുൾപ്പെട്ട മലയാളി ഏജന്റിനുവേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്ര സംഭാവന ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അതെ, ഫോക്സ്വാഗൻ ബൂട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
2: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 ലക്ഷ രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
1: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
4: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
3: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC Apply.

0: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
3: സ്റ്റോറി ഓഫ് ലൈഫ്.
4: Lighten your life. Lighten.
5: നമ്മളൊക്കെ നമ്മുടെ കരിയറിലോ ലൈഫിലോ മുന്നോട്ട് നടക്കുമ്പോൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നല്ലൊരു കൂട്ട്. നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കാനായിട്ട്, നമ്മുടെ വിജയങ്ങളിൽ ഒപ്പം സന്തോഷിക്കാനായിട്ട്, പ്രതിസന്ധികളിൽ കൈപിടിച്ചുയർത്താനായിട്ട് ഒരാൾ കൂടെ ഉണ്ടാവുക എന്നത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണല്ലേ. ആ ഒരു കൂട്ട് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇനി അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും, ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊക്കെ. പിന്നീട് എന്ത് സംഭവിക്കും? അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ്. ഒരുപാട് പേര് ഈ രാത്രി 9:30 സമയത്ത് സ്റ്റോറി ഓഫ് ലൈഫ് കേൾക്കാറുണ്ട്, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, വിളിച്ചു പറയാറുണ്ട്. ഒരുപാട് സന്തോഷം. ഇന്ന് സ്റ്റോറി ഓഫ് ലൈഫിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സ്റ്റോറി ഓഫ് ലൈഫിൻ്റെ 500-ാമത്തെ എപ്പിസോഡാണ്. ഈ ഒരു പരിപാടി തുടങ്ങുന്ന സമയത്ത് ഇത്രയധികം എപ്പിസോഡുകൾ നിങ്ങളുടെ കാതോരം എത്തിക്കാൻ കഴിയും എന്നത് ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. അപ്പം ഇത്രയും നാളും കൂടെ നിന്ന എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ആശ്വാസമാണ്, ഒരു സമാധാനമാണ് എന്നൊക്കെ അറിയുമ്പോൾ, ഒരു തലോടലാണ് എന്നൊക്കെ അറിയുമ്പോൾ വളരെ സന്തോഷമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നമ്മുടെ കോണ്ടന്റിലേക്ക് കടക്കാം. മറ്റൊന്നുമല്ല, ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ നിരുപാധികം അതെല്ലാം റിജക്റ്റ് ചെയ്ത് കളയുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഇതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് പറ്റുന്നത്, നിങ്ങളുടെ സാഹചര്യം അനുവദിക്കുന്നത് മാത്രം, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം നിങ്ങളുടെ ലൈഫിൽ നടപ്പിലാക്കുക. അല്ലാത്തതൊക്കെ റിജക്റ്റ് ചെയ്ത് കളയുക, ഒഴിവാക്കുക. നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ, അതിപ്പോൾ ഞാൻ പറയുന്നതാണെങ്കിലും മറ്റാര് പറയുന്നതാണെങ്കിലും, നിരുപാധികം അതെല്ലാം റിജക്റ്റ് ചെയ്യുക എന്നാണ് ഈ 500-ാമത്തെ അധ്യായത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും നാളും നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു സ്നേഹവും സപ്പോർട്ടും തുടർന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ, അല്ലേ? നമ്മുടെ ലൈഫിൽ ഒരാൾ വരുന്ന സമയത്ത്, ഒരു കൂട്ടുണ്ടാവുന്ന സമയത്ത്, ആ കൂട്ട് ലൈഫ് ലോങ് ഉണ്ടാവും നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച ആ കാര്യം, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച ആ ഒരു കാര്യം കുറച്ച് കാലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, അവരുടെ ലൈഫിൽ പുതിയ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത്, അവർ കൂടുതൽ ആഗ്രഹിക്കുന്ന പുതിയ മനുഷ്യർ കടന്നു വരുമ്പോൾ, പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് അവരകലാൻ തുടങ്ങും. അതുവരെ തണൽ തന്നവർ പെട്ടെന്നൊരു ദിവസം നമ്മളെ പാതി വഴിയിൽ തനിച്ചാക്കി നടന്നു പോകും. ആ ഒറ്റപ്പെടൽ തരുന്നൊരു വേദനയുണ്ട്. എന്തുകൊണ്ട് അവരെന്നോടിത് ചെയ്തു എന്നോർത്ത് നമ്മൾ വല്ലാതെ തകർന്നു പോകാറുണ്ട്. ഞാൻ ഈ ലോകത്ത് ഒറ്റയ്ക്കാണെന്ന അപൂർണ ബോധ്യമുള്ള ഒരാള് തൻ്റെ യാത്രയിൽ ഒരിക്കലും മറ്റൊരു മനുഷ്യനെയും കാത്തു നിൽക്കാതിരിക്കുക. കാരണം ചില മനുഷ്യർ നമ്മുടെ യാത്രയിൽ കുറച്ചു കാലം കൂടെ നടന്നിരുന്നെന്ന് വെറുതെ തോന്നിപ്പിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അത് അവരുടേതായിട്ടുള്ള മനുഷ്യരെ അവർ കണ്ടെത്തുന്നത് വരെ മാത്രമായിരിക്കും എന്നുള്ളത് കയ്പേറിയിട്ടുള്ള ഒരു സത്യമാണ്. കുറച്ചു കാലം അവർ നമ്മുടെ കൂടെ നടക്കും, ശരിക്കും അത് നമുക്ക് വേണ്ടിയൊന്നുമല്ല, ഒരു പുതിയ മനുഷ്യനെ കണ്ടുപിടിക്കുന്നത് വരെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ നമ്മുടെ കൂടെ നടന്നിട്ടുണ്ടായിരുന്നത്. സാഹചര്യം മാറുമ്പോൾ, അവർക്കിഷ്ടമുള്ള പുതിയൊരാൾ വരുമ്പോൾ അവർ പോകും. സോ സ്വയം ഒരു ബോധ്യം വേണം, നമ്മൾ ഒറ്റയ്ക്കാണ്, ആരെയും കാത്തു നിൽക്കരുത് എന്നുള്ളൊരു ബോധ്യം നമുക്കെപ്പോഴും വേണം. പല മനുഷ്യരും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് എല്ലാ കാലത്തുമുള്ള ഒരു കൂട്ടായിട്ടൊന്നുമല്ല, മറിച്ച് അവരുടെ ലൈഫിൽ ഒരു താൽക്കാലിക ഇടവേളയിൽ, ഒരു ടെമ്പററി ഫേസിൽ ഒപ്പം നിൽക്കാൻ മാത്രമാണ്. അവരുടെ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും മാറി വരുമ്പോൾ അവർ വളരെ സ്വാഭാവികമായി അവരുടെ വഴിയെ അങ്ങ് പോകും. ഇതിൻ്റെ പേരിൽ ആരോടും പരിഭവപ്പെട്ടിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ യാതൊരു കാര്യവുമില്ല. കാരണം അവരൊക്കെ അവരുടെ മുൻഗണനകൾക്കനുസരിച്ചാണ് ജീവിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമ്മളെ പഠിപ്പിക്കുന്നത് ആരോടും വെറുപ്പ് കാണിക്കാനൊന്നുമല്ല, മറിച്ച് വൈകാരികമായി സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കരിയറിലെ സ്വപ്നങ്ങളാവട്ടെ, ജീവിതത്തിലെ സന്തോഷങ്ങളാകട്ടെ, അതിനൊന്നും മറ്റൊരാളുടെ സാന്നിധ്യം ഒരു നിബന്ധനയാക്കരുത്. കൂടെ നടക്കാൻ ആളുള്ളപ്പോൾ ആ സൗഹൃദം അങ്ങ് ആസ്വദിക്കുക. എന്നാൽ അവർ പടിയിറങ്ങുമ്പോൾ, പടിയിറങ്ങിപ്പോകുമ്പോൾ തളർന്നു പോകാതെ ഇതെൻ്റെ മാത്രം യാത്രയാണ് എന്ന് പറഞ്ഞ് തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ ഒരൊറ്റപ്പെടലിലും നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. ആളുകളുടെ താൽക്കാലികമായിട്ടുള്ള സ്നേഹപ്രകടനങ്ങളിൽ വീണ് നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങളെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ആരും കൂടെ ഇല്ല എങ്കിലും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നേടാനായിട്ട് സാധിക്കും. സ്വന്തം കരുത്തിൽ വിശ്വസിക്കുക, നിങ്ങളുടെ വഴികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മറ്റുള്ളവരെ കാത്തു നിൽക്കാതെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കുതിക്കുക. അനാവശ്യമായ പ്രതീക്ഷകളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊരു ബോധ്യം നമുക്കെപ്പോഴും വേണം. സ്വന്തം കരുത്തിൽ വിശ്വസിച്ച് വേണം, കുറച്ചുകൂടെ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ചിന്തകളോടെ വേണം

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മൾ ജീവിക്കുന്ന ഈ അതിവേഗ ലോകത്ത് നമ്മൾ പലപ്പോഴും ആളുകൾക്ക് വില കൂടിയ സമ്മാനങ്ങളൊക്കെ വാങ്ങി നൽകാറുണ്ടല്ലേ. കരിയറിലെ വലിയ വിജയങ്ങൾ ആഘോഷിക്കുമ്പോഴോ ബർത്ത്ഡേയ്സിലോ വിശേഷ ദിവസങ്ങളിലോ ഒക്കെ സ്വർണമോ വസ്ത്രങ്ങളോ ഗാഡ്ജറ്റുകളോ ഒക്കെ നൽകി നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. വലിയ വിലയുള്ള ആ വസ്തുക്കൾ കിട്ടുമ്പോൾ അവർ സന്തോഷിക്കുന്നുണ്ടാവും. പക്ഷേ ഇത്തരം ഭൗതികമായിട്ടുള്ള സമ്മാനങ്ങൾക്കപ്പുറം ഏതൊരു മനുഷ്യനും തൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, എന്നാൽ നമ്മളിൽ പലരും നൽകാൻ മറന്നു പോകുന്ന ഒന്നുണ്ട്. അതാണ് പരിഗണന. ഓഫീസിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കൂടെയുള്ളവരുടെ വാക്കുകൾക്കൊന്ന് കാതോർക്കാനായിട്ട്, അവരുടെ ചെറിയ സങ്കടങ്ങളെയോ സന്തോഷങ്ങളെയോ ഒന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. തിരക്കുകളുടെ ലഹരിയിൽ പലപ്പോഴും നമ്മൾ കൂടെയുള്ള മനുഷ്യരെ വെറും കാഴ്ചക്കാരായിട്ട് മാറ്റാറുണ്ട്. നമ്മൾ ഒരാളെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയോ? വെറുതെ ഒരു വാക്ക് സംസാരിക്കുകയോ പൈസ കൊടുക്കുകയോ ചെയ്യുക എന്നതല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ അവർക്കായിട്ട് ഒരു കുഞ്ഞിടം നൽകുക എന്നതാണ് അർത്ഥം. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് നൽകാൻ കഴിയുന്ന ഏറ്റവും മൂല്യമേറിയ, ഒരിക്കലും വിലയിടാൻ കഴിയാത്ത ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്നാണ് അത്, പരിഗണന. നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളുണ്ട് എന്ന് തോന്നുന്നതിനേക്കാൾ വലിയൊരു ആശ്വാസം ഈ ഭൂമിയിലുണ്ട്. ജോലിസ്ഥലത്ത് വലിയൊരു പ്രോജക്റ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കപ്പെടുമ്പോൾ, വീട്ടിൽ നിങ്ങളുടെ ചെറിയ ആഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ, അവിടെയൊക്കെ നമ്മൾ പരിഗണിക്കപ്പെടുകയാണ്. ആ പരിഗണനയാണ് ഓരോ മനുഷ്യനും മുന്നോട്ട് ജീവിക്കാനുള്ള വലിയൊരു ഊർജം നൽകുന്നത്. ചില മനുഷ്യരുണ്ട്, അവർക്ക് പൈസയോ ആഡംബര വസ്തുക്കളോ ഒന്നും നൽകാനായിട്ട് കഴിയില്ല. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ തരുന്ന ആ ശ്രദ്ധയുണ്ടല്ലോ, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു വിനയമുണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു സമ്മാനവും നമുക്ക് കിട്ടാനില്ല. നമ്മുടെ കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും മറ്റുള്ളവരെ പരിഗണിക്കാനായിട്ട് പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം. നമ്മൾ കൊടുക്കുന്ന പരിഗണനയാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത്. തിരക്കുകളൊക്കെ എത്രയുണ്ടെങ്കിലും കൂടെയുള്ളവരെ അവഗണിക്കരുത്. നിങ്ങളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരുടെ മനസ്സ് കാണാനായിട്ട് ശ്രമിക്കുക. അവർക്ക് വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ അവർക്കായിട്ട് നല്ലൊരു ഇടം കാത്തുവെക്കുക. ആ ഒരു പരിഗണന നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ ശക്തവും മനോഹരവുമാക്കും. അനാവശ്യമായ അവഗണനകൾ നമുക്ക് മാറ്റിവെക്കാം. പരസ്പരം ബഹുമാനിച്ചും ഹൃദയം കൊണ്ട് പരിഗണിച്ചും കൂടുതൽ സ്നേഹത്തോടെ മുന്നോട്ടു പോകാം. പരിഗണനയും സ്നേഹവുമാണ് എല്ലാവർക്കും വേണ്ടത്, എനിക്കും നിങ്ങൾക്കും വേണ്ടത്.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മുടെയൊക്കെ ജീവിതത്തിലോ കരിയറിലോ ചില ബന്ധങ്ങളെ ജീവനതുല്യം സ്നേഹിക്കാറുണ്ടല്ലേ. നമ്മുടെ പങ്കാളിയാണെങ്കിലും സുഹൃത്താണെങ്കിലും എന്തിനു നമ്മുടെ മക്കളാണെങ്കിലും അവരോടുള്ള അമിതമായ അടുപ്പം കാരണം നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലൊരു ഭയം കടന്നുകൂടാറുണ്ട്. അവരെന്നെ വിട്ടുപോകുമോ, അവരുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുമോ എന്നൊരു ഭയമാണ് അത്. ആ ഒരു പേടി കാരണം നമ്മൾ അവരെ വല്ലാതെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങും, കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങും. അവരുടെ ഓരോ ചലനങ്ങളെയും നിരീക്ഷിക്കും, അവരുടെ സ്വാതന്ത്ര്യത്തിന് അതിരുകൾ വയ്ക്കും, നമ്മൾ പറയുന്ന വഴിയിലൂടെ മാത്രം അവർ നടക്കണമെന്ന് വാശി പിടിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ അമിതമായ നിയന്ത്രണങ്ങളും ശ്വാസം മുട്ടിക്കലുകളും ആ ബന്ധത്തിൻ്റെ ആയുസ് കുറയ്ക്കുകയുള്ളൂ എന്ന് പലരും മനസ്സിലാക്കാറില്ല. നമ്മുടെ കൈവെള്ളയിലെ മണൽ തരികളെ പോലെയാണ് ചില ബന്ധങ്ങൾ. ആ മണൽ കൈവെള്ളയിൽ തുറന്ന് വയ്ക്കുമ്പോൾ, അയച്ച് വെച്ചിരിക്കുമ്പോൾ അതവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ ആ കൈപ്പത്തി ചുരുട്ടി എത്രത്തോളം മുറുകെ പിടിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ ആ മണൽ തരികൾ നമ്മുടെ വിരലുകൾക്കിടയിലൂടെ ഒലിച്ച് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുമെന്നുള്ളതാണ് കൈപ്പേറിയ യാഥാർത്ഥ്യം. ഏതൊരു നല്ല ബന്ധവും മുന്നോട്ടു പോകണമെങ്കിൽ അവിടെ പരസ്പര വിശ്വാസവും അവർക്ക് ശ്വസിക്കാനുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യവും ഉണ്ടാകണം, അതായത് പേഴ്സണൽ സ്പേസും ഉണ്ടാകണം. സ്നേഹമെന്നത് ഒരാളെ തടവിലാക്കാനുള്ള കയറല്ല, മറിച്ച് അവർക്ക് പറന്നുയരാൻ ആകാശം നൽകുമ്പോഴും തിരികെ വരാനായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു സുരക്ഷിതത്വമാണ്. നമ്മളൊരു പരിധിയിൽ കൂടുതൽ മുറുകെ പിടിക്കാൻ നോക്കുമ്പോൾ ആ ശ്വാസം മുട്ടലിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് വേണ്ടിയാണ് മനുഷ്യർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഒരു നല്ല പങ്കാളിയാവുക എന്നാൽ അവരെ നമ്മുടെ വഴിക്ക് മാറ്റിയെടുക്കുക എന്നതല്ല, മറിച്ച് അവരുടെ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ട് കൂടെ നിൽക്കുക എന്നതാണ്. അമിതമായ പൊസസീവ്നെസ് ഒരിക്കലും സ്നേഹത്തിൻ്റെ ലക്ഷണമേയല്ല, മറിച്ച് അത് നമ്മുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റിയുടെ ലക്ഷണമാണ്. നിങ്ങളുടെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ, നിങ്ങൾ അവർക്ക് നൽകുന്ന പരിഗണന അർഹിക്കുന്നതാണെങ്കിൽ, അവരെ എത്ര ദൂരേക്ക് വിട്ടാലും അവർ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരികെ വരും. സ്നേഹിക്കുന്ന മനുഷ്യർക്ക് കൂച്ചി വിലങ്ങിടാതിരിക്കുക. കൈവെള്ളിയിലെ മണൽ പോലെ അവരെ ശാന്തമായി ചേർത്ത് പിടിക്കുക. അവർക്ക് അവരുടേതായിട്ടുള്ള സൗഹൃദങ്ങൾക്കും താല്പര്യങ്ങൾക്കും സമയം കൊടുക്കുക. ആ ഒരു സ്വാതന്ത്ര്യം നൽകുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളിലെ വിള്ളലുകൾ മാറി അത് കൂടുതൽ ദൃഢമാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വിശ്വാസമാണ് ഏതൊരു കൂട്ടുകെട്ടിൻ്റെയും ആയുസ്. അനാവശ്യമായിട്ടുള്ള സംശയങ്ങളും നിയന്ത്രണങ്ങളും നമുക്ക് മാറ്റിവെക്കും. ബന്ധങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശം നൽകിയിട്ട് പരസ്പര വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവാം. വിശ്വാസവും സ്വാതന്ത്ര്യവുമാണ് ഏതൊരു വ്യക്തിക്കും വേണ്ടത്, ഏതൊരു ബന്ധങ്ങൾക്കിടയിലും വേണ്ടത്.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അതെ, ഫോക്സ്വാഗൻ പർച്ചേസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
4: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 ലാഖ് രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
3: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC അപ്ലൈ.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.

പാടിയിട്ടുണ്ട്. എവിടെ കേട്ടാലും നമ്മൾ ഇത് മധുചേട്ടന്റെ ശബ്ദമാണ് എന്ന് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും അല്ലെ. അത്രമാത്രം നമ്മളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയിട്ടുള്ള ഒരു ശബ്ദം, ഈ പ്രിയപ്പെട്ട ഗായകന്റെ നല്ല പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. എല്ലാ സംഗീത പ്രേമികൾക്കും വേണ്ടി ഈ ഒരു ഓർമ്മയിലുണരും ഗാനങ്ങൾ നമുക്ക് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് പുറത്തിറങ്ങാത്തൊരു സിനിമയാണ്. ശിശിരം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യം പാട്ട് പാടിയത്, പാതിര പൂവി ആതിര കാറ്റ് എന്ന പാട്ട്. പക്ഷെ അതിന്റെ ഓഡിയോ അത്ര അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നൊമ്പര കൂട്ടിലെ എന്ന പാട്ടുമാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിൽ അദ്ദേഹം പാടിയിട്ടുള്ള ഈ പാട്ടോടുകൂടി നമ്മുടെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ദക്ഷിണാമൂർത്തി സ്വാമിയാണ് അദ്ദേഹത്തിന് യേശുദാസിന്റെ ശബ്ദമായി വളരെയധികം സാമ്യമുണ്ട് എന്ന് ആദ്യം പറയുന്നത് എന്നാണ് അദ്ദേഹം കേട്ടിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലൊരു സിമിലാരിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ മധു ബാലകൃഷ്ണൻ എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സന്തോഷവും ഭയവും നിറഞ്ഞൊരു കാര്യമായിരുന്നു. കാരണം ഒരു സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു ഗായകന്റെ ശബ്ദവുമായി സാമ്യതയുണ്ട് എന്ന് പറയുമ്പോൾ, പക്ഷെ അതേസമയം തന്നെ അദ്ദേഹത്തിന് ഒരു ഭയവും ഉണ്ടായിരുന്നു തനിക്ക് തൻ്റെതായ ഒരു ശൈലി വേണം എന്നുള്ളത്. അങ്ങനെ എസ് പി ബിയും ജയചന്ദ്രനും യേശുദാസും ഒക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് മധു ബാലകൃഷ്ണൻ എന്ന ഗായകന്റെ ഒരു സ്റ്റൈലും ആറ്റിറ്റ്യൂഡും ഒക്കെ അവിടെ നിന്നാണ് വരുന്നതെങ്കിലും തൻ്റെതായിട്ടുള്ള ഒരു ഒരു ഒരു സ്റ്റൈൽ ഉണ്ടാക്കി എടുക്കണം എന്ന വലിയ തീരുമാനങ്ങളും പ്രയത്നങ്ങളുടെയൊക്കെ ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന മധു ബാലകൃഷ്ണന്റെ ശബ്ദം. അങ്ങനെ 1995 അദ്ദേഹത്തിന്റെ ആദ്യത്തെ പാട്ട് വരുന്നതും അതും ഒരു ഡ്യുവറ്റ് ഗാനമാണ്, ചിത്ര ചേച്ചിയോടൊപ്പം മധു ബാലകൃഷ്ണൻ പാടിയ പാട്ട് ഉള്ളത്തൈ തിരന്ത് ഉന്നൈ എന്ന് പറഞ്ഞൊരു പാട്ട്. വിജയകാന്തിന്റെ സിനിമയായിരുന്നു അന്നത്തെ. ഷാ എന്ന് പറഞ്ഞൊരു മ്യൂസിക് കമ്പോസർ കമ്പോസ് ചെയ്ത ആദ്യത്തെ പാട്ട് തമിഴിലാണ് അദ്ദേഹം പാടുന്നത്. അതും ഡ്യുവറ്റ് ഗാനമാണ് പാടുന്നത്. അപ്പൊ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഗാനം, അതും സിനിമയിലെ ആദ്യത്തെ ഗാനം പുറത്തു വരിക, അതും മലയാള ഭാഷയിൽ സ്വന്തം ഭാഷയിൽ ഒരു പാട്ട് പാടുക എന്നുള്ള വലിയ ആഗ്രഹം മധു ചേട്ടൻ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ മധു ബാലകൃഷ്ണൻ എന്ന ഗായകൻ ആദ്യം ടോക്കിയോ നഗറിലെ വിശേഷങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് പാടുന്നത്. ശരിക്കും ഈ ചിത്രത്തിന് ആദ്യം പേരിട്ടിരുന്നില്ല, പേരില്ലാത്ത ഒരു ചിത്രമായിരുന്നു. അങ്ങനെ ജനങ്ങളോട് പേരിടാനൊക്കെ ആവശ്യപ്പെട്ട ഒരു ചിത്രമായിരുന്നു ഇത്. പക്ഷേ ആ സിനിമ അന്ന് പുറത്തിറങ്ങിയില്ല, അല്ലെങ്കിൽ ആ പാട്ടിന്റെ ഇത് പുറത്തിറങ്ങുന്നതിന് മുന്നേ വേറൊരു പാട്ട് അദ്ദേഹത്തിന്റെ റിലീസ് ചെയ്യാണ് ചെയ്തത്. എന്തായാലും ഫസ്റ്റ് വിഷ്വൽ സോങ് ഉദയപുരം സുൽത്താൻ എന്ന സിനിമയിലായിരുന്നു. പക്ഷേ ടോക്കിയോ നഗറിലെ വിശേഷങ്ങളാണ് ആദ്യം അദ്ദേഹം പാടിയിട്ടുള്ളത്. സണ്ണി സ്റ്റീഫനാണ് അന്ന് അതിന്റെ കമ്പോസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ എന്തായാലും അദ്ദേഹത്തിന്റെ സണ്ണി സ്റ്റീഫൻ തന്നെ കമ്പോസ് ചെയ്ത മറ്റൊരു ഗാനം ഉത്രം നക്ഷത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാടിയിട്ടുള്ള പൂമാനം എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര, മധു ബാലകൃഷ്ണൻ എന്ന ഗായകനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. സ്റ്റേ ട്യൂൺ.

ആദ്യത്തെ ഗാനം ഉദയപുരം സുൽത്താൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗാനം പിറക്കുന്നത്. അതും ഈ ഗാനം ആദ്യത്തെ വിഷ്വൽ ഗാനം എന്നുകൂടി നമ്മൾ പറയണം. ആദ്യമായി പുറത്തിറങ്ങിയ മലയാള സിനിമയിൽ മധു ബാലകൃഷ്ണന്റെ ശബ്ദം നമ്മൾ പുറത്തു കേട്ട വിഷ്വൽ സോങ് ഉള്ള വിഷ്വൽ അടക്കമുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് ഉദയപുരം സുൽത്താൻ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തതാണ്. ആൻഡ് കൈതപ്പുറം ആണ് അതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷവും അടുപ്പവും സ്നേഹവുമൊക്കെ കൈതപ്പുറത്തിനോടുണ്ട്. ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എന്റെ ആദ്യത്തെ ഫ്ലൈറ്റ്, ഞാൻ ആദ്യമായിട്ടൊരു ഫ്ലൈറ്റ് യാത്ര ചെയ്തതും കൈതപ്പുറത്തിന് ഒപ്പമാണ്. കൈതപ്പുറത്തിനൊപ്പം കോഴിക്കോട് നിന്ന് കൽക്കട്ട യാത്ര ചെയ്ത ആദ്യത്തെ ഫ്ലൈറ്റും അദ്ദേഹം ഓർക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പ്രോഗ്രാംസും ഷോസും ഒക്കെ ആയിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചതിനെ പറ്റിയൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇത്തരം മനോഹരമായ ഒരുപാട് ഓർമ്മകൾ കൂടി ഇത്തരം സിനിമകൾക്ക് പുറകിലുണ്ട്. അപ്പം മധു ബാലകൃഷ്ണന്റെ ശബ്ദത്തിൽ ഉദയപുരം സുൽത്താൻ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളോടൊപ്പം. ആർജി ഹീറ ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ സ്റ്റേ ചെയ്യുന്നുണ്ട്.

ഇളയരാജ എന്ന സംഗീത സംവിധായകനെ ആദ്യമായി മധു ബാലകൃഷ്ണൻ എന്ന ഗായകൻ കാണുന്നത് യേശുദാസ് എന്ന മഹാഗായകന്റെ 60th പിറന്നാളനാണ്. ഈ 60th പിറന്നാളിന് അദ്ദേഹം കണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് സ്റ്റേജിൽ പാടാനൊരു അവസരമുണ്ടായി. അത് രാജാ സാർ കേൾക്കുകയുണ്ടായി. ആൻഡ് അതിനുശേഷം യാദൃശ്ചികമായി മൂകാംബികയിൽ വെച്ച് ഇവർ കാണുകയും അന്ന് ഒന്ന് പോയി സംസാരിക്കാനൊക്കെ സമയം കിട്ടിയപ്പോൾ ഞാനിങ്ങനെ യേശുദാസ് സാറിൻ്റെ 60th പിറന്നാളിന് പാടിയിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാജാ സാർ പറയുന്നുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരാഴ്ചയ്ക്ക് ശേഷം രാജാ സാറിൻ്റെ അവിടെ നിന്ന് കോള് വരികയാണ്, ഒരു പാട്ടുണ്ട് വേഗം വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതൊരു ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം രാജാ സാറിൻ്റെ പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു ലൈഫിലെ മൈൽ സ്റ്റോൺ ആയിട്ട് കരുതുന്ന ഒരു കാര്യമാണല്ലേ. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്, അല്ല വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്റർ ആണെന്നാണ് മധു ബാലകൃഷ്ണൻ പലപ്പോഴും ഇളയരാജയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോമ്പോസിഷൻസും വളരെ സ്ട്രിക്റ്റ് റെക്കോർഡിങ്ങുകളും വളരെ സ്ട്രിക്റ്റ് കോൺസേർട്ടുകളും നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു പാട്ട് പാടാൻ പറ്റിയെന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഭാരതി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വന്ദേ മാതരം എന്ന ഒരു ഒരു പാട്രിയോട്ടിക് സോങ് അങ്ങനെ മധു ബാലകൃഷ്ണൻ പാടുകയാണ്. ഈ സിനിമയിൽ മറ്റ് പാട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും രണ്ട് പാട്ടുകളെ അന്ന് പാടാനായിട്ട് സാധിച്ചിട്ടുള്ളൂ മറ്റു തിരക്കുകൾ കാരണം. അപ്പം ഈ രണ്ട് പാട്ടിലെ ഒരു പാട്ടാണ് ഈ പാട്രിയോട്ടിക് സോങ്. അപ്പം ഇത് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം. ആർ ജി ഹീര ഓൺ അഹല്യ FM സ്റ്റേറ്റ്.

വളരെ അനായാസമായി ഹൈ പിച്ചുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഗായകനാണ് മധു ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പാട്ടും റേഞ്ചും ആ ശബ്ദത്തിൻ്റെ ഒരു ഗാംഭീര്യമൊക്കെ കേട്ടിരിക്കാൻ തന്നെ വല്ലാത്തൊരു സുഖമാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള, അദ്ദേഹത്തിൻ്റെ പല സ്റ്റേജ് ഷോസിലും ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നൊരു പാട്ടാണ് റോക്ക് ആൻഡ് റോൾ എന്ന സിനിമയിലെ രാവേറെയായി പോവേ. അതിൽ മറ്റൊരു ഗാനമുണ്ടെങ്കിലും ഈ പാട്ട് പലർക്കും ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വിദ്യാസാഗർ കമ്പോസ് ചെയ്ത പാട്ടാണ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാട്ട് നമുക്ക് ഉൾപ്പെടുത്താതിരിക്കാൻ സാധിക്കില്ല. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരു സർപ്രൈസ് കിട്ടിയ ഗാനം. സാധാരണ നമുക്ക് ഒരു ഡ്യുവറ്റ് പാട്ടുകൾ പാടുക എന്ന് പറയുന്നത് ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്. നല്ലൊരു ഗായികയോടൊപ്പം അത് പാടുന്നു, തിരിച്ചു വരുന്നു. പക്ഷെ ഈ റെക്കോർഡിങ്ങിന് വരുന്ന സമയത്ത് മധു ബാലകൃഷ്ണൻ എന്ന ഗായകനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ടെന്നുള്ളത്. ആ സർപ്രൈസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊഞ്ചം നേരം എന്ന പാട്ടിനെ പറ്റിയാണ്. ഈ പാട്ട് ആശാജിയുടെ ഒപ്പമാണ് പാടുന്നത് എന്നുള്ളത് മധു ബാലകൃഷ്ണൻ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ റെക്കോർഡിങ്ങിന് വേണ്ടി വന്ന് പാട്ടൊക്കെ പഠിച്ചതിന് ശേഷം ആശാജി പാടിയ പോർഷൻ, ബോംബെയിൽ വെച്ച് ഓൾറെഡി ആശാജി ഇതിന്റെ ഡ്യുവറ്റ് പോർഷൻ പാടി കഴിഞ്ഞിരുന്നു. അപ്പൊ ആ പോർഷൻ കേൾപ്പിച്ചപ്പോൾ ചോദിച്ചു, ഇതാരാണ് എന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ആദ്യം ജാനകിയമ്മയാണോ എന്നൊരു സംശയം തോന്നിയെങ്കിലും പിന്നീട് മധു ബാലകൃഷ്ണൻ മനസ്സിലായി, ഓക്കേ, ഇത് ആശാജിയാണ് പാടിയിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ ഒരു സർപ്രൈസോടുകൂടി ആശാജിക്കൊപ്പമുള്ള ആദ്യത്തെ ഡ്യുവറ്റ് അങ്ങനെ മധു ബാലകൃഷ്ണൻ എന്ന ഗായകൻ പാടുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഒരു കൊഞ്ചലും ഒരു നാണവും പ്രണയവും ഒക്കെ കലർന്നൊരു പാട്ട് കൊഞ്ചനേരം, വിദ്യാസാഗറിന്റെ ജി എന്ന സിനിമയിൽ വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് യുഗഭാരതി വരികൾ എഴുതിയ ആശാ ഭോസ്ലെയും മധു ബാലകൃഷ്ണനും ചേർന്ന് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

കലോത്സവ വേദികളിൽ വെച്ചാണ് കലാഭവൻ മണിയും മധു ബാലകൃഷ്ണനും തമ്മിൽ പരിചയമുണ്ടാകുന്നത്. കാരണം ഇവരെല്ലാവരും തൃശ്ശൂരുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ യുവജനോത്സവങ്ങൾക്കൊക്കെ ഒരുമിച്ച് വരാറുണ്ട്. അങ്ങനെ പല വേദികളിലും ഇവർ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമായി ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ട് എന്നുള്ളത് മധു ബാലകൃഷ്ണൻ മനസ്സിലാക്കുന്നത് കലാഭവൻ മണിയിലൂടെയാണ്. അദ്ദേഹം ചെയ്യുന്ന സ്റ്റെപ്പൊക്കെ കണ്ടിട്ടാണ് ഓ ഇങ്ങനെ ഒരു ഐറ്റം കലോത്സവങ്ങളിലൊക്കെ ഉണ്ടോ എന്നുള്ളത് പോലും മനസ്സിലാക്കുന്നത്. അങ്ങനെ നല്ലൊരു കൂട്ടുകെട്ട് അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമ വാൽക്കണ്ണാടി അല്ലെ, കലാഭവൻ മണി വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുള്ള മണിച്ചേട്ടന്റെ വാൽക്കണ്ണാടി എന്ന സിനിമയിലെ അമ്മേ അമ്മേ എന്ന പാട്ടിനാണ് മധു ബാലകൃഷ്ണന് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയിട്ടുള്ളത്. അപ്പം വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ പാട്ട് ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു നായകൻ പാടുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ ജീവിതത്തിന്റെ വല്ലാത്ത ബുദ്ധിമുട്ടുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരു പാട്ട് പാടുന്നു, അതിനെ ശക്തിയായി ദൈവത്തെ വിളിക്കുന്ന ആ ഒരു സമയത്ത് ഈ സിനിമയിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാട്ട് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണിത്. അപ്പോൾ അത്രയും ഭംഗിയായി നമ്മൾ ആ പാട്ട് മധുചേട്ടന്റെ ശബ്ദത്തിലൂടെ കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ് നമുക്ക് തരുന്നത്. രമേശൻ നായർ വരികൾ എഴുതി, ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത, എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹൽ.

ഒരിക്കൽ മധുബാല കൃഷ്ണൻ എന്ന ഗായകനെ വിളിക്കാനും സംസാരിക്കാനും ഉള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വല്ലാത്തൊരു സന്തോഷം തരുന്ന ഒരു മൊമെന്റ് ആണ്. നമ്മൾ ആദ്യമായി ഒരു റേഡിയോ ജോക്കിയായിട്ട് അദ്ദേഹത്തിനെ വിളിക്കുന്ന ആ ഒരു ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് വിശേഷങ്ങളും പാട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു എനിക്കൊരു പാട്ട് പാടിത്തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഏറെ സ്നേഹത്തോടെ അദ്ദേഹം പിന്നെന്താ മോളെ പാടിത്തരാലോ എന്ന് എന്നോട് പറയുക. ഞാൻ ചോദിച്ച പാട്ട് ഒരു തമിഴ് ഗാനമായിരുന്നു, ഡിങ് ഡോങ് കോയിൽ മണി എന്ന് പറഞ്ഞ പാട്ട്. എന്തുകൊണ്ടാണ് ആ പാട്ട് നമ്മുടെ മനസ്സിൽ കയറിയിരിക്കുന്നതെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖം എപ്പോഴും തോന്നാറുണ്ട്. അത് ആക്ച്വലി ഒരു ഡ്യുവറ്റ് സോങ് ആണ്. മധുബാലകൃഷ്ണനും മധുശ്രീയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പം ആ സിനിമയിൽ ഒരു റൊമാൻറ്റിക് എലമെന്റ് മുഴുവനായി എടുത്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. അതപ്പോൾ ഒരു വെറൈറ്റി തന്നെ, ഡിങ് ഡോങ് കോയിൽ മണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് തുടങ്ങുക എന്ന് പറയുന്നത് നമുക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സമയമായിരുന്നു. അതാണ് പാ വിജയുടെ വരികളുടെ ഒരു ഗുണം. അപ്പൊ പാ വിജയ് വരികൾ എഴുതി, വിദ്യാസാഗർ കമ്പോസ് ചെയ്ത്, മധുബാലകൃഷ്ണനും മധുശ്രീയും ചേർന്ന് പാടിയ എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മധു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീര മധുബാലകൃഷ്ണൻ എന്ന ഗായകനെ ഓർക്കുന്നു നമ്മൾ ഇന്ന്. സ്റ്റേ ട്യൂൺഡ്.

ഔസേപ്പ് ബച്ചൻ എന്ന സംഗീത സംവിധായകനൊപ്പവും മധു ബാലകൃഷ്ണൻ പാടിയിട്ടുണ്ട്. ഒരുപാട് നല്ല സംഗീത സംവിധായകരോടൊപ്പം പാടിയിട്ടുണ്ടെങ്കിലും ഔസേപ്പ് ബച്ചൻ പാട്ടുകൾക്ക് തരുന്ന ഒരു ഫീല് അല്ലെങ്കിൽ ആ സ്റ്റൈലൊക്കെ ക്യാരി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഗായകർക്ക് പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെയായിരുന്നു ഒരു ടഫായിട്ടുള്ള ഒരു പാട്ട് എടുക്കുമ്പോൾ അത് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഗായകൻ തന്നെ വേണമെന്ന് ഔസേപ്പ് ബച്ചൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് മധു ബാലകൃഷ്ണനിലേക്ക് എത്തുന്നത്. മധു ബാലകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂവിൽ, വളരെ ടഫായിട്ടുള്ളൊരു പാട്ടാണ്, അദ്ദേഹം വിചാരിച്ച പോലെ കൃത്യമായി അത് പാടണം, എത്ര സമയമെടുത്താലും ആ ഫീലിനനുസരിച്ച്, ആ കയറ്റ ഇറക്കങ്ങൾക്കനുസരിച്ച്, ആ പാട്ടിന്റെ താളത്തിനനുസരിച്ച്, രാഗത്തിനനുസരിച്ച് ഭംഗിയായി പാടാൻ സമയം കണ്ടെത്തുന്ന ഒരു സംഗീത സംവിധായകനൊപ്പം പാടാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയ സന്തോഷം തന്നെയാണ്. അപ്പൊ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ഔസേപ്പ് ബച്ചൻ സംഗീതം നൽകിയ ഉടയോൻ എന്ന സിനിമയിലെ ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഒരു ക്ലാസിക്കൽ ടച്ചുള്ള ഈ പാട്ട് മധുചേട്ടന്റെ വോയിസിൽ ഏറ്റവും ആപ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര സ്റ്റേജ് ചെയ്തിട്ടുണ്ട്.

പഴയ പാട്ടുകളായിരിക്കും, പക്ഷെ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും ആൾക്കാർ അത് ഓർക്കുകയും പാടുകയും ഒക്കെ ചെയ്യാം. അത്തരത്തിലൊരു പാട്ടാണ് മുത്തേ നിന്നെ കണ്ടിട്ടെന്റെ. സോഷ്യൽ മീഡിയ ഇപ്പോഴും ഓർക്കുന്ന, അല്ലെങ്കിൽ പല ഡാൻസ് റീലുകളായിട്ടും അല്ലെങ്കിൽ റൊമാൻറ്റിക് റീലുകളായിട്ടും ഒക്കെ നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് കാണുന്ന പാട്ട് തന്നെയാണ്. പല പാട്ടുകളും അങ്ങനെ പൊന്തി വരുന്നു എന്നുള്ളത് ഗായകർക്ക് തീർച്ചയായിട്ടും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ അടുത്ത് ട്രെൻഡിങ് ആയിരുന്നു ഈ പാട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാട്ടോടുകൂടി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മധു ബാലകൃഷ്ണൻ എന്ന അതുല്യ ഗായകനെ പറ്റിയും അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യത്തിലൂടെ നമ്മൾ ഇന്നത്തെ ഈ ഒരു യാത്ര ഇവിടെ തൽക്കാലത്തേക്ക് അവസാനിക്കുകയാണ്. മറ്റ് ഗാനങ്ങളും മറ്റ് പാട്ട് വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കേട്ടുമുട്ടാം. നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർജി ഹീര ഓൺ അഹല്യ FM. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. ടേക്ക് കെയർ.

രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.

0: കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.